ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 25, മലയാള വർഷം 1201, ഇടവം 1, 2026 മെയ് 15, വെള്ളിയാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിലും FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 46 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായചിത്തം എന്ന് പറഞ്ഞ് യേശുക്രിസ്തു മേരി മഗ്ദലനയെ സമാശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നതായി മഹാകവി വള്ളത്തോൾ എഴുതിയിരിക്കുന്നു. പശ്ചാത്താപം വലിയൊരു പ്രായച്ചിത്തം തന്നെയാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്തുപോയ തെറ്റുകളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പരാജയങ്ങളും വീഴ്ചകളും ഭാവിയിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണക്കിലെടുക്കുകയാണ് വേണ്ടത്. പരാജയങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മികച്ചതാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിഷ്ക്രിയരായി ഇരിക്കാതെ അടുത്ത ചുവട് വയ്ക്കാൻ എങ്ങനെ എന്ന് ആലോചിച്ച് മുന്നോട്ട് നീങ്ങാൻ ഈ പാഠങ്ങൾ സഹായിച്ചേക്കാം, ഉപകരിച്ചേക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലെറ്റ് ദ ബൈഗോൺ ബി ദ ബൈഗോൺ എന്നൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ചില കൃതികളിലും കാണാം. പ്രകൃതിയെ നോക്കുക. തണുപ്പുകാലത്ത് ഇലകൊഴിഞ്ഞ് നിർജീവമായി കാണപ്പെട്ട വൃക്ഷക്കൊമ്പുകൾ വസന്താഗമത്തിൽ താരും തളിരുമണിയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വസന്തവും ഗ്രീഷ്മവും ശിശിരവും വർഷവും ഒന്നും കൃത്യമായ ഘട്ടങ്ങളിലായി ഇല്ലല്ലോ എന്ന് സംശയിക്കേണ്ട. വിദേശങ്ങളിൽ യാത്ര ചെയ്തവർ ഇത്തരം ഋതുഭേദങ്ങൾ കാണുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട. കഠിനമായ വെയിലേറ്റ് ഇല മുഴുവൻ പോയ നമ്മുടെ സ്വന്തം തൊടിയിലെ ചെറിയ ഒരു മരം പെട്ടെന്ന് കിട്ടിയ മഴയിൽ ഉണർവാർജിക്കുന്നതും പുതിയ ഇലകളോടെ ചാഞ്ചാടുന്നതും കാണാൻ നാം പുറത്തേക്കിറങ്ങി നോക്കിയാൽ തന്നെ മതി. ചിറകുകൾ നമ്മിൽ തന്നെയുണ്ട്. ലോകപ്രശസ്ത സംവിധായകനായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സംഭവകഥ വായിച്ചതോർമ്മ വരുന്നു. ഒരിക്കൽ താൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രത്തിലെ ചില രംഗങ്ങൾ എങ്ങനെ സംവിധാനം ചെയ്യണമെന്നു തീരുമാനിക്കാനാവാതെ വിഷമിച്ച് അദ്ദേഹം സ്റ്റുഡിയോയുടെ സമീപമുള്ള ഒരു തടാകക്കരയിലേക്ക് പോയി ഏകനായിരുന്നു. വെറുതെ ചിന്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വെള്ളത്തിൽ ഓടി നടന്ന ഒരു തരം പാറ്റകളിൽ പതിഞ്ഞു. കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നെങ്കിലും വീണ്ടും അദ്ദേഹം സ്വന്തം ചിന്തകളിൽ ആമഗ്നനായി. അല്പം കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ ആ പ്രാണിയുടെ പുറമേയുള്ള ആവരണം പൊട്ടുന്നതായും സ്വർണ ചിറകോടെ രക്തം പതിച്ച പോലെ തിളങ്ങുന്ന തലയോടുകൂടിയതുമായ ഒരു തുമ്പി പുറത്തു വരുന്നതായും അത് ആകാശത്തേക്ക് പറന്നുയരുന്നതായും കണ്ടു. നിവൃത്തിയില്ലെന്ന് കരുതുന്ന വിഷമ പ്രശ്നങ്ങൾക്ക് മീതെ പറന്നുയരാൻ ചിറകുകൾ നമ്മിൽ തന്നെയുണ്ട് എന്ന മഹാപ്രപഞ്ച സത്യം ഈ കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം പെട്ടെന്ന് കർമ്മനിരതനാവുകയും ചെയ്തു. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തു ദുഃഖിച്ചിരുന്നാൽ ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. ഇതിലൊക്കെ പ്രകൃതി നമ്മെ കാഴ്ചകൾ കാണിച്ചു തന്ന് പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനമരാമ്പരാന്തേ ചിക്കന്നൊരാളേറ്റി ചുകപ്പു വർണ്ണം അതിനുടൻ താൻ കരുതേച്ചിടുന്നു ജഗത്തിതിൻ ഉത്തരമേകിടട്ടെ. പുറകോട്ട് സഞ്ചരിക്കാനല്ല, മുന്നോട്ട് പോകാനാണ് പ്രകൃതീശ്വരി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്കുലിമാലൻ എന്ന മഹാദുഷ്ടനും കൊലപാതകിയുമായ ഒരു കൊള്ളക്കാരനെ ശ്രീബുദ്ധൻ ധർമ്മോപദേശം ചെയ്ത് ശിഷ്യനാക്കി എന്ന് വായിച്ചിട്ടുണ്ട്. 1000 ആളുകളെ കൊന്നു കൈവിരലുകൾ മുറിച്ചെടുത്ത് അവയുടെ അസ്ഥികളെ കൊണ്ട്

0: മാലയുണ്ടാക്കി ഇഷ്ടദേവതയ്ക്ക് ചാർത്താൻ അവൻ നേർന്നിരുന്നുവെന്നും അതിൽ 999 ആളുകളുടെ അസ്ഥികൾ സമ്പാദിച്ച് ഒടുവിൽ ബുദ്ധദേവനെ 1000-ാമത്തെ ആളാക്കി വധിച്ച് നേർച്ച പൂർത്തിയാക്കുവാൻ ചെന്നതാണവൻ. ഭഗവാന്റെ ഉപദേശത്താൽ അവൻ്റെ പ്രകൃതമേയെ മാറിപ്പോയി. ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തിധനം ഭഗവാൻ അവന് നൽകി.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഇന്നത്തെ ഉഷമലരിയിൽ എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിതയാണ് ആലപിക്കുന്നത്. മുഖത്തല തുളസീധരൻ.

0: advance authorization for import of gold shall be issued subject to a maximal remissible quantity of 100 kilograms. The Directorate General added that any subsequent advance authorization for the import of gold shall be considered for issuance only upon fulfillment of at least 50% of the export obligation. Earlier, there was no limit on gold imports under the scheme. European Union has included India in the revised draft list for continued export of aquaculture products to the EU market. Ministry of Commerce and Industry said that the earlier regulation had not included India among third countries authorized to export products of animal origin intended for human consumption to the EU from September 2026. The revised draft list follows compliance measures undertaken by India in line with the European Commission delegated regulation. The ministry said that India's proposed inclusion is a major positive development for the country's seafood export sector. In Uttar Pradesh, 111 people have died and 200 injured in the last 36 hours due to rain, storms and lightning. Chief Minister Yogi Adityanath directed the district magistrates and relevant officials to immediately conduct a survey on the spot. He also asked them to update the status of compensation every 3 hours. The worst hit areas included Prayagraj, Badohi, Mirzapur, Fatehpur and Varanasi. A high-level meeting was held at the residence of the Union Education Minister Dharmendra Pradhan yesterday evening to review preparations for the upcoming National Eligibility Cum Entrance Test NEET examination. Detailed discussions were held on various aspects of conducting the NEET examination smoothly and efficiently. The meeting was attended by senior officials. In IPL cricket, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Chasing 201 for victory, Mumbai Indians overhauled the target with 6 wickets in hand and 1 ball to spare. Earlier put into bat, Punjab Kings scored 200 for 8 in the stipulated 20 overs. Unbeaten, Tilak Verma contributed brilliant 75 off 33. He was adjudged player of the match. Today, Lucknow Super Giants will take on Chennai Super Kings in Lucknow at 7:30 p.m. And that is the end of this news bulletin.
1: Agashavani Thrissur. Arippugal. Innu prakshepanam cheyna paripadikal. 6:15 prabhadavandanam. Bhakti ganangal Talasheri A Ummarum sanghavum padiyathu. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പോക്കൽ. സൈമർദ് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ഉരകജീവികളുടെ പരിണാമം. രാജ്കുമാർ കെ പി സംസാരിക്കുന്നു. 7:10 ഗാന്ധി മാർഗം. ഗാന്ധിയനും എഴുത്തുകാരനുമായ പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം അവസാന ഭാഗം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ട ഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് എ എം ജോണി, എം ജി നഗർ, ചെമ്പുക്കാവ്. 9:30 കൃതിക എസ് പാടുന്നു. കൊട്ടാരത്തിൽ സതീഷ് വയലിൻ, നിധിൻ എൻ പി മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ട് മാപ്പിളപ്പാട്ട്, പി എ സുബൈറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം.

0: സ്വം 2026 പുനഃപ്രക്ഷേപണം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സിയാർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. ശബ്ദം നൽകിയവർ ശ്രീമുരനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ മെജോ, ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, നോവലിന്റെ ശബ്ദരൂപം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, എസ് രത്നാകരൻ പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, അൻവർ സാദത്ത് പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് പ്രിയദർശിനി KM. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും, ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. റേഡിയോ ഗൈഡ്, കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ വിപിൻ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനമയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാ ജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6-ാം ദിനം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചന സംവിധാനം എച്ച് വിനോദ് ബാബു. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.3 MHz-ൽ രാവിലെ 10:30 സ്വരസംഗീതിക പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി, തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയത്.

0: തലശ്ശേരി എ ഉമ്മറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
5: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാം മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ചയാൾ കേരള മുഖ്യമന്ത്രിയാകുന്നത് ആദ്യം. SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രഖ്യാപിക്കും. 4.18 ലക്ഷം വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. ഫോർബ്സ് പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ ഈ വർഷത്തെ പട്ടികയിൽ കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക് എന്നിവ ഇടം പിടിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച ശേഷം ഇതാദ്യമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിനായിരുന്നു കൂടിക്കാഴ്ച. ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ പൊതു സ്വകാര്യ കെട്ടിടങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാനുള്ള ചട്ടം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് പരിഷ്കരിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 15 ലക്ഷം ഹജ്ജ് തീർത്ഥാടകരെ വരവേൽക്കാൻ സൗദി അറേബ്യ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. രണ്ടാമതും യു എസ് പ്രസിഡന്റ്

0: ഇതിനുശേഷം ആദ്യമായി ചൈന സന്ദർശിച്ച് ഡൊണാൾഡ് ട്രംപ്. ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപിന്റെ സന്ദർശനം. തായ്ലൻഡ് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി സഖ്യവും ക്വാർട്ടറിലേക്ക് മുന്നേറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നിർണായക ജയത്തോടെ കിരീട പ്രതീക്ഷ നിലനിർത്തി മാഞ്ചസ്റ്റർ സിറ്റി.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.

0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. കസ്തൂർബ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. കസ്തൂർബ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാവിലെ 7:55.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

അറിയിപ്പ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയുമരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈക്കാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നലുണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ

ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. കസ്തൂർബ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി

നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് യുഎഇയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് യുഎഇ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർഡർക്കർക്ക് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 MLA വോട്ട് ചെയ്തതോടെയാണ് അണ്ണാഡിഎംകെയിൽ പിളർപ്പുണ്ടായത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17-പോയിന്റ് ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു.

0: എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐ പി എൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ്സിയാണ് റണ്ണേഴ്സപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, ചപ്പാരപ്പടവ്, ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ, വാഴ, കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് 3-ാമത്തെയും 4-ാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു 2 വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ 3-ാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. UDF നേതൃയോഗവും ഇന്ന്. CPIM നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യാരഭ്യ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി ദേശാനാം ഷഡ് ദിവസീയ യാത്രയാം ഭവിഷ്യതി. പഞ്ചദേശയാത്രയാഃ പ്രഥമപദെ അദ്യ ശ്രീമോദി UAE ദേശം ഗമിഷ്യതി. യത്ര സഹ രാഷ്ട്രപതിന ഷേഖ് മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മിലിഷ്യതി. ദ്വിപക്ഷീയ വിഷയേഷു വിശേഷതഃ ഊർജസഹകാര്യേ തഥൈവ പരസ്പര ഹിതസ്യ ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച ദ്വൌ നേതാരൌ വിചാരാണാം ആദാനപ്രദാനം കരിഷ്യതഃ. മേലനമിദം ഊർജസുരക്ഷാ വിഷയേ കേന്ദ്രീകൃതം ഭവിഷ്യതി ഇത്യപേക്ഷാ വർത്തതെ. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ പ്രോക്തം യത് അസ്മിൻ വർഷേ ഭാരതസ്യ അധ്യക്ഷതായാം ബ്രിക്സ് ഇതി ബഹുദേശീയ സംഘഃ ബഹുപക്ഷീയതാം സുദൃഢം കർത്തും സതത വികാസം പ്രവർദ്ധയിതും ആർത്ഥിക ശക്തിം പ്രവർദ്ധയിതും അധിക സമാവേശീയ വിശ്വവ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം ച മിലിത്വാ കാര്യം കരിഷ്യതി. ഹ്യഃ നവദില്യാം ബ്രിക്സ് ദേശാനാം വിദേശമന്ത്രിഭിഃ പ്രതിനിധിമണ്ഡല പ്രമുഖൈഃ സഹ സംവാദം കുർവൻ ശ്രീമോദി അവദത് യത് ഉദയമാനാനാം അർത്ഥവ്യവസ്ഥാനാം മധ്യേ സഹകാര്യം പ്രവർത്തയിതും വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാണാം വികാസായ ച ബ്രിക്സ് സംഘഃ മഹത്വപൂർണ മഞ്ചരൂപേണ ഉദ്ഭൂതഃ വർത്തതേ. കേന്ദ്രസർവകാരേണ ഉക്തം യത് ദേശേ പര്യാപ്തം അസംസ്കരിതതൈലസ്യ LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ പ്രാകൃതിക അനിലേന്ധനസ്യ ച ഉപലബ്ധതാം സുനിശ്ചേതും പ്രഭാവിപദാനി ഗൃഹീതാനി സന്തി. ഹ്യഃ നവദില്യാം അന്തർമന്ത്രാലയസ്യ വൃത്താന്തസ്യ സമയേ പെട്രോളിയം പ്രാകൃതിക അനില മന്ത്രാലയസ്യ സംയുക്ത സചിവ പദാസീന സുജാത ശർമ അവദത് യത് ദേശേ സർവത്ര ഗൃഹോപയോഗി എൽ

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലക്കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതലെന്ന നിലയിൽ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റ ഗുളിക 10 ഗ്രാം അല്ലെങ്കിൽ 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളിലൂടെ കവിളുകളിൽ ഇടുക. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗത്തിന് രോഗം ബാധിച്ച്

പൊടിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ രണ്ടു വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കണം. സ്യൂഡമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതൽ എടുക്കണം. കുരുമുളകിൻ്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടിക്കെട്ടിവെക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡർമ എന്ന കുമിളിൻ്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിൽക്കാനായി വെള്ളം തെളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധി

0: ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി രണ്ടാഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിൽക്കാനായി വെള്ളം തെളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലാവധി 2026 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് +2 പാസ്സായിരിക്കണം. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപ, കോഴ്സ് ഫീസ് 4000 രൂപ. കോഴ്സ് ദൈർഘ്യം 3 മാസത്തിനിടയിൽ ആകെ 50 മണിക്കൂർ ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കും. ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുന്നതല്ല, വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം 30. കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളെ പരിസ്ഥിതിക്കും സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനാവശ്യമായ ജൈവപരമായ ഇടപെടലുകളെക്കുറിച്ച് ഈ കോഴ്സ് സാങ്കേതിക വിജ്ഞാനം നൽകുന്നു. ജൈവകൃഷിയുടെ പൊതുവായ രീതികൾ, സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങൾ, വിപണനം എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും. കൂടാതെ സ്വയം തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ വരുമാനം കണ്ടെത്താനും സാധിക്കുന്നു. കുറഞ്ഞത് 30 പേരെങ്കിലും ഈ കോഴ്സിൽ ചേർന്നാൽ മാത്രമേ ക്ലാസ് ആരംഭിക്കുകയുള്ളൂ. കോഴ്സ് ഫീസ് ഒരിക്കൽ അടച്ചാൽ തിരികെ ലഭിക്കുന്നതല്ല. 100 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത പഠിതാക്കൾക്ക് കോഴ്സ് ഫീ അടയ്ക്കാനുള്ള ലിങ്ക് പിന്നീട് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് CTI@KAU.in എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-2371104 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വെബ്സൈറ്റ് വിലാസം CTI.KAU.in.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
7: പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
8: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: മെഡിസപ് ആനുകൂല്യങ്ങൾ.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
9: ഉരഗജീവികളുടെ പരിണാമം. രാജ്കുമാർ KP സംസാരിക്കുന്നു.
10: ഏതാണ്ട് 340 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ശീതരക്ത ജീവികളായ ഉരഗജീവികൾ ഉഭയജീവികളിൽ നിന്നും പരിണമിച്ചുണ്ടായത്. ഉഭയജീവികൾ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി ജീവിക്കാൻ തുടങ്ങിയതാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത്. ഉരഗജീവികളിൽ കാണപ്പെടുന്ന ശൽക്കങ്ങൾ അവയെ അന്ന് കണ്ടപ്പെട്ടിരുന്ന മോശം കാലാവസ്ഥയിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സഹായിച്ചു. അതുപോലെ തന്നെ അവയുടെ മുട്ടയ്ക്കുണ്ടായി വന്ന പുറന്തോട് അവയെ വെള്ളത്തിൽ നിന്ന് അകലങ്ങളിലേക്ക് മാറി എല്ലാതരം ആവാസ വ്യവസ്ഥകളിലേക്കും വ്യാപിക്കാൻ സഹായിക്കുകയും ചെയ്തു. അതിശൈത്യം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഉരഗജീവികൾ വ്യാപിച്ചു. ഫോസിലുകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 20 ഉരഗജീവി വർഗങ്ങൾ നമ്മുടെ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ വെറും 4 ഉരഗവർഗങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഏതാണ്ട് 16 ഉരഗവർഗങ്ങളും ഭൂമുഖത്ത് നിന്നും വംശനാശം സംഭവിച്ച് ഇല്ലാതായി. ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാമ്പുകൾ വെള്ളത്തിൽ ജീവിച്ചിരുന്നതോ മണ്ണിനടിയിൽ ജീവിച്ചിരുന്നതോ ആയ പല്ലി പോലിരിക്കുന്ന ഉരഗത്തിൽ നിന്നുമാണ് പരിണമിച്ചതായി കാണാൻ കഴിയുന്നത്. മണ്ണിനടിയിലും വെള്ളത്തിനടിയിലും ചെവി കാര്യമായി ഉപയോഗിക്കേണ്ടതില്ലാത്തതുകൊണ്ടും ചെവിയിലേക്ക് വെള്ളവും മണ്ണും കയറുമെന്നതുകൊണ്ടും കാലക്രമേണ ചെവി ഇല്ലാതായി. വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നതിനായി കൺപോളകൾ ഒരുമിച്ച് ചേർന്ന് ചില്ലുപോലെ സുതാര്യമായ ഒരു ആവരണം ഉണ്ടാവുകയും അതിനടിയിലായി കണ്ണ് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. വെള്ളത്തിലെയും മണ്ണിലെയും യാത്രയ്ക്ക് സഹായകമാം വിധം ശരീരം നീളത്തിലാവുകയും കാലക്രമേണ കാലുകളുടെ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ കാലുകൾ ഇല്ലാതാവുകയും ചെയ്ത് ഇപ്പോൾ കാണുന്ന പാമ്പുകൾ പോലിരിക്കുന്ന രൂപത്തിലേക്ക് പരിണമിച്ചത് ഏതാണ്ട് 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതിശൈത്യം

0: അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊഴികെ എല്ലാ ആവാസവ്യവസ്ഥകളിലേക്കും പാമ്പ് വ്യാപിച്ചു. കാലുകളില്ലാത്ത ഇവയെ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ശരീരത്തിലെ പേശികളും ശൽക്കങ്ങളുമാണ്. ഇര പിടിക്കുന്ന രീതിയാണ് പാമ്പുകളുടെ വേഗത്തിൻ്റെയും അതിൻ്റെ സഞ്ചാര രീതിയുടെയും പരിണാമത്തിൽ പങ്കുവഹിച്ചത്. ഏറ്റവും നന്നായി ഭക്ഷണം ലഭിക്കുന്ന ഒരു സ്ഥലം നോക്കി അവിടെ ഒളിച്ചിരുന്ന് ഇര പിടിക്കുന്ന പാമ്പുകൾ സ്വതവെ പതിയെ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലെ അണലികൾ ഇതിനൊരു ഉദാഹരണമാണ്. എന്നാൽ ഇരയെ ഓടിച്ചിട്ട് പിടിക്കുന്ന പാമ്പുകൾ സ്വതവെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചേരയും നീർക്കോലിയും വില്ലൂന്നിയും ഇതിനുദാഹരണങ്ങളാണ്. മരുഭൂമിയിൽ കാണുന്ന പാമ്പുകൾ പൊതുവെ ചെരിഞ്ഞ് നീങ്ങുന്നവരാണ്. ഇത് വേഗത്തിൽ സഞ്ചരിക്കുന്നതിനും ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഇവരെ സഹായിക്കുന്നുണ്ട്. ഇവ മരുഭൂമിയിലെ മണ്ണിനടിയിൽ ഒളിച്ചിരുന്നാണ് ഇര പിടിക്കുന്നത്. വെള്ളത്തിൽ കാണുന്ന പാമ്പുകൾ വെള്ളത്തിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. കടൽ പാമ്പുകളെ നോക്കുകയാണെങ്കിൽ അവയുടെ വാല് പരന്ന് ഏതാണ്ട് ഒരു തുഴ പോലെയായി അവരെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു. മരത്തിന് മുകളിൽ കാണുന്ന പാമ്പുകളാണെങ്കിൽ ശരീരം മെലിഞ്ഞ് നീണ്ടിരിക്കുന്നു. ഇത് മരത്തിൻ്റെ ചില്ലകളിലൂടെ വളരെ വേഗത്തിൽ ഇവയെ നീങ്ങാൻ സഹായിക്കുന്നുണ്ട്. മണ്ണിലടിയിൽ കാണുന്ന പാമ്പുകളിലെ ശരീരം കുറിയതും അവയുടെ തലയോടിലെ എല്ലുകൾ ബലമേറിയതുമാണ്. ഇത് ഇവയെ മണ്ണിനെ തുളച്ച് സഞ്ചരിക്കാൻ സഹായിക്കുന്നു. പറക്കുന്ന പാമ്പുകൾ വരെ നമുക്ക് ചുറ്റും ഇന്ന് കാണപ്പെടുന്നുണ്ട്. ഇവ ഉയരം കൂടിയ ഒരു സ്ഥലത്തു നിന്നും ഉയരം കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കാറ്റിലൂടെ തെന്നി നീങ്ങുകയാണ് ചെയ്യുക.
1: ഉരഗജീവികളുടെ പരിണാമം രാജ്കുമാർ KP സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
1: പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
7: ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ PI ശങ്കരനാരായണനുമായി അഞ്ജു PI അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം അവസാന ഭാഗം കേൾക്കാം.
8: 2022 കഴിഞ്ഞ് 23 എനിക്ക് മറ്റൊരു സൗഭാഗ്യം ഗാന്ധിജി തന്നു. അദ്ദേഹം തന്നെ എന്നെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിന് കാരണം 21 ഞാനൊരു പുസ്തകം എഴുതി, മഹാത്മാഗാന്ധി ചിത്രങ്ങളും കഥകളും എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എഴുതിയതല്ല, അത് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു സരള മജുംദാർ എന്ന് പറഞ്ഞു, ഗുജറാത്തിയാണ്, അവർ എഴുതിയ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക ചെയ്തു. ആ തർജ്ജമ ചെയ്തത് മലയാളത്തിൽ മാത്രമല്ല, ആ പുസ്തകം 24 ഭാഷകളിൽ തർജ്ജമ ചെയ്തു. ഈ തർജ്ജമ ചെയ്ത ആളുകളെയെല്ലാം, വിവർത്തകന്മാരെയെല്ലാം അതിൻ്റെ ഒരു ഗാന്ധി ചിത്രകഥാ പരിവാർ എന്നുള്ള ഒരു സംഘടനയാണത് ചെയ്തത്. അവർ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വിവർത്തകന്മാരെ. വിവർത്തകന്മാരെയെല്ലാം അവിടെ വിളിച്ച് ജനുവരി 29 ആ സംഭവം. അവിടുന്ന് പുസ്തക പ്രകാശനം ഒന്നിച്ച് നടത്തുകയാണ് ചെയ്തത്. പുസ്തക പ്രകാശനം നടത്തിയത് ഡോക്ടർ കരൺ സിംഗ് ആണ്. ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടുള്ളതായ അന്നത്തെ കാശ്മീർ യുവരാജാവായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് മന്ത്രിയായി, അദ്ദേഹം പിന്നെ പത്മവിഭൂഷൺ നേടി. അങ്ങനെയുള്ള 92 വയസ്സുകാരനായ അദ്ദേഹമാണ് എനിക്ക് പുസ്തകം തന്നത്. പിന്നെ ഗാന്ധിജിയുടെ ഇളയ മകനായ ദേവദാസിന്റെ മകൾ ഗാന്ധി ഭട്ടാചാര്യ, അവരാണ് എന്നെ ഷാളണിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ നേരിട്ട് മകന്റെ മകള് ആണ് ഇത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫാമിലി റിലേഷൻ എന്നെ പറയാവുന്ന രീതിയിൽ എന്നെ ഗാന്ധി അവിടെ എത്തിച്ചു. അതും മാത്രമല്ല, അവിടെയും കൊണ്ട് എൻ്റെ തീരുന്നില്ല. അടുത്ത ദിവസം ജനുവരി 30 ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ദിവസം. അന്ന് എന്താ വെച്ചാൽ ഈ പ്രവർത്തകന്മാർക്ക് പ്രത്യേകമായൊരു പാസ് അനുവദിച്ചു. 30 അവിടെ രാജഘട്ടിൽ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ യോഗം. അവിടത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേകം ക്ഷണപത്രം കിട്ടി. അവിടെ ചെന്നിരിക്കാനും ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനും അത് കഴിഞ്ഞിട്ട് ഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താനും ഇതൊക്കെ സാധിച്ചു എന്നത് അസുലഭമായ മറ്റേത് പുരസ്കാരത്തെക്കാളും വലിയ പുരസ്കാരമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെയും നമുക്ക് അദൃശ്യമായി നിൽക്കുന്ന ഗാന്ധിജിയുടെ ആത്മാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടോ സൗഭാഗ്യമായിട്ടോ എനിക്ക് കരുതാൻ പറ്റും. നമ്മൾ ലളിതമായിട്ട് നമ്മളെ കൊണ്ടാകാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയപ്പെടാത്ത ഓരോ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല, അതൊക്കെ ഈശ്വര നിശ്ചയം പോലെയാവും. പക്ഷേ അത് ചെയ്തു എന്നുള്ള ഒരു തൃപ്തി എനിക്ക് ഇവിടെയുമുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അന്ന് ഞാൻ അവിടെ ഞങ്ങളെ പരസ്പരം വിവർത്തകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അന്ന് ഞാൻ ചൊല്ലിയ കവിത ഈ വൈഷ്ണവചരണത്തോന്നായിരുന്നു.

മലയാളത്തിലുള്ള ഈ പകുതി അതേ ട്യൂണില് ഗുജറാത്തി ട്യൂണില് തന്നെ ചൊല്ലിയതുകൊണ്ട് അവർക്ക് വലിയ അത്ഭുതമായി. എന്നെ പരിചയപ്പെടുത്തി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് കേട്ട പ്രണവ് ദേശായി എന്നെ പിന്നീട് 24 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീ ശങ്കരനാരായണൻ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തിരണം, ജൈനമതാചാര്യനായ ശ്രീമദ് രാമ രാജചന്ദ്രജിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസിദ്ധി ശാസ്ത്രം എന്ന ഒരു പുസ്തകം, അതൊന്ന് തർജ്ജമ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അത് കവിതയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കവിത താല്പര്യവും ഈ ട്യൂണും ഒക്കെ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്നെയാണ് ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വലിയ ഒരു പുസ്തകം, ആകെ 142 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം 10-15 പേരുള്ള ഒരു പുസ്തകമാണ്. അത് രണ്ടും വായിച്ച് ഗുജറാത്തിയിലുള്ള ഒറിജിനലും വിവരണത്തോടു കൂടിയിട്ട് ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ 140 ശ്ലോകം തർജ്ജമ ചെയ്ത് അത് ട്യൂണിൽ തന്നെ ചൊല്ലിക്കൊടുത്തു, മലയാളത്തിൽ ചൊല്ലിക്കൊടുത്തിട്ട് അത് അവർ QR കോഡ് ചെയ്ത് അത് പുസ്തകമായിട്ട് ഇറക്കി. അത് ട്രൈലിംഗ്വലായിട്ടുള്ളൊരു ത്രിഭാഷാ ഗ്രന്ഥം എന്ന് വേണം പറയാം. അത് മുകളിലെ ഗുജറാത്തിയിലെ ഉള്ള മൂലശ്ലോകം, അതിൻ്റെ ചുവടെ ഇംഗ്ലീഷിലുള്ളതായതിൻ്റെ വെർഷൻ, അതിൻ്റെ തേർഡ് ലൈനായിട്ട് മലയാളത്തിലുള്ള, അങ്ങനെ 37 ഭാഷകളിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് ഞാനായിരുന്നു. ആദ്യം അവർ മാതൃകയായിട്ട് സ്വീകരിച്ചത് എൻ്റെ വിവർത്തനവും ചൊല്ലൽ രീതിയും, എന്നിട്ട് അവരെല്ലാവർക്കും അത് അയച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ടു അങ്ങനെ ചെയ്യിച്ചു. അപ്പം അതൊരു ഒരു വലിയ ഒരു എക്സ്പാൻഷനാണ്, വികസനമാണ് ഈ കാര്യത്തിൽ. നമ്മൾ 55 ഗാന്ധിജി എന്ന പുസ്തകവുമായിട്ട് പള്ളിക്കുന്നിൽ തുടങ്ങുന്നു, 70 കഴിഞ്ഞിട്ട് വീണ്ടും പള്ളിക്കുന്നിൽ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2025 വേറൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ പഠിച്ച സ്കൂളിൽ കണ്ണൂർ പള്ളിക്കുന്ന് UP സ്കൂളിലാണ് അവിടെ മുഖ്യാതിഥിയായി ചെല്ലാൻ എനിക്ക് അവസരം കിട്ടി. അതിന് കാരണം അവരുടെ നവതി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അവർക്കെങ്ങനെയോ ഞാൻ അവിടെ പഠിച്ച കുട്ടിയാണെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ മുഖ്യാതിഥിയായി ചെന്നു. ചെന്നിട്ട് ഞാൻ ആ സദസ്സിനോട്, പല തലമുറകൾ ഉൾക്കൊള്ളുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമുള്ള ആ സദസ്സിനോട്, ആ പുസ്തകം, ഗാന്ധിജി എന്ന പുസ്തകം 70 മുമ്പ് ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ഗുരുനാഥന്മാരുടെ അനുഗ്രഹമായിട്ട് കിട്ടിയ ഈ പുസ്തകം, നല്ല കുട്ടി എന്ന പേരിൽ കിട്ടിയ പുസ്തകം അവരെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു മാതൃകയാണ്, ഇത് ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പുസ്തകമാണ്, ഇത് ആണ് എൻ്റെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകിയത്. ഇതും ഗാന്ധിജി കയ്യിൽ കൊണ്ട് നടന്ന ഇതാ പുസ്തകം. കരഘോഷം നന്നായിട്ട് മുഴങ്ങി അതിൻ്റെ, കാരണം അതിൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ചുള്ളത്. അത് അവിടെ എന്നിട്ട് ആ സ്കൂളിനെ പറ്റിയിട്ട് ഞാനൊരു കവിതയും എഴുതി കൊടുത്തു. അതൊക്കെയും അവർക്ക് ഇഷ്ടമായി, കാരണം ആ സ്കൂൾ പഠിച്ച ആൾ തന്നെ അവിടുത്തെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരുന്നു. 70 മുമ്പ് കിട്ടിയതായ പുസ്തകം 80 ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്നു, 90 എത്തിയ സ്കൂളിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട്. കാലം കടന്നു പോകുന്നത് പോലും ഇവിടെ അറിയുന്നില്ല. ആദർശത്തിൽ ഉറച്ചതായ നമ്മുടെ ഒരു ജീവിത ചര്യമുണ്ട്. ഈ സദസ്സിനോട് മുഴുവൻ ഞാൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ പ്രാഥമിക തലത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതായ വിദ്യാഭ്യാസമാണ്, അത് അവൻ്റെ സ്വഭാവത്തെ ദൃഢമാക്കും, അതിനുള്ള തെളിവാണിത്. അത് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല, പക്ഷേ എങ്കിലും ഇതിനൊരു ഇതുണ്ട്, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, ഗാന്ധിജി എന്ന 3 വാക്ക് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീർന്നതും ഭഗവത്ഗീതയും ഒക്കെ ആയി തീർന്നു.

0: വരുന്നതിനുള്ള കാരണം ഈ സ്കൂളാണ്. അത്തരം വിദ്യാലയങ്ങൾ വേണം, അത്തരം രക്ഷിതാക്കൾ വേണം, അത്തരം അധ്യാപകന്മാർ വേണം. ഈ മൂന്ന് ഘടകങ്ങൾ ചേരുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുടെ മാനദണ്ഡമായിരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് എന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഇന്ന് ലഹരിയുടെ മാസ്മര ലോകത്തിലും അനാവശ്യമായ സകലവിധ യുദ്ധം നടക്കുന്ന ഒരു ലോകത്തിൽ അഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുറുകെ പിടിക്കണം എന്ന് പറയാനുള്ള ഒരു കാര്യം അതാണ്. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം നമുക്ക് പല അധർമ്മങ്ങളെയും എതിർക്കേണ്ടി വരും. അതുകൊണ്ട് പലതരത്തിലുള്ളതായ ക്ലേശങ്ങൾ വരും, സംഘടനകൾ വരും, പ്രതിസന്ധികൾ വരും. അതിനെ അതിജയിക്കാനുള്ള മനക്കരുത്ത് നേടേണ്ടതും ഈ വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അങ്ങനെ നേടിയ ജീവിതത്തിൻ്റെ ഒരു ഉടമയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എനിക്കിത് പറയാൻ അവകാശമുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടായാൽ ഇന്ന് എന്താ കാണുന്നത്? നമ്മൾ ദിവസവും പത്രത്തിൽ ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ സ്വയം ചാവുക, അതല്ലെങ്കിൽ ലഹരി അടിച്ചിട്ട് എന്താണെന്ന് ലോകബോധമില്ലാതെ നടക്കുക. ഇതല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഞാൻ മദ്യപാനത്തിലേക്ക് പോയില്ല, ലഹരിയിലേക്ക് പോയില്ല, ഒരാളെ കൊല്ലാൻ പോയില്ല, ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോയില്ല, മറ്റ് രാജ്യം വിട്ടുപോയില്ല, ഒന്നും ചെയ്തില്ല. ഉള്ളതിനെ സംതൃപ്തിപ്പെട്ടുകൊണ്ടും ഇല്ലായ്മകളെ പറ്റിട്ട് ദുഃഖിക്കാതെയും ആ ദുഃഖിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ളതായ സാത്വികമായ ഒരു രീതി ജീവിക്കാൻ പറ്റി എനിക്ക് ഗാന്ധിജിയിൽ നിന്ന്, പിന്നെ എൻ്റെ പുസ്തക വായനയിൽ നിന്നും എൻ്റെ സംസ്കാരത്തിൽ നിന്നും ലഭിച്ചതാണ്. ഇതിങ്ങനെ ഒരു നല്ല സംസ്കാരം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.
1: തീർച്ചയായും ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് വളരെ ഹൃദയപൂർവ്വം തന്നെ നമ്മോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഈ 80-ാമത്തെ വയസ്സിലും ഇത്രയും ചുറുചുറുക്കോട് കൂടി തന്നെ നമ്മുടെ ശ്രോതാക്കളായിട്ട് സംവദിച്ചതിൽ ഒരുപാട് സന്തോഷം. അങ്ങയുടെ നിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം ഇതിന്റെ പുറകിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സാറിന് എല്ലാവിധ ആശംസ.
0: സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എല്ലാ തലമുറയ്ക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ പി ഐ ശങ്കര നാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം അവസാന ഭാഗം.
3: ഗാന്ധിമാർഗം സമാപിച്ചു.
4: ഗാന്ധിമാർഗം
2: ഗാനസന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
5: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
6: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
8: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
9: പുലരിപ്പൂക്കളിൽ അവസാനമായി
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ.
11: പ്രായോജകർ
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
13: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്ന് അറിയോ?
12: ഇല്ല.
13: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
12: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
13: അതെന്താ?
12: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
14: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
16: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: SSLC പരീക്ഷാ ഫലങ്ങൾ പരിശോധിക്കാനുള്ള സൗകര്യം ഇപ്പോൾ നമ്മുടെ കേരളം ആപ്പ് വഴിയും ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഫോണിൽ തന്നെ സൗകര്യപ്രദമായി ഫലം പരിശോധിക്കാനും ഇതിലൂടെ സാധിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് പ്രവേശിച്ച ശേഷം SSLC റിസൾട്ട്സ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ജനനത്തീയതിയും നൽകി പരീക്ഷാഫലം പരിശോധിക്കാൻ സാധിക്കും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ആപ്പിലൂടെ ഫലം പരിശോധിക്കാനാവുക. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ ലളിതമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷാഫലം അറിയാൻ അനാവശ്യ തിരക്കും കാത്തിരിപ്പും ഒഴിവാക്കി വീട്ടിലിരുന്ന് തന്നെ ഫലം പരിശോധിക്കാം. നമ്മുടെ കേരളം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് സർവീസസ് മെനു ഉപയോഗിക്കുക. തുടർന്ന് SSLC തിരഞ്ഞെടുക്കുക. കാഴ്ച

0: പരിമിതർക്കുള്ള പാലക്കാട് ജില്ലയിലെ ഏക ഗവൺമെന്റ് അംഗീകൃത വിദ്യാലയമായ കരിമ്പുഴ ഹെലൻ കെല്ലർ സെന്റിനറി മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 5 മുതൽ 10 വയസ്സ് വരെ കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലേക്കും ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് TC യുടെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ക്ലാസുകളിലേക്കും പ്രവേശനം നേടാം. ഭാഗികമായ കാഴ്ചശക്തിയുള്ള കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. മികച്ച താമസം, ഭക്ഷണം, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ തികച്ചും സൗജന്യമാണ്. കേരള സ്റ്റേറ്റ് സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ ബ്രെയിൽ വായന, എഴുത്ത്, സ്വതന്ത്ര സഞ്ചാര പരിശീലനം, പ്രത്യേക കായിക പരിശീലനം, പ്രത്യേക ഗണിതോപകരണങ്ങളിലെ പരിശീലനം, കാഴ്ചപരിമിതിയുള്ളവർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കാനുള്ള പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ വായ്പാട്ട്, ഉപകരണ സംഗീതം, പ്രവൃത്തി പരിചയം എന്നിവയിലും ഇവിടെ പരിശീലനം ലഭ്യമാണ്. താല്പര്യമുള്ള രക്ഷിതാക്കൾ ബന്ധപ്പെടുക. വിലാസം: HKCMM സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, കരിമ്പുഴ PU, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. പിൻകോഡ് 679513.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522770.
4: സഹപ്രായോജകർ
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
8: ഭാരത് സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയേ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹേ ഹെ.
7: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ്

0: അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
1: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.

0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3.5 മണി മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
4: ഗാന സന്ദേശം.
3: പ്രായോജകർ
5: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
6: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
7: മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
8: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അഞ്ജന മോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ചാലക്കുടിയിൽ നിന്നും അമ്മ, അച്ഛൻ, ചേട്ടൻ അഭിനവ് എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. ഇന്നലെ May 14 പിറന്നാൾ ആഘോഷിച്ച ഷീജ വേണുഗോപാലിന് ആശംസകൾ നേർന്നിരിക്കുന്നു തരംഗിണി വായനശാലയിൽ നിന്നും സെക്രട്ടറിയും പ്രസിഡന്റും മറ്റംഗങ്ങളും. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ആരവ് മോന് എല്ലാ ആശംസകളും അറിയിച്ചിരിക്കുന്നു ഷിനോജ്, അഞ്ജു, ആവണി, അച്ചമ്മ, ഷീബമാമി, ഷീജ, ഷീജമ്മായി എന്നിവർ. ഇന്ന് വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുജിത് ശർമ്മിള ദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വെളപ്പായിൽ നിന്നും മക്കളായ ആര്യ, ശ്രീഹരി എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത. കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ വത്സലയും സംഘവും പാടിയത്. രചന K. ജയകുമാർ, സംഗീതം AJ ജോസഫ്.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
7: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
9: ആകാശവാണി തൃശൂർ.
10: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
11: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
12: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കീഴിൽ തൃശൂരിലെ നടത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധോദ്ദേശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബ്യൂട്ടി പാർലർ, നെറ്റിപ്പട്ട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം, മസാലപ്പൊടി നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ 8330041363.
13: പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കുക്ക്, FTS ആയ ഗാർഡനർ കം സ്കാവഞ്ചർ ഗാർഡനർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. റെസിഡൻഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനമായതിനാൽ ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ളവർ മാത്രം ഇന്റർവ്യൂവിൽ പങ്കെടുത്താൽ മതിയാകും. കുക്ക് തസ്തികയിലേക്ക് KGCE ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ താഴ്ന്ന യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. മറ്റ് തസ്തികകളിലേക്ക് 7-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. ഗാർഡനർ കം സ്കാവഞ്ചർ അല്ലെങ്കിൽ ഗാർഡനർ എന്നീ തസ്തികകളിലേക്ക് കൃഷിപരിപാലനത്തിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിയമനങ്ങളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. വാക്കിംഗ് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം. കുക്ക്, FTS തസ്തികകളിലേക്ക് ഇന്ന് രാവിലെ 10:00, മറ്റ് തസ്തികകളിലേക്ക് നാളെ രാവിലെ 10:00 അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0480209640000, മറ്റൊരു നമ്പർ 0480207600. പൂത്തോടിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നു. സെക്യൂരിറ്റി കം നൈറ്റ് വാച്ച്മാൻ 2 ഒഴിവ്, ക്ലറിക്കൽ അസിസ്റ്റന്റ് 1 ഒഴിവ്, മൾട്ടി പർപ്പസ് വർക്കർ കം ക്ലീനർ 1 ഒഴിവ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ്. ഈ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഈ മാസം 22-ാം തീയതി രാവിലെ 10:00 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ താമസക്കാരായ താൽപ്പര്യമുള്ള 55 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം.

0: 179 ദിവസമായിരിക്കും നിയമന കാലയളവ്. മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന എക്സ് സർവീസ്മാനിന് സെക്യൂരിറ്റി കം നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ബികോം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ അംഗങ്ങളായ മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് മൾട്ടിപർപ്പസ് വർക്കർ കം ക്ലീനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487239865. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിൽ സ്ഥിതി ചെയ്യുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി 5 ദിവസത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സ് ഈ മാസം 19 ആരംഭിക്കുന്നു. ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 0487239845, 9447610223. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത്. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹാജരാകണം. നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷാ വിജയം അല്ലെങ്കിൽ SSLC വിജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവും പ്രവൃത്തി പരിചയമുള്ളവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 രാവിലെ 10 മണിക്കാണ് ആഭിമുഖം.
1: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ:
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
3: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
0: ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം MS വിശ്വനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാവിലെ 8:45 കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സിആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്, ശബ്ദം നൽകിയവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജു ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ.എൻ സജിത, വിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131119.
5: ആരോഗ്യക്കുറിപ്പുകൾ. ഗർഭമലസൽ, ഡോക്ടർ ഷീബ സുനിൽ സംസാരിക്കുന്നു.
6: ഗർഭാവസ്ഥ സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം 20% സ്ത്രീകളിൽ ഗർഭം അലസി പോകുന്നതായി കാണപ്പെടുന്നു. ഗർഭാശയത്തിന് പുറത്ത് സാധാരണമായി അണ്ഡവാഹിനി കുഴലുകളുടെ ഭാഗങ്ങളിൽ ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്നതുകൊണ്ടും ഗർഭാശയത്തിനകത്ത് വേണ്ട സംരക്ഷണം ലഭിക്കാത്തതുകൊണ്ടും ഗർഭം അലസി പോകാനിടയാകുന്നു. 35 വയസ്സിന് മുകളിലുള്ളവരിലും ആർത്തവചക്രത്തിന്റെ ക്രമക്കേടുകളും ഈ അവസ്ഥയ്ക്ക് സാഹചര്യമൊരുക്കുന്നു. മാതാവിന്റെ പ്രായക്കൂടുതൽ വളരെ അടുത്തടുത്തുണ്ടാകുന്ന ഗർഭധാരണം, മുൻപ് ഇത്തരത്തിൽ ഗർഭമലസിയ ചരിത്രം, മാതാവിന്റെ പ്രമേഹ രോഗം, മാതാവ് അനുഷ്ഠിക്കുന്ന അഭികാമ്യമല്ലാത്ത ആഹാര രീതികളും ജീവിത രീതികളും ഗർഭസ്രാവത്തിന് കാരണമാകുന്നുണ്ട്. അണ്ഡവാഹിനി കുഴലുകളിൽ എത്തപ്പെടുന്ന സ്ത്രീ പുരുഷ ബീജങ്ങൾ അവിടെ വെച്ച് സംയോജിച്ച് ഭ്രൂണമായി വളരാൻ തുടങ്ങുന്നു. ഈ ഭ്രൂണത്തെ സംരക്ഷിച്ച് വേണ്ട പോഷകങ്ങൾ നൽകി അണ്ഡവാഹിനി കുഴലുകളുടെ താളാത്മകമായ ചലനങ്ങൾ കൊണ്ട് ഗർഭാശയത്തിലെത്തുന്നു. ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ക്രമമായ ചലനങ്ങൾക്കും അണ്ഡവാഹിനികളെ സഹായിക്കുന്നത് സ്ത്രീ ഹോർമോണുകളാണ്. ഇവയുടെ അപര്യാപ്തത കൊണ്ടും അണ്ഡവാഹിനികളിൽ ഏതെങ്കിലും ശസ്ത്രക്രിയകൾ ചെയ്തതുകൊണ്ടും നീർക്കെട്ട് പോലെയുള്ള അസുഖങ്ങളും ഇതിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. തന്മൂലം ഇവിടെ എത്തുന്ന ഭ്രൂണത്തെ ഗർഭാശയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും ഭ്രൂണം അവിടെ തന്നെ വളരുവാൻ ശ്രമിക്കുകയും ചെയ്യും. ഗർഭത്തിന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് അനുസൃതമായ സാഹചര്യം ഒരുക്കുവാൻ അണ്ഡവാഹിനികൾക്ക് നിർവാഹമില്ലാത്തതിനാൽ ഭ്രൂണ വളർച്ച താങ്ങാനാവാതെ അത് പൊട്ടിപ്പോകുകയും രക്തസ്രാവമുണ്ടായി പല ഗുരുതര പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നു. 20 ആഴ്ച പ്രായമാകുന്നതിനു മുമ്പ് രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ പരിശോധനകൾ നടത്തേണ്ടതാണ്. ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് സാധാരണ രീതിയിലാണെങ്കിൽ പലതരം ചികിത്സാ മാർഗങ്ങളിലൂടെ ഗർഭസ്രാവം ഉണ്ടാകാതെ പരിരക്ഷിക്കാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ഈ അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും ഒരു പ്രാവശ്യം ഉണ്ടായാൽ അത് വീണ്ടും ഉണ്ടാകാതിരിക്കാനുള്ള ചികിത്സാരീതിയും ആയുർവേദ ശാസ്ത്രത്തിലുണ്ട്. ഗർഭിണി പരിചര്യയിൽ ഓരോ മാസത്തിലും ഉപയോഗിക്കേണ്ട പാൽക്കഷായങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഇത്തരം പാൽക്കഷായങ്ങൾ ഗർഭാശയത്തിന്റെയും അണ്ടാശയം, അണ്ഡവാഹിനികൾ എന്നിവയുടെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുകയും കൃത്യമായ സമയത്ത് ഭ്രൂണം ഗർഭാശയത്തിലെത്തുകയും വളർച്ച പ്രാപിക്കുവാനുമുള്ള ചുറ്റുവട്ടങ്ങൾ സംജാതമാക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഗർഭസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗർഭധാരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഔഷധങ്ങൾ കൊടുത്തു തുടങ്ങണം. 3 മാസക്കാലം ഔഷധങ്ങൾ കഴിച്ച് ആരോഗ്യപൂർണമായ ഗർഭാശയവും അണ്ടാശയം, അണ്ഡവാഹിനികളും അവയുടെ പ്രവർത്തനങ്ങളും സമ്പൂർണമാക്കിയ ശേഷമേ അടുത്ത ഗർഭധാരണത്തിന് സജ്ജമാകാൻ പാടുള്ളൂ. ഗർഭിണിയായാൽ ഗർഭസ്രാവം ഉണ്ടാകാതിരിക്കാനുള്ള പാൽക്കഷായങ്ങൾ ഭക്ഷണങ്ങൾ ഓരോ മാസത്തിലും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ഉതകുന്ന തരത്തിൽ ക്രമീകരിച്ച ഔഷധങ്ങളാണ്. കൃത്യമായ സമയങ്ങളിൽ വൈദ്യനിർദ്ദേശത്തോടുകൂടി ഇവ ഉപയോഗിക്കണം.
5: ഗർഭമലസൽ ഡോക്ടർ ഷീബ സുനിൽ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
5: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലൈ തൃശൂർ.
3: ഫോൺ 9497745770.
8: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
3: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: പ്രായോജകർ.
9: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
2: വിസിറ്റ് www.accountantsacademy.in.
10: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
11: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്തു തുടങ്ങാനേ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കസ്തൂർബ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ. പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി മരണം പ്രാപിക്കുന്നത്. 1944 ഫെബ്രുവരി 22 അവർ അന്ത്യവിശ്രമം പ്രാപിച്ചു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: കസ്തൂർബ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ. പൂനെയിലെ അഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി മരണം പ്രാപിക്കുന്നത്. 1944 ഫെബ്രുവരി 22 അവർ അന്ത്യവിശ്രമം പ്രാപിച്ചു. ചിന്താവിഷയം: സ്വർഗം ഒരു ഗ്രന്ഥശാല പോലെയാകുമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ജോർജ് ലൂയി ബോർഹസ്. സ്വർഗം ഒരു ഗ്രന്ഥശാല പോലെയാകുമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ജോർജ് ലൂയി ബോർഹസ്.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
9: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 7025373733.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രായോജികർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് രാവിലെ 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് AM ജോണി, MG നഗർ, ചെമ്പുക്കാവ്. ഒൻപത് 30 കൃതിക S പാടുന്നു. കൊട്ടാരത്തിൽ സതീഷ് വർമ്മ വയലിൻ, നിധിൻ NP മൃദംഗം. ഉച്ചയ്ക്ക് 12:10 കൈമുട്ട് മാപ്പിളപ്പാട്ട്, PA സുബൈറും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.

വൈകിട്ട് 6:50 വയലും വീടും. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:35 യുവവാണി റേഡിയോ ഗൈഡ് കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ വിപിൻ സംസാരിക്കുന്നു.

0: in its editorial titled Cooling Doctrine writes that access to safe indoor temperatures must be a public health entitlement. What India needs is something larger and more ambitious, a national cooling doctrine, a scalable framework that treats sustained access to safe indoor temperatures as a public health entitlement to be guaranteed. And finally, the Tribune writes about 61-year-old Narinder Kaur, who scored 77% in the Punjab School Education Board Class 10 Open School Examination after she was encouraged by her sons. The newspaper writes, off studies for 45 years, Punjab woman scores 77%. And with that, it's back to you, Saira.
1: Thanks, Arabjeet. And now before we end the bulletin, the headlines once again. Prime Minister Modi to embark on a six-day visit to UAE, the Netherlands, Sweden, Norway and Italy today. Prime Minister says BRICS under India's chairmanship will work together to build a more inclusive world order. Oil marketing companies hike petrol and diesel prices by 3 rupees per litre. Government caps duty-free gold imports at 100 kg under advance authorization scheme. ED arrests Kolkata Police DCP Shantanu Sinha Biswas for running an extortion syndicate. And in Wushu, Aparna Dahiya clinches gold in women's 52 kg category in Santa World Cup in Macau. That's all in morning news. Have a nice day.
2: Agashavani, Thrissur.
3: പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ എം ജി നഗർ ചെമ്പുകാവിൽ നിന്നും എ എം ജോണി എഴുതിയ കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോണി പാട്ടോർമ്മകൾക്കായി എഴുതിയ കത്ത് ഞാൻ വായിക്കാം. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന കാലം 1967 മുതൽ 70 വരെ തൃശൂരിൽ നിന്നും മധ്യവേനൽ അവധിക്കാലത്ത് അമ്മാവന്റെയും അച്ഛൻ പെങ്ങൾമാരുടെയും മക്കൾ എറണാകുളത്ത് വരും. വന്നുകഴിഞ്ഞാൽ ബോൾഗാട്ടി പാലസ്, വല്ലാർപാടം, വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിലേക്ക് മച്ചുവ അഥവാ തോണിയിൽ യാത്ര ചെയ്യുവാൻ നല്ല രസമാണ്. വള്ളത്തിന്റെ അരികിലിരുന്ന് വെള്ളത്തിൽ കൈയിട്ട് രസിക്കുമായിരുന്നു. ഭാര്യ എന്ന സിനിമയിൽ സത്യനും രാഗിണിയും മകളും ചേർന്ന് തോണിയിൽ പോകുന്ന രംഗമുള്ള പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ എന്ന ഗാനമാണ് ഓർമ്മയിൽ വരിക. വിദേശികൾ കൊച്ചിയിൽ വരുമ്പോൾ കൂടുതലും കരയിൽ സൈക്കിൾ റിക്ഷയും ജലഗതാഗതത്തിന് മച്ചുവയുമാണ് ഉപയോഗിക്കുക. വഞ്ചി തുഴയുന്നതും പ്രസ്തുത ചിത്രത്തിലേതുപോലെ തന്നെ ബോട്ടിന്റെ ശബ്ദമില്ലാത്തപ്പോൾ വള്ളം തുഴഞ്ഞു പോകുമ്പോൾ ക്ലാ ക്ലാ എന്ന ശബ്ദവും. എ എം ജോണിയോട് നമുക്കൊന്ന് സംസാരിക്കാം.
4: ഹലോ.
2: ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണി എന്നാണ്. പാട്ടോർമ്മകളിലേക്ക് ഒരു കത്ത് അയച്ചത് കിട്ടിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലത്തിന്റെ ഓർമ്മകളാണ് പാട്ടോർമ്മകളിൽ എഴുതിയിട്ടുള്ളത്.
4: വീട്ടില് അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ എഴുതിയിട്ടത്.
2: ഓ,
4: അവരായിട്ടുള്ള കളിയും മറ്റു വീട്ടിലുള്ള ക്യാരംസും ചീറ്റും അങ്ങനെയുള്ള കുറെ ഇൻഡോർ പ്ലേസിന് വേണ്ടിട്ടാണ് ഞാൻ എഴുതി വിട്ടത്. അപ്പൊ അവർക്കത് നേരം പോക്കാണ്. മൊബൈൽ ഒക്കെ നോക്കാൻ നല്ലതാണല്ലോ വെച്ചിട്ട് ഞാനത് ആക്കി കൊടുത്തതാണ്. അപ്പൊ അവര് ആ പാട്ട് ഞാൻ യൂട്യൂബിൽ കാണിച്ചു എഴുതി കൊടുത്തു. അപ്പൊ നന്നായി പാട്ടൊന്ന് എഴുതി കൊടുക്കപ്പോ ഞാൻ എഴുതി കൊടുത്തതാണ് ഞാൻ പാട്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുള്ള പല കളികളും ഉണ്ടാകുന്നല്ലോ. എന്റെ കുട്ടികൾക്ക് ഒരുപാട് കളികളുണ്ട്. എന്റെ ഓടി കളിക്കലും ഗോലി കളിക്കലും അങ്ങനെയുള്ള പല കളികളൊക്കെ ഉണ്ടല്ലോ. കൊമ്പരം കൊത്തിൽ അതൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഓരോ സീസണിലാണ്. ഇപ്പൊ ഇവർക്കൊന്നും ആ സീസണൊന്നും ഇല്ല. അതായത് കാലത്ത് പഠിക്കാൻ പോയി ട്യൂഷന് പോയി വരുമ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് അതിനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ രണ്ടു മാസം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കല്. പക്ഷെ അത് രണ്ടു മാസം കഴിഞ്ഞ് ഇവർക്ക് പിന്നെ അത് മറക്കുകയും ചെയ്യും.
2: ഇതില് ഭാര്യ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
4: 1969 വരെ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ ഞാൻ അതുപോലെ വഞ്ചി തുഴയുന്നതാണ് മച്ചുവ എന്ന് പറയുന്നത്. ഭാര്യ സിനിമയിൽ കാണിക്കുന്ന വഞ്ചി മച്ചുവ എന്ന് പറയുന്നത്. അപ്പൊ ആ മച്ചുവ തുഴയുമ്പോഴത്തേക്ക് ആ തുഴയുന്ന പങ്കായത്തിന് വെള്ളം വരുന്നത് വളരെ സ്ലോവിലെ വെള്ളം വരുള്ളൂ. പങ്കായത്തെ രീതിയിലായിരുന്നു. അതത് കളകളകളാന്ന് പറഞ്ഞു പോകും. അതേസമയം കേവ് വെള്ളത്തിലാണെങ്കിൽ അത് വലിയ കഴുക്കൂല എന്ന് പറയുന്നത് കൊത്തുന്നതിന് വലിയ മുളയാണ്. ആ മുള കുത്തി വെള്ളം എടുക്കുമ്പോഴേക്കും ആ വെള്ളത്തിന്റെ ഇതിൽ പോകുമ്പോൾ അതിന് ശബ്ദം കുറെ കൂടുതലുമാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ വഞ്ചി തുഴയുന്നതും മറ്റു തുഴഞ്ഞു പോകുന്നതും ഈ വലിയ

0: പറയുന്നത്. കാരണം വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൾഗട്ടിക്ക് പോകുന്നത് അവര് മോട്ടോർ ബോട്ടിൽ പോകാറില്ല, അവര് മച്ചുവല പോകാറ്. അതുപോലെ മട്ടാഞ്ചേരിക്കോ അല്ല വില്ലിംഗ് നൈലിലേക്ക് പോകുമ്പോഴേ വലിയ തുറമുഖം ക്രോസ് ചെയ്ത് പോകുന്നത് ഈ വലിയ മച്ചുവലായിരിക്കും വിദേശികൾ പോകുക. അതുപോലെ തന്നെ എറണാകുളം പാർക്കിൽ ഇരിക്കുമ്പോൾ വൈകിട്ട് ഈ അരുക്കുറ്റി ഭാഗത്ത് നിന്നുള്ള കയറുൽപ്പന്നങ്ങളൊക്കെ ഇവിടെ എറണാകുളം മാർക്കറ്റിൽ വന്ന് വിപണി കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവര് പാചകരിക്ക സാധനങ്ങൾ കൊണ്ടാണ് വഞ്ചി നിറച്ചു പോകുന്നത്. അപ്പൊ അടുക്കളയിലോട് പോകുമ്പോഴുള്ള സൗണ്ട് വെള്ള വഴി പോകുന്നത് കുറച്ചും കൂടി സ്പീഡിലായിരിക്കും. അതൊക്കെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാര്യ സിനിമയിലെ പെരിയാർ എന്നുള്ള പാട്ട് എഴുതി വെച്ചത്. 69 മുതൽ 96 വരെ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇതായിരുന്നു. പിന്നെ ബൈപ്പാസ് വന്നതോടുകൂടി മറ്റേ ഈ പനങ്കണ്ടിക്ക് ഭാഗത്തേക്കും അരുകുറ്റികളെ ബോട്ട് സർവീസും കുറഞ്ഞു, വഞ്ചികളുടെ എണ്ണം കുറഞ്ഞു, ആൾക്കാർ കൂടുതൽ റോഡ് മാർഗം ആശ്രയിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ബോട്ടിന്റെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരാപ്പുഴ റോഡ് വന്നല്ലോ എറണാകുളം, സോറി NH66 വന്നു കഴിഞ്ഞപ്പോഴും അതിലും ബോട്ട് സർവീസ് കുറഞ്ഞു. നേരത്തെ എറണാകുളത്ത് നിന്ന് വരാപ്പുഴയ്ക്കും ബോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ മച്ചുവയും വള്ളങ്ങളൊക്കെ അങ്ങനെ ഇതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചതാണ്. ഇപ്പൊ അതും കുറഞ്ഞു. കരമാർഗം ഇപ്പൊ എല്ലാം പോക്കുവരും, വഞ്ചികളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു എടപ്പള്ളി. ഇപ്പൊ അത് കഴിഞ്ഞ ഇങ്ങനെ വല്ലാർപ്പുറത്തേക്ക് പോയപ്പോഴും ആ കായലിന്റെ മങ്ങി കുറച്ചൊരു ആസ്വദിച്ചിട്ട് പോകുന്നു. അപ്പൊ അന്നേരം മീൻ പിടിക്കുന്ന വഞ്ചിക്കാർ മാത്രം അവിടെ ഉള്ളൂ.
1: അന്ന് അവധിക്കാലത്ത് ഈ അമ്മാവന്റെയും അച്ഛൻ പെങ്ങളുടെ മക്കളൊക്കെ വരും.
0: അവര് വന്നു കഴിഞ്ഞാല് അന്ന് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് അത് പാർക്കായിരുന്നു, പിന്നീട് ചിൽഡ്രൻസ് പാർക്കായിട്ട് ടിക്കറ്റ് കൊടുത്ത് ആക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് വരും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുന്ന് കഴിയുമ്പോ എറണാകുളം മാർക്കറ്റിൽ നിന്നുള്ള വള്ളങ്ങള് ചരക്കുമായിട്ട് ഇങ്ങനെ അരുക്കുറ്റി ആലപ്പുഴ ഭാഗത്തേക്ക് പോകാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നല്ലൊരു ഓർമ്മയാണ്. പിന്നെ അതിന് അത് പായവഞ്ചിയും കെട്ടി പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോകുന്ന എറണാകുളം മാർക്കറ്റ് കഴിഞ്ഞ് പാർക്ക് കഴിഞ്ഞാൽ അവിടെ തേവരപ്പാലുണ്ട്. തേവരപ്പാലം കഴിയുമ്പോഴേക്കും അവര് അതിന്റെ മാസ്ക് കിട്ടും, വഞ്ചി പാകം കിട്ടാനുള്ളത്. അത് മുളക് കെട്ടിയിട്ടാണ്. പിന്നെ അത് ആ പാലം കഴിയുമ്പോൾ അവർ കിട്ടും, അല്ലെങ്കിൽ പാലത്തുമ്പോൾ തടയത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവര് പാക കെട്ടി. പിന്നെ കാറ്റിന്റെ ഇതിൽ ആ വള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് അധികം തുഴയേണ്ട ആവശ്യം വരുന്നില്ല. കാറ്റത് ഇങ്ങനെ കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് അവര് പാക കിട്ടുന്നത്, പാവഞ്ചി ആക്കുന്നത്. അപ്പൊ ആ ഓർമ്മ കാണുമ്പോ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ മച്ചുവേല് പോകുമ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്. സത്യന് രാഗിലൊക്കെ ഇങ്ങനെ വെള്ളം കൈകൊണ്ട് എറിയുന്നുണ്ട്. അത് ഈ വഞ്ചിയിൽ പോകുമ്പോ യാത്രക്കാർക്ക് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എറിയാനും പറ്റും. കൈക്കുമ്പോൾ വെള്ളം കായലിലെ വെള്ളം എടുത്ത് ഇങ്ങനെ എറിയാനൊക്കെ സൗകര്യമാണ്. അത് വളരെ പതുക്കിയാലേ പോകുന്നത്. പക്ഷെ വഞ്ചി പറയുന്നത് പറയാൻ ജിയല്ലെന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ പറയും പതുക്കെ പോകും, ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യാറ്.
1: അന്ന് ആ തോണി യാത്രയിലെ അല്ലെങ്കിൽ ഈ മച്ചുവേലെ സഞ്ചരിക്കുമ്പോഴേ ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഓർമ്മകളുണ്ടോ?
0: വേറെ ഓർമ്മകളെന്ന് വെച്ചാൽ നമ്മൾ ദൂരം നോക്കുമ്പോഴത്തേക്ക് കായലും ആ ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയും കൂടി അതിനകത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നു. അതേസമയം ദൂരേക്ക് നോക്കുമ്പോൾ കൊച്ചു തുറമുഖത്ത് കപ്പൽ കിടക്കുന്നതും നമുക്കൊരു ആസ്വാദനം ഉണ്ടാകുന്നത്. അത് അതിന് കായലിൽ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിലും ബാക്കി കരയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അപ്പോഴാണ് നമുക്ക് കരയുടെ ഭംഗി മനസ്സിലാക്കുന്നത്. കരയിൽ നിൽക്കുമ്പോൾ വെള്ളത്തെ കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ കായലിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പുഴയിലെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കരയിലെ ഭംഗി കൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ അച്ഛൻ പെങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടോ തൃശ്ശൂര്? അപ്പൊ ഈ തൃശ്ശൂരിലെയും എറണാകുളത്തെയും ജീവിതം എങ്ങനെയാ നോക്കിക്കാണുന്നേ?
0: എറണാകുളം എന്ന് പറഞ്ഞാല് അതിനകത്ത് എല്ലാവരും അടിപൊളി അടിച്ചിരിക്കുന്ന അവർക്ക് വേറെ നേരമില്ല. എല്ലാവരും വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ല എറണാകുളത്ത്. എല്ലാവരും വീട്ടുകാരാണെങ്കിലും ആണുങ്ങൾക്ക് ജോലിക്ക് പോയാലും സ്ത്രീകൾക്ക് അവിടെ ഈ തെങ്ങിന്റെ ഓലമിടയിൽ അല്ലെങ്കിൽ ചകിരി അവിടേക്ക് കുളങ്ങളുണ്ട്. ഓരോ പറമ്പിലും 10-20 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുളമുണ്ടായിരിക്കും. ആ കുളത്തിനകത്തൊക്കെ ചകിരി ചീച്ച് ചെയ്യാനിട്ട് അത് എടുത്ത് കയറി പിടിക്കുന്ന ഒരു ഇതുണ്ട്. ഒരാളും വെറുതെ ഇരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിപാടി ഇല്ല, ഒന്നുകിൽ ആട് വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെ എന്തെങ്കിലും സ്ത്രീകൾക്ക് വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. എല്ലാവരും രാവിലെ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഇതൊക്കെ ഇതിനോടുള്ള അനുബന്ധിച്ചുള്ള പരിപാടികളായിരിക്കും. കയറ് പിരിക്കല് ചെറുതായിട്ടാണെങ്കിലും അത് വിരിച്ച് അത് ചെറിയ കയറായിരിക്കും, മുട്ടി കയറൊക്കെ ആയിരിക്കും. അതൊക്കെ വിരിച്ച് അതെങ്ങനെ ആയിരിക്കും അത് വലിച്ച് കൊണ്ടുപോകാനായിട്ട് അവിടെ തന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഇതിന്റെ ഏജന്റ് വരും. കയറിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കുള്ള ആൾക്കാർ അത് അവിടെ നിന്ന് കളക്ട് ചെയ്തു. പക്ഷെ തൃശ്ശൂരാകുമ്പോ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ കേട്ട് ആകാശവാണി ഞാൻ 65 മുതൽ കേൾക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആകാശവാണിയുടെ വയലും വീലും കേട്ടുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്നപ്പോ ഞങ്ങളവിടെ താറാവേ വളർത്താൻ തുടങ്ങി. കാരണം വെച്ചാൽ അവർ താമസിക്കുന്ന വീടിനടുത്ത് കുളമുണ്ട്. അപ്പൊ അതിനകത്ത് താറാവിനൊക്കെ വളർത്തി അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു.
1: അപ്പൊ ആകാശവാണി തൃശ്ശൂർ നിലയായിരുന്നോ അന്ന് കേട്ടിരുന്നത്?
0: അതെ, 65 തൃശ്ശൂർ നിലയം കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ 67 എറണാകുളത്തേക്ക് പോയപ്പോൾ പിന്നെ കേൾക്കുന്നത് തൃശ്ശൂർ നിലയം കിട്ടും, എനിക്ക് തിരുവനന്തപുരം നിലയം കിട്ടും. പിന്നെ ആലപ്പുഴ വന്നപ്പോൾ അത് കുറച്ചും കൂടി സൗകര്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് തിരുവനന്തപുരമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് വന്നപ്പോൾ ഞാൻ ഇപ്പൊ 30 കൊല്ലമായിട്ട് തൃശ്ശൂർ നിലയാണ് കേൾക്കുന്നത്. ഇപ്പൊ ആപ്പ് വന്നപ്പോ ഞാൻ ഇടയ്ക്ക് മൊബൈലിലൂടെ മറ്റുള്ള സ്റ്റേഷൻ എടുക്കുന്നു കേൾക്കാറുണ്ട്. എന്നാലും തൃശ്ശൂർ വിട്ടൊരു കളിയില്ല.
1: ഇപ്പൊ എവിടെയാണ് താമസം?
0: താമസിക്കുന്നത് ഇവിടെ MG നഗർ, ചെമ്പുകാവ് MG നഗറിൽ താമസിക്കുന്നത്.
1: എറണാകുളത്ത് അന്ന് താമസിച്ചിരുന്നത് എന്തുമായി ബന്ധപ്പെട്ട വീട് അവിടെയായിരുന്നോ?
0: അതെ, അപ്പന്റെ ജോലി അവിടെയായിരുന്നു, ബാങ്കിലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ താമസം മാറി പോയതാണ്. അപ്പൊ അവിടെ അവിടെ ഇവിടുത്തെ വീട് കൊടുത്ത് തൃശ്ശൂർ വീട് കൊടുത്ത് പോയിട്ട് അവിടെ വീട് മേടിച്ച് താമസിച്ചു. പാലാരോട് താമസിച്ചു
1: കത്തിലെഴുതിയിട്ടുണ്ട്.

0: ഞാൻ അപ്പനൊക്കെ മരിച്ചു പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വരുമ്പോ എപ്പോഴും തൃശ്ശൂർക്ക് വരേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അനിയനെ സ്ഥലം വിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും രണ്ടു പേരായിട്ട് താമസിക്കുന്നു. അനിയൻ പറോട്ടയിലെ താമസിക്കുന്ന ചെമ്പുകാവിൽ എം ജി നഗറിൽ.
1: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലിപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ. പിന്നെ മകളുള്ളൂ. മകളെ കെട്ടിച്ചു വിട്ടു. മകൾക്ക് രണ്ട് കുട്ടികൾ. മകളുടെ കുട്ടിയുടെ എസ് എസ് സി റിസൾട്ട് വരുന്ന ദിവസമാണ്. രണ്ടാമത്തെ കുട്ടി ഏഴിലോട്ട് അതിന്റെ.
1: നല്ലൊരു വിജയം തന്നെ ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ നമുക്ക് ഈ പാട്ടോർമകളിലൂടെ ഓർക്കുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം ഇനി.
0: അപ്പൊ എല്ലാവർക്കും ആകാശവാണിയിലെ ശ്രോതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ ഞാനും തിരിച്ചു തരുന്നു. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ. കാനം ഇ ജെ, പൊൻകുന്നം വർക്കി എന്നിവരുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1962 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭാര്യ. സത്യൻ, രാജശ്രീ, രാഗിണി, കോട്ടയം ചെല്ലപ്പൻ, എസ് പി പിള്ള, മണവാളൻ ജോസഫ്, ബഹദൂർ, അടൂർ പങ്കജം തുടങ്ങി നിരവധി പേർ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി. സത്യന്റെ ബെന്നി എന്ന കഥാപാത്രവും രാഗിണിയുടെ ലീല എന്ന കഥാപാത്രവും അവരുടെ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ചേർന്ന് ഒരു ചെറുതോണി തുഴഞ്ഞ് ഉല്ലസിക്കുന്ന ആ ഗാനം നമുക്ക് ആസ്വദിക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് എ എം രാജ, പി സുശീല എന്നിവർ. ചിത്രം ഭാര്യ.

പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806-631.

0: ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് AM ജോണി, MG നഗർ, ചെമ്പുകാവ്. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മിന്നാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ. ഈ ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. വരികൾ വിനയൻ, സംഗീതം മോഹൻ സിതാര.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: ഇളയരാജ ഈണം നൽകി ആലപിച്ച ഗാനം. ചിത്രം കളിയൂഞ്ഞാൽ. വരികൾ കൈതപ്പുറം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: PK ഗോപി എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ധനം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പ്രേം പൂജാരി. ഈ ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. വരികൾ ONB കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിനം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചനാ സംവിധാനം എച്ച് വിനോദ് ബാബു, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. ഇന്ന് രാത്രി 9:30 മൗനസാക്ഷി.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം.

0: അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചന്ദ്രശേഖറും സംഘവും പാടിയത്. വരികൾക്കൈതപ്പുറം സംഗീതം ഇളയരാജ.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
6: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
5: അക്ഷര കേരളം.
6: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
7: MG ശ്രീകുമാർ, സുജാത എന്നിവർ കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇന്ന് കുമാരി കൃതിക എസ് പാടുന്നു. ശ്രീ കൊട്ടാരത്തിൽ സതീഷ് വർമ്മ വയലിൻ, ശ്രീ നിധിൻ എൻ പി മൃദംഗം. ആദ്യം കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്രശായിനം, ഖണ്ഡചാപ്പ് താളം, സ്വാതി തിരുനാൾ കൃതി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

ഇതുവരെ പാടിയത് കുമാരി കൃതിക എസ്. ശ്രീ കൊട്ടാരത്തിൽ സതീഷ് വർമ്മ വയലിൻ. ശ്രീ നിധിൻ എൻ പി മൃദംഗം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നാളെ May 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുകയാണ്. ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. നാഷണൽ ഡെങ്കു ഡേയുടെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ പീഡിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നാളെ May 16 നാഷണൽ ഡെങ്കു ഡേ ആയി നാം ആചരിക്കുന്നൊരു ദിവസമാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: നാഷണൽ ഡെങ്കു ഡേ ശരിക്കും May 16 നമ്മൾ ഉദ്ദേശിക്കുന്നത്, 16 ആഘോഷിക്കുന്നതാണ്. അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഫോർ ഡെങ്കു കൺട്രോൾ. അപ്പൊ എങ്ങനെയാണത് ശരിക്കും ഒരു സമൂഹത്തിനെ മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെങ്കുവിനെ ചെറുക്കാം? ഒറ്റ പോയിന്റേ ഉള്ളൂ, ക്ലീൻ എൻവയോൺമെന്റ്. മനുഷ്യന് പ്രത്യേകിച്ച് മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് നടക്കുന്നവരാണ് ഏത് ജോലിക്കാരായാലും. പക്ഷേ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടിലുമുള്ള ക്ലീൻനെസ് കൂടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമെന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീമിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് അറിയാം ഡെങ്കിപ്പനി എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഡെങ്കി അണുക്കൾ വ്യാപനം വഴിയാണ്, ആ വ്യാപനം വരുത്തുന്നത് ബേസിക്കലി ഡെങ്കി വൈറസാണ്. ഡെങ്കി വൈറസിനെ വ്യാപനം വരുത്തുന്ന ഏജന്റ് എന്ന് പറയുന്നത് കൊതുകാണ്. പ്രധാനമായിട്ട് രണ്ട് കൊതുകുകളാണ്, ഈഡിസ് ഈജിപ്ഷി. ഡേ ടൈം അതായത് പകല് കടിക്കുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്ഷി എന്ന് പറയുന്നത്. മറ്റ് വേറൊരു ഒരു ഇനം കൂടെ ഉണ്ട്, അതാണ് ഈഡിസ് ആൽബോപിക്റ്റസ് എന്ന് പറയുന്നത്. എന്തായാലും കൊതുകാണ് പ്രശ്നം. അപ്പൊ കൊതുക് വളരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൂടെ കൊണ്ട് ഈ ദിനത്തിൽ ഉദ്ദേശിക്കുന്നത്.
1: സർ, ഈ ഡെങ്കിപ്പനി കൊതുക് വഴി മാത്രമാണോ രോഗം പകരുന്നത? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: പകർത്തുന്നത് കൊതുകുകളിൽ കൂടെ തന്നെയാണ്. അതായത് വെക്ടർ എന്ന് പറയും, ശരിക്കും ഒരു വൈറസാണ് ഇതിന്റെ പ്രശ്നം. ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് 4 ഉണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഉണ്ടെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൊതുകിലോട്ട് ഇത് വ്യാപിക്കുകയും ആ കൊതുക് വേറൊരു മനുഷ്യനെ കടിക്കുമ്പോൾ വൈറസിനെ പകർത്തുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത്. പകർത്തുന്നത് കൊതുകാണ്, പക്ഷേ പകർത്തി ഉണ്ടാക്കുന്ന ഏജന്റ് എന്ന് പറയുന്നത്, അതായത് അസുഖത്തിന്റെ കാരണം എന്ന് പറയുന്നത് വൈറസാണ്.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ

0: സാധാരണ പനിയും ഡെങ്കിപ്പനിയും നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? അതിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: നമുക്ക് സാധാരണ പനി, എല്ലാ പനിയും നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഡെങ്കി എന്ന് പറഞ്ഞ വൈറസ് ആണ്. അപ്പം വൈറൽ പനി എന്നുള്ളത് ആയിട്ടേ നമുക്ക് ഒരു പനി വന്നാൽ എടുക്കാൻ സാധിക്കൂ. കോമൺ ആയിട്ടുണ്ടാകുന്ന പനി എന്ന് പറയുന്നത് വൈറൽ പനിയാണ്. വൈറൽ പനിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ്.

0: ഒരു 7 ദിവസം വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലും ഇല്ലെങ്കിലും തനിയെ മാറും. മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് പനി ഉള്ളപ്പോൾ ബോഡി പെയിൻ കാണും, ചൂട് കാണും, ഇത് രണ്ടിനും ശമനം വരുത്താനാണ് നമ്മൾ പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് കൊടുക്കുന്നത്. ഡെങ്കിയുടെ പ്രത്യേകത ഈ ഒരാഴ്ചയിൽ തീരത്തില്ല, സാധാരണ നീണ്ടു പോകും. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഡെങ്കിയിൽ തന്നെ പല വകഭേദങ്ങളുമുണ്ട്. ഒന്ന് ഡെങ്കി ഫീവർ, രണ്ട് ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയും, മൂന്ന് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ലോക ആരോഗ്യ സംഘടന പുതുതായിട്ടൊരു ഒരു ഡെഫിനിഷൻ കൂടെ വച്ചിട്ടുണ്ട്, സിവിയർ ഡെങ്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അതായത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോമും. എന്നാൽ ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ സാധാരണ വൈറൽ പനി പോലെ തന്നെ വരും, ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുതലായിട്ട് നിന്നിട്ട് തന്നെ മാറും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ബെറ്ററായിട്ട് മാറും. മാക്സിമം നമുക്കൊരു 5 ദിവസം പറയാൻ പറ്റും. എന്നാൽ പ്രശ്നമുണ്ടാക്കുന്ന ഡെങ്കിപ്പനിയാണെങ്കിൽ ഈ 5 ദിവസം വരെ പനി ഉണ്ടായിട്ട് പിന്നീടാണ് ക്ഷീണം കൂടുന്നത്. അതായത് ഓരോ ദിവസവും ക്ഷീണം കൂടിക്കൊണ്ടിരിക്കും, അസുഖത്തിൻ്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ വിശപ്പില്ലായ്മ, വെള്ളം കുടിക്കാൻ മടി, പക്ഷെ വെള്ളമാണ് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ്, പക്ഷെ വെള്ളം കുടിക്കത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചില ലക്ഷണങ്ങൾ കൂടെ നമുക്ക് പറയുന്നത് ഉചിതമായിരിക്കും തോന്നുന്നു. ഒന്ന്, റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും. അതായത് കണ്ണിൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു വേദന, അതായത് ബേസിക്കലി കണ്ണിൻ്റെ വേദന, നല്ല സിവിയർ വേദന ആയിരിക്കും. അതുപോലെ തലവേദന വരുന്നതും വളരെ സിവിയർ ആയിട്ടായിരിക്കും. ഇനി ബോഡി പെയിനും സിവിയർ, ബോൺ ബ്രേക്കിംഗ് പെയിൻ പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു സാധാരണ 7 ദിവസം കൊണ്ട് വന്നു പോകുന്ന വൈറൽ പനി തീർച്ചയായിട്ടും കഠിനമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം ഒക്കെ ആകുമ്പോൾ തന്നെ അത് മാറ്റം വന്ന് ആശ്വാസം വന്ന് അങ്ങ് മാറും. ഡെങ്കി അതല്ല, കാലം കഴിയുന്തോറും സിവിയറിറ്റിയിലോട്ട് പോകും, പ്രത്യേകിച്ചും ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഡെങ്കിയുടെ റാഷസ് ആണ്. റാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വളരെ തടിച്ചതായിട്ട് കളർ വ്യത്യാസം വന്നിട്ട്, അതായത് ഒരു ബ്രൗണിഷ് റെഡിഷ് കളറിലായിട്ട് മാറുന്നൊരു റാഷസ് ആയിട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ഇത് മണ്ണൻ അല്ലെങ്കിൽ മീസിൽസിനെ പോലെയൊക്കെ തോന്നാം. അപ്പം ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഡെങ്കി ഫീവറിലും വരാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലും വരാം. ഡെങ്കി ഹെമറാജിക് ഫീവറിൽ വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നത് ബ്ലീഡിങ് ടെൻഡൻസീസ് കാണും. ഇപ്പം നമ്മളൊന്ന് തന്നെ ചൊറിഞ്ഞടത്താൽ പോലും ഇച്ചിരി രക്തം വരികയാണെങ്കിൽ സിവിയർ സ്റ്റേജിലോട്ട് പോകുമ്പോഴത് ഓവറായിട്ട് തന്നെ ബ്ലീഡിങ് വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ഡെങ്കി ഹെമറാജിക് ഫീവറിലൊക്കെ എത്തുമ്പോൾ ക്ഷീണം കൂടുതലായതുകൊണ്ട് മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ആണ്. പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറയുമ്പം സിവിയർ ഡെങ്കി ആയിട്ട് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും വൈറൽ പനി ആണെങ്കിൽ പോലും ഡെങ്കി എന്ന് പറയുന്നത് സിവിയർ സ്റ്റേജിലോട്ട് പോവുകയും മരണത്തിലോട്ട് വരെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാറുണ്ട്. ഇതാണ് പൊതുവെ പറഞ്ഞാൽ ഒരു ഡെങ്കിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സാർ, ഒരിക്കൽ ഡെങ്കിപ്പനി വന്ന ഒരാൾക്ക് വീണ്ടും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: തീർച്ചയായിട്ടും വരാം. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ട്രെയിൻസിനെ പറ്റി. സ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വകഭേദങ്ങൾ. ഇപ്പം നമ്മൾ 4 വ്യത്യസ്ത മനുഷ്യരുള്ളതുപോലെ തന്നെ ഇവർ 4 പേരും വ്യത്യസ്തരാണ്. 4 തരം വൈറസസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ എല്ലാവരും ഡെങ്കി വൈറസ് തന്നെയാണ്. ഫ്ലാവി വൈറിഡേ എന്നുള്ള ഒരു ഫാമിലിയിൽ പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷെ ഈ ഡെങ്കിയിൽ തന്നെ 4 വകഭേദങ്ങളുണ്ട്. ഇപ്പം ഒരു ഡെങ്കി 1 ആണ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെങ്കി 1 പ്രിവെൻഷൻ വരും മാറിക്കഴിഞ്ഞാൽ. പക്ഷെ ഡെങ്കി 2 വരും, ഇനി അത് വന്നു നമുക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് മാറി ഡെങ്കി 3 വരാം, അതുപോലെ ഡെങ്കി 4 വരാം. അതുകൊണ്ട് 4 പ്രാവശ്യം വരെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തിയററ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രാവശ്യം വരെ ഡെങ്കി വേണമെങ്കിൽ വരാം. പക്ഷെ മിക്കവാറും പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ നമ്മുടെ ഒരു ശാസ്ത്രീയ വിവരം വെച്ച് പറഞ്ഞാൽ, ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഡെങ്കികളൊക്കെ സീരിയസ് ആയിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴും അല്ല, പലർക്കും. അതുകൊണ്ട് ഈ നാല് പ്രാവശ്യമൊക്കെ വരുമ്പോൾ വളരെ സിവിയറിറ്റിയിലോട്ട് പോകും.

0: പോയി മരണത്തിന് തന്നെ കാരണമായി മാറാനും ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും പോലെ നമുക്ക് ന്യൂമോണിയയ്ക്ക് ഇന്ന അണുക്കളാണ് അതിനൊരു ആന്റിബയോട്ടിക്, അതുപോലെ ഡെങ്കി വൈറസിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആന്റി വൈറൽ മെഡിസിൻസ് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വൈറൽ ഡിസീസും അതല്ല. ഉദാഹരണം ചിക്കൻ പോക്സ്, എസൈക്ലോവീർ എന്നുള്ള ഒരു നല്ല വളരെ നല്ല മരുന്ന് തന്നെ നമുക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിക്കൻ പോക്സിനെ മോഡേൺ മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ ഒരു മരുന്ന് ഡെങ്കിക്ക് വേണ്ടി ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല.
1: സർ, സാധാരണ ഏത് തരം ചികിത്സയാണ് ഡെങ്കിപ്പനിക്കായി നൽകുന്നത്?
0: ഏതൊരു വൈറൽ ഡിസീസിൻ്റെയും പ്രത്യേകത ഉണ്ട്, അതിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. വരും, വന്നിട്ട് സിവിയർ ട്രീറ്റിലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് അത് തന്നെ മാറും. ഇത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം ഇവിടെ വേണ്ട ട്രീറ്റ്മെൻ്റ് എന്താണ്? സപ്പോർട്ട്. ഇതിനൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഉദാഹരണം 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച, അത് വളരെ സിവിയർ സ്റ്റേജിലോട്ട് പോകുന്ന കണ്ടീഷൻസിനെയാണ് ഈ പറയുന്നത്. ഇവിടെ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അപ്പം എന്താണ് സപ്പോർട്ട്? 1, ഫ്ലൂയിഡ് ലോസ് വരാം. സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാപ്പിലറി ലീക്ക് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത്. കേൾക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിൽ നിന്ന് ജലം രക്തക്കുഴലിന് പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട്, ഒരു അരിപ്പ് പോലെ രക്തക്കുഴലിനകത്തുള്ള ജലം പുറത്തോട്ട് പോകും. അപ്പം എന്ത് പറ്റും? രക്തക്കുഴലിനകത്തിരിക്കുന്നത് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഹിമറ്റോക്രിറ്റ് വാല്യൂ കൂടുതലെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഹീമോളോവിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും, PCV എന്നുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ പോകുന്ന ഈ ക്യാപ്പിലറി ലീക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിനകത്ത് ഡീഹൈഡ്രേഷൻ വരികയാണ്. കാരണം ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേണ്ടത്? ഫ്ലൂയിഡ് തെറാപ്പിയാണ്. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കാര്യവും കൂടെയാണ്. ഓവറായിട്ട് കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഈ ഫ്ലൂയിഡ് വേറെ എവിടെ പോകാനാണ്? ശരീരത്തിൽ തന്നെ കിടപ്പുണ്ട്, രക്തക്കുഴലിനകത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അത്യാവശ്യം വന്നാൽ IV ഫ്ലൂയിഡ് വെസൽസിൽ തന്നെ രക്തക്കുഴലുകളിൽ തന്നെ അകത്തൂടെ വെള്ളം കയറ്റണം, IV ട്രിപ്പ് കൊടുക്കേണ്ടി വരും. പക്ഷെ ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ഫ്ലൂയിഡ് കഴിക്കുന്നതാണ്. ഇപ്പം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരേണ്ട ചാൻസ് കുറവാണ്. നമ്മൾ അത് ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓറലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഓറലി കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യമുള്ളത്, IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കാരണം മിക്കവാറും ഡെങ്കി ഉള്ള കുട്ടികൾ അവർ കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? IV ലൈനായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും എളുപ്പമാർഗവും നല്ല മാർഗവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഫ്രീക്വൻ്റ് ഡയറ്റ് ആൻഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴായിട്ട് വളരെ കുറച്ച് ഫുഡും വെള്ളവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അസുഖത്തിൻ്റെ കഠിനതയിലോട്ട് പോകുന്നത് ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും.
1: അവസാനമായി ഈ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വർഷത്തെ മെസ്സേജ് ഓർത്താൽ മതി. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി ഇതിനെ ചെറുക്കുക. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. നമ്മുടെ ജലാശയങ്ങൾ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയ വെറും 2 മില്ലി ലിറ്റർ വെള്ളം മതി കൊതുകൾക്ക് പ്രത്യുൽപാദനം കൂട്ടാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഡേ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന രീതിയിൽ മിനിമം ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയിൽ ഫോളോ ചെയ്യുക. ഒരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ചുറ്റുവട്ടവും നോക്കുക, നമ്മുടെ വീട്ടിന് ചുറ്റും എവിടെയെങ്കിലും വെള്ളം കെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ചിരട്ട, മുട്ടത്തോട്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, അതിനൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെയെല്ലാം കൊതുക് പെരുക. അതുപോലെ ഗപ്പി ഫിഷ് കൾട്ടിവേഷനുണ്ട്, അത് വളരെ ഗുണം ചെയ്യും. നമുക്ക് ജലത്തിൻ്റെ സ്രോതസ് കൂടുതലാണെങ്കിൽ, സോഴ്സസ് കൂടുതലാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഇങ്ങനെ മീൻ വളർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊതുക് നിർമ്മാർജ്ജനം ചെയ്യാം. അൾട്ടിമേറ്റ്ലി പറയാൻ ഒറ്റ പോയിന്റ് മതി, കൊതുക് വരാതെ സൂക്ഷിക്കുക. കൊതുകുണ്ടോ അവിടെ എല്ലാം എന്ത് വരാം? ഡെങ്കി ഫിയർ വരാം. കാരണം ഇത് പണ്ട് കാലങ്ങളിൽ നമുക്കുണ്ടായ ഒരു രോഗമല്ല. നമുക്കിന്ന് മൈഗ്രൻ്റ് പോപ്പുലേഷൻ, അതായത് അതിഥി തൊഴിലാളികൾ തന്നെ ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം ഇവിടെയും വന്നു കഴിഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ടും നമ്മുടെ ജീവിത രീതിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എവിടെ ഉള്ള വ്യക്തി ഇവിടെ വരുന്നു, ഇവിടെ ഉള്ള വ്യക്തി അങ്ങോട്ട് പോകുന്നു. ഇതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖങ്ങൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒറ്റ മാർഗമേ ഉള്ളൂ, പരിസരം ശുചിത്വമായിട്ട് സൂക്ഷിക്കുക.
1: ഡെങ്കിപ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിൻ്റെ

0: താങ്ക് യു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. വിനീത് ശ്രീനിവാസൻ, മഞ്ജരി എന്നിവർ പാടിയ ഗാനം. ചിത്രം ചങ്ങാതിപ്പൂച്ച. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന

0: വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി
2: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
0: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
3: മൈ ബിഗ് ഫാദർ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ സംഗീതം അലക്സ് പോൾ

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 205 രൂപ കുറഞ്ഞ് 14,675 രൂപയ്ക്കും, പവന് 1,640 രൂപ കുറഞ്ഞ് 117,400 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: Mamam.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഴ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരസംഗീതം.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, നമസ്കാരം. ഇത് മുളകുത്താവ് കൃഷ്ണമാഷല്ലെ? സ്വരസംഗീതികയുടെ പ്രോഗ്രാമായിട്ടാ വിളിച്ചത്.
1: കർണാടക സംഗീതം സ്ഥിരമായിട്ട് അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. പേരുകൾ സാധാരണ ഇപ്പൊ സ്വരസാഗരം, അതുപോലെ കാലത്ത് 9:30 വെച്ചു. പിന്നെ തിങ്കളാഴ്ചകളിലൊക്കെ രാത്രി 9:30 മുതൽക്കുള്ള കച്ചേരികൾ.
0: അതെ അതെ.
1: ദേശീയ സംഗീത പരിപാടി
0: ആകാശവാണി വളരെ വളരെ വിലയേറിയ ഒരു ശ്രോതാവാണ് അങ്ങനെ ഞങ്ങൾക്കറിയാം.
1: അതുപോലെ രവിവാസരീയ സംഗീത പരിപാടി, പിന്നെ വിശേഷ അവസരങ്ങളിൽ ഇപ്പൊ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപ സംഗീത കച്ചേരി വളരെ പ്രസിദ്ധമാണ്. അത് ഞാൻ എന്റെ ഓർമ്മ ശേഷി പറയുകയാണെങ്കിൽ 75 മുതൽ 50 കൊല്ലമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്.
0: അതുപോലെ
1: തന്നെ ഈ സ്വാതി തിരുനാൾ സംഗീതോത്സവം, ചെമ്പൈ സംഗീതോത്സവം, അങ്ങനത്തെ വിശേഷാലവസര കച്ചേരികളൊക്കെ പരമാവധി കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ സ്വരസംഗീതിക, ഇതുപോലെ സാധാരണക്കാരിലേക്ക് സംഗീതത്തിന് അടുപ്പിക്കാൻ വളരെ പറ്റിയൊരു പരിപാടിയായിട്ടുള്ള ഒരെണ്ണാണ് ഈ ഒരു രാഗം പല ഭാവം. അത് നല്ലൊരു പരിപാടിയായിട്ട് തോന്നാറുണ്ട്. ഇതുപോലെ രാഗപരിചയം, സിനിമ പാട്ടിലെ രാഗങ്ങളും കർണാടക സംഗീത രാഗങ്ങളുമായിട്ട്
0: പരിചയപ്പെടുത്തി അനുരൂപാണ് ചെയ്യുന്നത്.
1: അതെ അതെ, അത് അനുരൂപ ചെയ്യുന്ന പരിപാടിക്ക് പലപ്പോഴും വളരെ, കാരണം വ്യത്യസ്ത രാഗങ്ങള് അത് സാധാരണക്കാരിലേക്ക് കടന്നു.
0: അതെ അതെ അതെ,
1: ഞാനായിട്ട് ആ പരിപാടി വളരെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്.
0: അതെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാറ് എല്ലാതരം സംഗീതവും ആസ്വദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടക സംഗീതമായാലും ശരി, നമ്മുടെ ഫോക്ക് ആർട്ട് ഫോംസ് ഉള്ള സംഗീതം ആയാലും ശരി,
1: കഥകളിപ്പദങ്ങള് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പിന്നെ നാടൻ സംഗീതം ഉച്ചക്ക് 12:10 വ്യത്യസ്ത സംഗീത ശീലുകള്
0: അത്
1: ധാരാളം കേൾക്കും. മാത്രമല്ല, അത് പറയുമ്പോ ഞങ്ങളവിടെ തീയാറ്റുപാട്ട് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളില് സാധാരണ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കല അയ്യപ്പൻ
0: തീയാറ്റ
1: പാട്ട് തന്നെ ആകാശവാണിയിൽ പലതവണ അവതരിപ്പിക്കാൻ അവസരം
0: കിട്ടും. ഒരേ സമയം ഒരു റിച്വലിസ്റ്റിക് ഫോം ഓഫ് ആർട്ടുമാണ്, അതേസമയം അല്പം ഒരു വിഷ്വൽ അല്ലെ ദൃശ്യകലയും കൂടിയാണ് അല്ലേ?
1: അതെ അതെ, അത് അതിനെന്താന്ന് വെച്ചാൽ ശ്രവ്യാംശം അതിന്റെ പാട്ട് ഗാനാത്മകമായിട്ടുള്ള അംശങ്ങളും ഉണ്ട്, ഒപ്പം തന്നെ അതിന്റെ മുദ്ര ആയിട്ടുള്ള അഭിനയത്തോട് കൂടിയിട്ടുള്ള ഈ കൂത്ത് എന്ന് പറയുമ്പോ അതിന്റെ മുദ്രാഭിനയത്തെ
0: ഒരേ സമയം ഒരു ശ്രവ്യകലയാണ് ദൃശ്യകലയാണ്.
1: അപ്പൊ അത് രണ്ടും ദൃശ്യവും ശ്രവ്യം രണ്ടും കൂടി സമ്മേളിക്കുന്നതാണ്.
0: ഓക്കെ. പിന്നെ ഈ കർണാടക സംഗീതം സാറ് വളരെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഈ കർണാടക സംഗീത രംഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതായത് പഴയ തലമുറയിലെ കർണാടക സംഗീതവും ഇപ്പൊ നമ്മൾ ഇന്ന് കേൾക്കുന്ന, ഇന്ന് സർവ്വതാ കൊണ്ടാടപ്പെടുന്ന കർണാടക സംഗീതത്തിലും
1: അത് സാധാരണ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും 73 ആലത്തൂര് സുബ്രഹ്മണ്യയുടെ കച്ചേരി, തൃശ്ശൂർ ത്യാഗബ്രഹ്മ സംഗീത സഭയാണ് എന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഇക്കാര്യത്തിൽ ഒന്ന്. കാരണം ഒരു 50 ആയിട്ട് ഞാൻ അവിടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് അപ്പൊ കണ്ടമാനം കച്ചേരികൾ കേൾക്കാം. അപ്പൊ പഴയ തലമുറയിൽ പെട്ട പെന്തി രാമനാഥൻ, എസ് രാമനാഥൻ, പാലക്കാട്ട് നാരായണസ്വാമി, ശമ്മൻകുട്ടി ശ്രീനിവാസ അയ്യർ, ഇതുപോലെ ഇപ്പൊ വയലിനാണ് ടി എൻ കൃഷ്ണൻ, ആൽക്കുടി ജയരാമൻ, അതല്ലെങ്കിൽ ബാലചന്ദർ, ചിട്ടിബ, ഇങ്ങനത്തെ വ്യത്യസ്ത ഉപകരണ സംഗീതത്തിലൊക്കെ ഉണ്ട്. അത് അന്നത്തെ ഇതൊന്ന് അല്പസ്വല്പം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ അതിന് സ്വീകാര്യമായിട്ടുള്ള വശങ്ങളുണ്ട്. ചിലത് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റും.

0: അതെ അതെ
1: മാറ്റങ്ങളും.
0: എം ഡി രാമനാഥന്റെ സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ആഴം വളരെ വലുതായിരുന്നല്ലോ.
1: എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും മനസ്സിൽ അന്നും ഇന്നും ആരാധിക്കുന്ന കൊണ്ട് നടക്കുന്ന ഒരു കർണാടക സംഗീതത്തിലെ ബിംബം എന്ന് പറഞ്ഞാൽ എം ടി രാമനാഥനാണ്. അതൊരു എന്താ പറയാ, പതിഞ്ഞ മട്ടിൽ പാടുമ്പോൾ ഒരു രാഗത്തിന്റെ ഭംഗി കൂടുതൽ മനോഹരാകുന്നാണ് ഞാൻ കരുതുന്നു നിൽക്കുന്നത്. പാലക്കാട്ട് നാരായണ സ്വാമി ആണെങ്കിലും ശരി, ഇപ്പൊ സന്താനോ സോമോ അവരൊക്കെ താല്പര്യമാണ്, പക്ഷെ എം ടി രാമനാഥനാണ് ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു വിഗ്രഹം എന്ന് തന്നെ പറയാം.
0: എം ടി രാമനാഥൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അർഹിച്ചിരുന്നൊരു പരിഗണനയും ലഭിച്ചിരുന്നു എന്ന കാര്യം സംശയമാണ് അല്ലേ സർ?
1: തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടില്ല. ഈവൻ സാധാരണ സംഗീത കലാനിധി പുരസ്കാരമൊക്കെ കിട്ടുമ്പോ ഇന്ന് വളരെ ആ മാറ്റം എന്ന് പറയുമ്പോൾ 40 വയസ്സിനോട് ചേർന്ന പ്രായത്തിലുള്ളവർക്ക് ഇന്ന് സംഗീത കലാനിധി കൊടുക്കുമ്പോ 59 വയസ്സിലാണെന്നാണ് എന്റെ ഓർമ്മ. അതുപോലും എം ടി രാമനാഥന് കിട്ടാതെ പോയി. അത് അല്പം നിർഭാഗ്യകരായിട്ടുള്ള ഒന്നാണ്, കാരണം അദ്ദേഹത്തെ പോലൊരു മഹാപ്രതിഭ ഒക്കെ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയോ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ.
0: അദ്ദേഹത്തിന്റെ സംഗീതം കേൾക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഓരോ രാഗങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഗാലാപന ശൈലി കേട്ടാൽ മതി എന്നാണ് തോന്നിയിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഈ രാഗം എന്ന് പറഞ്ഞാൽ വളരെ പതിഞ്ഞ മട്ടിലും, പിന്നെ അദ്ദേഹത്തിന്റെ ആത്മഗീതം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്, ഏറ്റവും വശ്യമായിട്ടുള്ളതും സ്പർശിക്കപ്പെടേണ്ട ഭാഗം അദ്ദേഹത്തിന്റെ മർമ്മം കാണുന്നത്. അത് പ്രത്യേകിച്ച് പതിഞ്ഞ ശൈലി ആവുമ്പോ അത് ശ്രോതാക്കൾക്ക് അത് കൂടുതല് ഒരു സുഖം പകരും.
0: അതെ, പിന്നെ ഞാൻ നേരിട്ട് കേട്ടിരുന്നെങ്കിലും അദ്ദേഹം ശ്രോതാക്കൾക്ക് വേണ്ടിയല്ല പാടുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു.
1: തീർച്ചയായിട്ടും. ഞാൻ വാസ്തവത്തില് എന്റെ ജോലി രംഗം എന്ന് പറയുമ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകൻ, പ്രത്യേകിച്ച് കോമേഴ്സ് അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷെ ഞാൻ പല പഴയ തലമുറയിലെ എം ടി രാമനാഥന്റെ 9 കച്ചേരി ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നിധിയായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ. അദ്ദേഹം ഒരിക്കലും ഓഡിയൻസ് നോക്കി പാടില്ല, അദ്ദേഹത്തിന്റെ ആ സ്വന്തം വഴി കൂടെ ആയിട്ട് ആരാധകരെ സൃഷ്ടിച്ചെടുക്കുക ചെയ്യാം.
0: അതെ അതെ.
2: എം ഡി രാമനാഥൻ പാടിയ കേദാരഗൗളം രാഗത്തിലുള്ള നീലകണ്ഠ ഭജേ എന്ന് തുടങ്ങുന്ന കൃതിയിൽ നിന്നും ഒരു ഭാഗം.

0: അദ്ദേഹത്തിന്റെ ഏകദേശം സമകാലീനൻ തന്നെ ആയിരുന്നില്ലേ ജി എൻ ബാലസുബ്രഹ്മണ്യം? അവരുടെ ശൈലികൾ ശരിക്കും രണ്ട് ധ്രുവത്തിലെ പോലെ ആയിരുന്നു അല്ലെ?
1: അവരൊക്കെ ഒരേ സമയത്ത് ധാരാളം ശോഭിച്ചിരുന്ന ആൾക്കാരാണ്.
0: അതെ, പക്ഷെ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു പാടുന്ന ശൈലികള്.
1: സംശയമില്ല,
0: ഒരാള് വളരെ സ്പീഡിലുള്ള രാഗ റെൻഡറിംഗും
1: ായിട്ടുള്ളതാവും. പക്ഷെ ഈ പ്രത്യേകിച്ച് എം ടി രാമനാഥന്റെ വിസ്തരിച്ചെടുക്കുന്ന രാഗങ്ങളുടെ ഒക്കെ അതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ, പിന്നെ ചില പ്രത്യേകം ഞാൻ പറയാം, രീതികളുള്ള കാപ്പി പോലെയുള്ള ചില രാഗങ്ങളൊക്കെ അദ്ദേഹം പാടുമ്പോ അതിന് പകരം വയ്ക്കാനില്ലാത്ത ഒന്ന് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നീലാംബരിയിൽ അദ്ദേഹം പാടാറുണ്ട്
0: ഷഹാന മുഖാരി. അതുപോലെ ഈ കർണാട്ടിക് പ്യൂരിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കർണാടക സംഗീതൻ കെ വി എൻ അല്ലേ? പാലക്കാട് കെ വി എൻ
1: സ്വാമി. അത് സംശയമില്ല. അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോ തന്നെ ആ അരിയപ്പുലി രാമാനുജ അയ്യങ്കാരുടെ പ്രിയ ശിഷ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
0: അതെ, അദ്ദേഹം ആദ്യം പഠിച്ചിരുന്നത് പാലക്കാട് സി എസ് കൃഷ്ണയ്യർ സാറിന്റെ അടുത്തായിരുന്നു.
1: അത് ശരിയാണ്.
0: അതിനുശേഷം ഒരു അഡ്വാൻസ് ട്രെയിനിങ് എന്ന നിലയ്ക്കാണ് അരിയക്കുടിയുടെ അടുത്ത് ചെന്നത്.
1: എന്റെ എന്താന്ന് വെച്ചാൽ ഒരു കച്ചേരിയുടെയും അല്ലെങ്കിൽ ചിത്രപ്രധാനം എന്തിനും, ഇപ്പൊ കഥകളിയാണെങ്കിൽ അതിന് ഒരു സമ്പ്രദായ ശുദ്ധി എന്ന് പറയും.
0: അതെ അതെ,
1: അത് ഈ സംഗീതത്തില് അരിയക്കുടി കൊണ്ടുവന്നതാണ് എന്ന് സാധാരണ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ നിലയിലും ഭദ്രമായിട്ടുള്ള പാലക്കാട് നാരായണ സ്വാമിയുടെ എന്ന് പറയുമ്പോ, പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഓഡിയൻസിന്റെ മുമ്പിൽ ചില സംഗീതജ്ഞർ അപൂർവ രാഗങ്ങൾ എടുത്തിട്ട് വല്ലാതെ ഒരു കസർത്ത് കേട്ട, എനിക്ക് അതിനോടല്ല ഏറ്റവും പോപ്പുലർ ആയിട്ട്
0: തന്നെ ആ രാഗം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കേൾവിക്കാർക്ക് പറ്റണം. അത് ഈ ഒരു പറഞ്ഞ പോയിന്റ് ഇന്നത്തെ ചെറുപ്പക്കാരായ കലാകാരന്മാർ അല്ലെങ്കിൽ സംഗീതജ്ഞന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
1: അത് തീർച്ചയായിട്ടും ഞാനത് പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രോതാക്കൾക്ക് ഒരൊറ്റ ഗ്ലാൻസില് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കണം. പിന്നെ പാടുന്നവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ മാത്രമുള്ളതല്ല എന്നുള്ളതും കൂടി അതില് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു.
0: പിന്നെ ഈ കർണാടക സംഗീതത്തെ നമ്മളിങ്ങനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജി എൻ ബി എന്ന് പറയുന്നത് ഒരു കർണാടക സംഗീത രംഗത്തെ ഒരു നാഴികകല്ലായിട്ട് കണക്കാക്കാവുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന്. അതായത് കർണാടക സംഗീത രംഗം ബിഫോർ ജി എൻ ബി ആഫ്റ്റർ ജി എൻ ബി എന്ന രീതിയിലൊരു തരംതിരിവ് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ?
1: ഈ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ജി എൻ ബി എന്ന് പറയുമ്പോ ഒരു നല്ല വലിയ പ്രതിഭയും കാര്യങ്ങളും. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ ശെമ്മൻകുടിക്ക് കർണാടക സംഗീതത്തില് ഒരു പ്രത്യേക സ്ഥാനമില്ലെങ്കിൽ ശിഷ്യപ്രശിഷ്യരായിട്ടും ഇല്ലെങ്കിൽ ആ ഒരു സംഗീതത്തിന് മറ്റൊരു രീതിയിൽ ഉടച്ചു വാർത്തിട്ടുള്ള ഒരു സംഗീതജ്ഞ എന്ന് പറയുമ്പോ അത് ശെമ്മൻകുടിയായിട്ടും സാധാരണ പറയാവുന്നതാണ്.
0: അത് ശരി, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഇന്നിപ്പോ വളർന്നു വന്നിട്ടുള്ള പേരെടുത്തിട്ടുള്ള സംഗീതജ്ഞൻ മുഴുവൻ ഈ ശെമ്മൻകുടിയുടെയും ജി എൻ ബിയുടെയും എം ഡി രാമനാഥിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ട് അല്ലേ? ഇവരുടെയൊക്കെ നല്ല അംശങ്ങൾ എടുത്തിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇന്ന് പേരെടുത്തിട്ടുള്ള എല്ലാ കലാകാരന്മാരും മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ജി എൻ ബിയും അതുപോലെ ശെമ്മൻകുടിയും എം ഡി രാമനാഥൻ എന്നൊക്കെ പറയുന്നത് ഈ രംഗത്തെ സമ്പുഷ്ടമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അധികായന്മാർ തന്നെയാണ്. പിന്നെ ഇന്നത്തെ പുതിയ തലമുറയിലെ സംഗീതജ്ഞരെ അവർ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്താണെന്നാണ് സാറിന്റെ അഭിപ്രായം കൂടുതൽ?
1: എന്റെ ഏരിയ എന്ന് പറയുമ്പോ ഞാൻ, അതായത് ഈ പാരമ്പര്യ, എന്റെ ഒരു ഞാനൊരു പാട്ട് പഠിച്ചിട്ടുള്ള വ്യക്തിയല്ല, കളുണ്ട്. പക്ഷെ ഈ പാരമ്പര്യത്തിന് അപ്പാടെ തള്ളി കളയാതെ ആ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളും പുതുമേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നത് നല്ലത് തന്നെയാണ്.
0: അതെ അതെ. പിന്നെ കർണാടക സംഗീതം കൂടാതെ സാറ് കൂടുതൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുള്ള മേഖലയാണല്ലോ കഥകളി സംഗീതം.
1: കഥകളി സംഗീതം നല്ല പോലെ കേൾക്കാറുണ്ട്.
0: അതെ, കഥകളി സംഗീതത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥയെ കുറിച്ച് സാറിന്.
1: ഇന്നത്തെ അവസ്ഥ പറഞ്ഞ രണ്ട് രീതിയുണ്ട്. ഒരർത്ഥത്തില് ഒരു കണക്കിന് പഴയ കാലത്ത് ഇപ്പൊ കലാമണ്ഡലം നീലകണ്ഠ നമ്പിശൻ ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ കുറുപ്പ് ഇതുപോലെ കലാമണ്ഡലം ഗംഗാധരൻ എന്ന് പറയുന്ന ആ ഒരു തലമുറയിൽ പെട്ടവരും, എന്റെ പിന്നീടുള്ളവരാണ് ശങ്കരനമ്പ്രാന്തിരി, ഹൈദരലി, വന്മണി,
0: ഹരിദാസ്,
1: ഇതുപോലെ തന്നെ കലാനിലയം ഉണ്ണികൃഷ്ണൻ,
0: മാടമ്പി വാസുദേവൻ നമ്പൂതിരി. അതെ, അപ്പൊ ഏതായാലും സാർ ഇത്രയും സമയം നമ്മള് സംഗീതപരമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. സാറിന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സംഗീതജ്ഞരുടെയും പാട്ടൊക്കെ നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം.
1: എനിക്കിഷ്ടം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറയുമ്പോൾ എം ഡി രാമനാഥൻ, പാലക്കാട്ട് നാരായണസ്വാമി, ഇതുപോലെ സന്താനം, മധുരൈ, ഇവരൊക്കെ എനിക്ക് ഇഷ്ടം ഇതുമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ശേഷോപാലനോ, തൃശൂർ രാമേന്ദ്രൻ, മണിയേരുടെ പേര് മറക്കുക,
0: അഭിഷേക്.
1: അതെ,
0: എന്തായാലും വളരെ സന്തോഷം സാർ. അപ്പൊ സാറിന് ഇഷ്ടമുള്ള ഈ ഒരു ലിസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റിന്റെ ഏതെങ്കിലും ഒന്ന് രണ്ട് കൃതി

0: നമ്മൾ അല്പം കേൾപ്പിക്കാം സമയത്തിന്റെ പരിമിതി അനുസരിച്ച്. തീർച്ചയായിട്ടും
1: രാഗങ്ങൾ ഇപ്പൊ ഇഷ്ടം ചോദിച്ചാൽ പറയുകയാണെങ്കിൽ അത് പറയാനാ ബുദ്ധിമുട്ട്. പക്ഷേ പേരിന് ഞാൻ രണ്ടു മൂന്നെണ്ണം ഇപ്പൊ ഇവിടെ പറയാം. അത് അവിടുത്തെ ലഭ്യത അനുസരിച്ച് ഏതാന്ന് വെച്ചാൽ എനിക്ക് കേദാരകേളം എന്ന് പറയുമ്പോൾ ഞാൻ അത് കഥകളിയിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഞാൻ പറയാ എനിക്ക് പതിഞ്ഞതിനോട് എപ്പോഴും ഒരു ഇഷ്ടം കൂടുക. അപ്പൊ നീലകണ്ഠം ഭജ എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതർ കൃതിയുണ്ട്. ഇനി അതല്ലെങ്കിൽ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കരുടെ
0: സരഗുണപാലിംബ
1: കേദാരകവളം ഏതെങ്കിലും കൃതി വെച്ച് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷം.
0: ഇനി
1: ഇതുപോലെ കല്യാണി രാഗം പലപ്പോഴും അത് പ്രത്യേകിച്ച് എനിക്ക് സ്വാതീരുന്ന കൃതികളോട് എനിക്കൊരു പ്രത്യേക ആഭിമുഖ്യം ഉണ്ട്. അപ്പൊ അതിൽ പറയാൻ പറഞ്ഞ നവരാത്രി മണ്ഡപ കാലോചിക്കുമ്പോ തന്നെ സ്വാഭാവികമായിട്ടാല് പങ്കജലോചന എന്ന് പറയുന്ന കല്യാണി കീർത്തനം പാടാതെ വരില്ല.
0: അപ്പൊ
1: അതിന്റെ നിരവലും മറ്റും വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. അതല്ലെങ്കിൽ ഇതുപോലെ ഈ ബിലഹരി രാഗത്തിലുള്ള പ്രത്യേക
0: സ്മരസദ മനസ ബാലഗോപാലം
1: ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ട്.
0: അങ്ങനെ
2: പാലക്കാട് കെ വി നാരായണ സ്വാമി പാടിയ കല്യാണി രാഗത്തിൽ നിന്നും

0: അപ്പൊ ഏതായാലും സാർ വളരെ സന്തോഷം. ഇനിയും സ്വരസംഗീതയിലേക്ക് വിളിക്കണം, ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും.
1: ഓക്കെ
0: സാർ, ഓക്കെ സാർ,
1: എനിക്ക്
0: തീർച്ചയായിട്ടും. താങ്ക് യു സാർ, താങ്ക് യു സാർ. നമസ്കാരം, നമസ്കാരം. ഓക്കെ സാർ, നമസ്കാരം. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക, സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. തക്ഷശീല എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം. വരികൾ KJ കുമാർ, സംഗീതം MG രാധാകൃഷ്ണൻ.

എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം. ചിത്രം വിഷ്ണുലോകം.

ആയിരപ്പറ. ഈ ചിത്രത്തിൽ യേശുദാസും അരുന്ധതിയും പാടിയ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

ചിത്രം ബട്ടർഫ്ലൈസ്. രചന കെ ജയകുമാർ. ഈണം നൽകിയത് രവീന്ദ്രൻ. ഉണ്ണിമേനോനും കെ എസ് ചിത്രയും പാടിയ ഗാനം.

സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ്. ഈ ചിത്രത്തിൽ കെ എസ് ചിത്രയും പി ജയചന്ദ്രനും പാടിയ ഗാനം. സംഗീതം നൽകിയത് ജോൺസൺ.

കെ ജി മാർക്കോസ് പാടിയ ഗാനമാണിനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ചിത്രം മാനത്തെ കൊട്ടാരം.

ചിന്നാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഷിബു ചക്രവർത്തി എന്നിവർ. സംഗീതം എസ് പി വെങ്കിടേഷ്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: സൈന്യം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സുജാതാ മോഹനും പാടിയ ഗാനമാണിനി. ഷിബു ചക്രവർത്തിയുടെ വരികൾ, SP വെങ്കടേഷിന്റെ ഈണം.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: സുബൈറും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിള പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
1: റീഗൽ ജുവല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാ ഫലം

0: എന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE-യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളും സജീവമാണ്. UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, മുതിർന്ന നേതാക്കളായ PJ ജോസഫ്, അടൂർ പ്രകാശ് എന്നിവരെയും CPIM പോളിംഗ് ബ്യൂറോ അംഗം പിണറായി വിജയനെയും സന്ദർശിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിച്ചു. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 110.25 രൂപയും ഡീസലിന് 99.63 രൂപയുമായി. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 14 മുൻപ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കും. നിലവിലുള്ള OMR അധിഷ്ഠിത രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
1: ജോ എക്സാമിനേഷൻ ഹോ ഗെയ് ഉസ് എക്സാമിനേഷൻ കീ ഫീസ് കോ ഹം സ്റ്റുഡൻറ് കോ റിട്ടേൺ കരേംഗെ ഓർ ജോ ആഗേ വാല പരീക്ഷ ഹോഗാ ഉസ്കീ സീറോ ഫീസ് ഹോഗാ ജോ 2 സേ 5 എക്സാമിനേഷൻ ടൈം താ ഉസ്കോ ധ്യാൻ മേ രഖ്തേ ഹൈ NTA നെ തോരിന്ത് ഏക് നിഷ്പത്തി ക്യാ ഹൈ കി ഉസ്കോ ഓർ 15 മിനിറ്റ് ബഢായേ 2 സേ ശുരൂ ഹോഗാ 5-15 തക് ये परीक्षा की समय बढ़ाया जाएगा. इस बार के एडमिट कार्ड 14 जून तक सभी को पहुंच जाएगा.
0: നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. ഇന്നലെ രാജ്യത്തെ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും SSLC പരീക്ഷാഫലം ലഭ്യമാകും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയായി. ഫ്ലൈ അതിയിൽ എയർലൈൻസാണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.
0: ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാനവും 9 ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും നാളെ നടക്കും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസലീല ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. സംസ്ഥാനത്ത് ഗർഭാശയകളെ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ തുടരും. എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാണ്. 14-15 വയസ്സിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്കായുള്ള ദേശീയ ദിനം ഇന്ന്. ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനാചരണം

0: സംഘടിപ്പിക്കുന്നത്. വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ജീവി വർഗങ്ങളെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഇടുക്കിയിൽ അവധിക്കാലം ആഘോഷമാക്കാൻ സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജനവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് ചികിത്സയിലുള്ളത്. രോഗ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ 9 വയസ്സുള്ള കുട്ടിയും ചികിത്സയിലുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെട്ടു. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി രൂക്ഷം. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 176 പോയിന്റ് നേട്ടത്തിൽ 75,575 നിഫ്റ്റി 62 പോയിന്റ് ഉയർന്ന് 23,752 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ കുറഞ്ഞ് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ടുകോണത്ത് KSRTC ബസ് കണ്ടെയ്നറിന് പിന്നിലിടിച്ച് 10 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കണ്ടെയ്നർ ലോറിക്ക് പിന്നിലാണ് അതേ ദിശയിൽ വന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തെന്നിമാറി ഇടിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ June 21. പരീക്ഷാ സമയം 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

ആർത്തവ ചക്രത്തിന്റെയും ശുചിത്വ നിർവഹണത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റം നീക്കാനുമാണ് ഈ വാർഷിക ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. 2014 ജർമ്മനിയിലുള്ള ഒരു സർക്കാരിതര സംഘടനയായ വാഷ് യുണൈറ്റഡ് ആണ് ഇത് തുടങ്ങിവെച്ചത്. ലോക ശുചിമുറി ദിനവും ലോക കൈകഴുകൽ ദിനവും കൂടി ചേരുമ്പോൾ ഈ ദിനം പൂർണ്ണത നേടുന്നു. May 28 എന്നത് 5/28 സൂചിപ്പിക്കുന്നതിനാണ്. ശരാശരി മാസമുറ 5 ദിവസവും 28 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുന്നതും കൊണ്ടാണ് ഈ ദിനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിലൂടെ എന്താണ് ആർത്തവ ശുചിത്വം എന്ന് നോക്കാം. ആയുർവേദം ആർത്തവകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ ശാസ്ത്രീയമായി തന്നെ ഈ കാലയളവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. രജ എന്ന വാക്കിലൂടെയാണ് ആർത്തവത്തെ ആയുർവേദം സൂചിപ്പിച്ചിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ ആർത്തവാരംഭവും 50 വയസ്സിന് ശേഷം ആർത്തവ അവസാനവും എന്നാണ് ആയുർവേദം പറയുന്നത്. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ജീവിതശൈലിയിലും ഭക്ഷണ സംസ്കാരങ്ങളിലും വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പോൾ 10 വയസ്സിന് മുകളിൽ ആർത്തവം കാണപ്പെടുകയും 45 മുതൽ 55 വയസ്സിൽ ആർത്തവവിരാമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർത്തവം ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃത്യാ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഗർഭധാനം നടക്കാതെ വരുമ്പോൾ ഗർഭാശയ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ പ്രവർത്തനം കുറയുകയും ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളി എൻഡോമെട്രിയം രക്തമായും കോശങ്ങളായും യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ആർത്തവം. ആർത്തവ ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രാൻസ്മെൻ, ഇന്റർസെക്സ്, നോൺ ബൈനറി, ഡെമിജെൻഡർ, ബൈജെൻഡർ എന്നിവരെയും ഓർക്കേണ്ടതാണ്. എന്താണ് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. ആർത്തവ ശുചിത്വവും ആരോഗ്യവും സ്ത്രീകളുടെയും കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റു വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനും സാമൂഹികമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ലോകമെമ്പാടുമുള്ള 500 മില്യൺ ആളുകൾ ശുചിത്വമുള്ള സാഹചര്യത്തിൽ ആർത്തവ ദിനങ്ങളെ നേരിടാൻ കഴിയാതെ നിൽക്കുന്നു. വൃത്തിയുള്ള പാഡുകൾ, ടാമ്പൂണുകൾ, തുണികൾ, മെൻസ്ട്രൽ കപ്പുകൾ എന്നിവയുടെ ലഭ്യത കുറവ്, ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ഇവയെല്ലാം കാരണങ്ങളാണ്. സാമൂഹികമായ ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. ആർത്തവകാലത്തുള്ള ചില തെറ്റായ സാമൂഹിക ആചാരങ്ങൾ കാരണം പലരും ഇതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥകൾ പുറത്തു പറയാതിരിക്കുകയും അണുബാധ മൂലം വലിയ രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ചില ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥലങ്ങൾ ഉദാഹരണങ്ങളാണ്. അശാസ്ത്രീയമായ കാര്യങ്ങളെ പിന്തള്ളി, ലിംഗ അസമത്വം ഒഴിവാക്കി, വൃത്തിയുള്ള സാഹചര്യം ഒരുക്കി സ്ത്രീകളുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കാനും ആർത്തവ ശുചിത്വത്തെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ആർത്തവ ദിനങ്ങളെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ ദിവസവും കുളിക്കുക. ജനനേന്ദ്രിയ ഭാഗം വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. നാൽപ്പാമരപ്പട്ട, ത്രിഫലയിട്ട് വെന്ത ഇളം ചൂടുള്ള വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് പാഡുകൾ മൂലമുള്ള അലർജി കുറയ്ക്കുന്നതിന് സഹായിക്കും. സോപ്പ് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോനി ഭാഗം കഴുകി നല്ല ഉണങ്ങി വൃത്തിയായ കോട്ടൺ തുണി കൊണ്ട് തുടച്ച് ജലാംശം പൂർണ്ണമായും മാറ്റേണ്ടതാണ്. തുടയ്ക്കുമ്പോൾ മുൻപിൽ നിന്നും പിറകിലേക്കാണ് തുടയ്ക്കേണ്ടത്. നാപ്കിനുകൾ തന്നെ കഴുകി ഉപയോഗിക്കുന്നവ, ഉപയോഗിച്ച് കളയുന്നവ, കോട്ടൺ വിഭാഗത്തിൽപ്പെട്ടവ, പ്ലാസ്റ്റിക് ഇല്ലാത്തവ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ളവയുണ്ട്. അധികമായി ആർത്തവ സ്രാവമുള്ളവർ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ പാഡുകൾ മാറ്റണം. അല്ലാത്തവർ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ പാഡുകൾ മാറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ അണുബാധ, ദുർഗന്ധം ഇവയുണ്ടാകും. ഉപയോഗിച്ച പാഡുകൾ പേപ്പറിൽ പൊതിഞ്ഞ് ചവറ്റുകുട്ടിയിൽ നിക്ഷേപിക്കണം. തുണി ഉപയോഗിക്കുന്നവർ അത് നന്നായി കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി തേച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റിൽ നിക്ഷേപിക്കരുത്. ആർത്തവ സമയത്ത് പോഷകാഹാരവും വെള്ളവും ധാരാളമായി ഉപയോഗിക്കുക. മെൻസ്ട്രൽ കപ്പുകൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാമെങ്കിലും കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അവർക്കത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നൽകാം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവ്, കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. മുറികളിൽ അപരാജിത ധൂമചൂർണം ഈ സമയത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കുട്ടികളും സ്ത്രീകളും ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന മറ്റുള്ളവരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആർത്തവ ദിനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിന് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും പാഡുകളും മറ്റുള്ള സംവിധാനങ്ങളും എപ്പോഴും ഉറപ്പാക്കേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള ശുചിമുറികളും ഉപയോഗിച്ച വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ശുദ്ധജല ലഭ്യതയും സോപ്പ് മുതലായവയുടെ ലഭ്യതയും ഉറപ്പാക്കണം. പല സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഇതിനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ നീണ്ട മണിക്കൂറുകൾ ഒരേ പാഡുകൾ ഉപയോഗിക്കുന്നതിനാൽ അണുബാധയും ചൊറിച്ചിലും ഉണ്ടാവുകയും ചെയ്യും. ആർത്തവം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പേടിയോ നാണക്കേടോ കൂടാതെ ആ ദിനങ്ങൾ സ്കൂളിൽ വരുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം.

0: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു.
1: ആർത്തവ ശുചിത്വ ദിനമായ മെയ് 28 കടന്നു വരികയാണല്ലോ. സ്ത്രീകൾക്കും മുതിർന്ന പെൺകുട്ടികൾക്കും ശരിയായ

0: ഇത് ഒരു മൗലിക അവകാശം കൂടിയാണ്. ആർത്തവ ശുചിത്വത്തിന് വേണ്ടിയുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് മിഷൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം 2024-2026 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ സ്കൂൾ ഹൈജീൻ പോളിസി എന്നിവ മൂലം ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളുടെ ലഭ്യത, ശുചിത്വം, വെള്ളം എന്നിവ ഉറപ്പാക്കൽ, 10-നും 19-നും ഇടയിലുള്ള കുട്ടികൾക്ക് ക്ലാസുകൾ, IEC ഉപയോഗിച്ചുള്ള ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ഇവ നടന്നുവരുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി പാഡുകൾ 1 രൂപ നിരക്കിൽ നൽകുന്നു. 2023 കേരള സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആർത്തവാവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. സാനിറ്ററി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും ഷീ പാഡ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കിയും ടിങ്കിൾ പ്രോജക്ട് HLL ലൈഫ് കെയറുമായി ചേർന്ന് നടത്തിയതും ചിലത് മാത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്ത് ആദ്യമായി സിന്തറ്റിക് സാനിറ്ററി പാഡ് രഹിത ഗ്രാമമായി തീർന്നു. തുണി പാഡുകളും മെൻസ്ട്രൽ കപ്പുകളുമാണ് അവർ അതിനു പകരം കൊണ്ടുവന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, NGOകൾ, ഗവൺമെന്റ് സംഘടനകൾ എന്നിവ വഴി നമുക്കും ഈ ലക്ഷ്യം പൂർത്തീകരിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പും കേരള ഗവൺമെന്റും നാഷണൽ ആയുഷ് മിഷൻ എന്നിവയോടുകൂടി ചേർന്ന് ആർത്തവ ശുചിത്വം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനായും നല്ലൊരു തലമുറയ്ക്കായും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസൂതി സ്ത്രീരോഗ വിഭാഗത്തിന്റെ കീഴിൽ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, വെൽനസ് പദ്ധതികൾ എന്നിവയും നടന്നുവരുന്നു. ഒരു ആർത്തവ ശുചിത്വ ദിനവും കൂടി കടന്നു വരുമ്പോൾ സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ള ശാസ്ത്രശാഖകളുമായി കൈകോർത്തുപിടിച്ച് മുന്നേറാൻ ആയുർവേദത്തിനും സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റി നിർത്താതെ ആരോഗ്യവും വ്യക്തിശുചിത്വവും നൽകി നല്ലൊരു നാളേക്കായി നമുക്ക് പരിശ്രമിക്കാം.
1: ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ആകാശവാണി തൃശൂർ. ഇനി വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 20

0: 1. ഭാവിയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. സി എൻ ജി വിലയിലും 2 രൂപയുടെ വർധന. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. യു എ ഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് യു എ ഇ എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന യു ഡി എഫ് നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം വി ഡി സതീശൻ പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒ എം ആർ പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക.
2: परीक्षा की तिथि घोषणा किया है. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
0: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി എൻ ടി എ നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684 നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 117,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.
2: ഹൃദയ,
1: അമ്മേ, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ

0: ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി.
1: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരമായി ഇങ്ങനെ. ഹൃദയ, പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി, അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
2: നീ എന്തു പറഞ്ഞു?
1: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
2: ഇന്നോ?
1: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
2: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
1: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
1: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
2: ഹലോ ഹലോ മോനെ, ബിൽ.
3: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
1: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമെ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
3: സാരമില്ല, ചെല്ല്, എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
2: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
3: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
2: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
3: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
2: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻസ് ആണ്, വളകിലുക്കങ്ങൾ. പിന്നെ
3: പിന്നെ
2: പിന്നെ
3: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
2: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
3: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
2: ഐ'm സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇടയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആകുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
3: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലെ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
2: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
3: ഓഹോ,
2: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
3: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
2: നോക്കാം.
4: ഒരു ഹിയറിംഗ് നടത്തി അതിന്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? TDS ഈ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇന്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
2: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സർ.

0: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്?
1: സർ, ഞാനത്
0: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ലേ.
0: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ 1 മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ.

0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ. ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ വൺ മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേം ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ, അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. ആ എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ, നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോൾ എന്താ പറയുക, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ, കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്തു പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിൻ്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെൻറ്സ്, റിപ്പോർട്ട്സ്, അസസ്മെൻറ്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ, ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ, ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെന്റ്സ്, ചാർവി ചോക്ക്,
2: എത്താം സർ.
0: ഓക്കെ.

0: അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണോ? ഫാമിലി
0: ഒന്നും ഇല്ലടോ. ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോയിരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.
1: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
0: എന്നാ വാടോ.
1: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു

0: உழைப்பேச்சு பரையட்டே சார். நீங்க ரொம்ப கொடுத்து வச்சு வந்தாரு. சமையல் என்ன சமையல் திருந்துட்டோம் இத்தையும் அறியும்.
1: எடோ நாட்டில் பாட்டியம்மையோட கைப்புண்ணியம் കുറത്തൊക്കെ എനിക്കും കാണുമായിരിക്കും. അതൊക്കെ ഒരു കാലം. എന്താ പറയുക ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്താ സാർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
0: ഓ
1: ആ സൊല്ലു സുബു. പോയ വാരം കോൾ പണ്ണുമ്പോത് അവർ നല്ല ആംഗ്രാൾ നനച്ച് നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. சும்மா பேசதில்லை, நேரடியாகத்தான் அங்கே வர போகிறேன். இப்போ என்ன வேணும் உனக்கு? நானே அங்கே வர வேணும். அவ்வளோ வரானே? வர்றேன், கண்டிப்பாக வர்றேன். புஷ்பா காவோட சொல்லிடுத்தியா? சமயமாச்சடா கண்ணா, சமயமாச்சு.
0: எந்த பற்றி சார்?
1: நத்திங். அதெல்லாம் ஒன்றும் இல்லை. இப்போ பிறந்த பாட்டியம்மாவுக்கு தீர பையா.
0: സാറിൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് ഇടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എൻ്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ
1: പാലക്കാട്ടേക്ക്.
0: ഏയ് ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എൻ്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാൽ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂടിയിട്ട് പോരാം. എന്ത് പറയുന്നു? നാട്ടിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
0: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
0: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
3: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
3: എന്നാടാ ഇത്? എന്നെ പോലും ഇത് രൂമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേലേ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ. അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നത്.
3: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ സോൾഡറത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമ, ഞാൻ വരുമ്പഴിത്താൻ.
3: ഓ ഹോ ഹോ, ഇപ്പൊ രൂമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ചു മാമ? കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ചു?
3: ഇല്ല കണ്ണാ, രൂമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതൽ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം അത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോ ഊം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങെ പോണം കണ്ണാ.
1: ശരി മാമ.
3: ശരി വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ.
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എൻ്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും.
0: ഓ
1: അവരുടെ കുട്ടികളും അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാൻ ഈ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിൻ്റെ, ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്താ സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ. കുറച്ചധികമുണ്ട് ചരിത്രങ്ങൾ. എല്ലാം പോയിപ്പോയ ഒരു കാലം. ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.

0: யாரும் நீங்க யாருன்னு கேக்கு சொன்னதம்மா?
1: உன் பேர் என்ன கண்ணா?
0: நான் வெங்கட் சுப்பிரமணியம்.
2: அம்மா என்ன எடுத்துட்டாங்களே?
3: ஐயோ யாரு? வெங்கி கொஞ்சம் கீழே இறங்கடா.
1: புஷ்பா என்ன தெரியல உனக்கு? நான் அனந்தராமனாக்கும் உன் பெரியப்பா.
3: ஆண்டவா கடவுளே, பெரியப்பாவா? ஐயோ வாங்க வாங்க உள்ள வாங்க. எவ்வளவு வருஷம் ஆயி உங்களை பார்த்து. கடவுளே
4: காஃபி போட்டு தோ வந்துட்டேன்.
3: ஐயோ உங்களுக்கு டீயா காஃபியா?
1: காஃபி ஆகட்டுமே, சக்கரை கொஞ்சம் போதும்.
3: சரி,
4: யார் இது உங்களோட ஃப்ரெண்ட் ஆகும்?
1: ஆமா, பேரு ஹிருதயநாதன்.
4: தா வர்றேன்.
2: மல்லி, ஓ மல்லிகா.
5: ஓ அம்மா.
3: மல்லி, நம்ம நம்ம பெரியப்பா வந்துட்டேன்.
4: ஐயோ முருகா, நீ போய் அப்ஸ்டேஸ்ல பெரியப்பாவோட ரூம் ஒரு வாட்டி கூடி நல்லாவே கிளீன் பண்ணிடு, கேட்டியா?
5: ஆ அம்மா.
1: ஏதாயும் காப்பி வரட்டே, என்னத்தாகும் அடுத்த காரியங்கள். பழைய தலைமுறைக்கு மாத்திரமே அதிகவும் என்ன அறியூ, புதியோர்க்கு அத்தறக்கில்ல. காலம் வேற கழிஞ்சில்லே.
6: சார் വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ്. ഇതൊക്കെ
1: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
4: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
1: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
6: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
1: യെസ്, കുടിക്കുക. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
6: ഓ,
1: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
6: ഓക്കെ സാർ.
1: അന്നത്തെ കാലത്ത്, അതായത് CA ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്ര, മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
6: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
1: ഇഷ്ടപ്രകാരം. അതൊക്കെ രസമാടോ.
6: എന്നാൽ എനിക്കിപ്പോ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
1: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത് തന്നെ
7: ആയാലും.
1: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
7: എത്ര കാലം ആശ്രാ, നീ എങ്ക ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു, മുതുക്കനായിട്ടേടാ എന്നെ കോലം. ഇത് താത്താവ് കൂടെ ഇത്ര നരച്ചതേ ഇല്ലയേ, ഒരു മാതിരിയായിട്ടേടാ നീ.
1: പോടാ പൈറ്റക്കാരാ.
7: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
6: ഹൃദയൻ, ഹൃദയനാഥൻ.
7: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പോ ആത്തല വന്ന് ടിഫൻ സാപ്പിട്ട് താ പോണം. ആ
3: അനന്തു, ഇന്നേക്ക് ഉനക്ക് പിടിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
1: നോ നോ രാഘവ, ഇനി ഒരു തടവ് ആകില്ല.
7: നോ നോ നോ നോ, ഇത്തന കാലത്തേക്ക് അപ്പുറം ഉങ്ങളെ പാർത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട മാട്ടേ.
1: ശരി ശരി, വരാൻ രാഘവ. ബട്ട് ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
7: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയാ പോയി പാക്കട്ടും. എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
6: ഓ
7: വരട്ടുമാ രാസ.
6: ഓക്കെ സാർ, ഞാൻ വിളിക്കാം.
4: ഹൃദയനാഥനല്ലേ?
6: അതെ, എന്നെ അറിയോ?
4: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.

0: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
1: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
0: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
1: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
0: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട്, ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
1: പേര് ചോദിച്ചോ?
0: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
1: എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
0: ആ,
1: അതെ. വീട് എവിടെയാണെന്ന് ചോദിച്ചോ?
0: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ! ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: അത് അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്. സാർ സാർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോവാം. ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട. ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്, എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയൻ അച്ചക്കപ്പി എന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സാർ. ഇവിടെ ആരുമില്ലേ? ഞാനേ ആനന്ദരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാംബാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.

0: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ
1: അതെ
0: ആ അമ്മാവെ പാക്കണമാ അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ ഇപ്പോ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ് ഉള്ളവാങ്കോ
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്
0: അവങ്ക അത് രൊമ്പ നാൾ മുന്നാടിയെ നിർത്തിട്ടാങ്കോ മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരും വന്നിരിക്കാ അനന്തനാ ഏനന്ദൻ വന്നിട്ടിയാ
3: അല്ല പാട്ടി ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നേ
2: ഓ ആമാ
1: ധന
0: ഓ അണ്ണ
1: സാർ തന്നയച്ചാണ് കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ് പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ
0: അയ്യോ പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ പാട്ടി പാട്ടി യോ പാവൻ തൂങ്ങിയാച്ച്
1: ഇതൊന്ന് വാങ്ങി വെക്കൂ എന്തായാലും സാർ തന്നയച്ചതല്ലേ
0: കവലപ്പെട വേണ അണ്ണ ഇങ്ങ നാൻ ഇരിക്കല്ലേ സ്വീറ്റ്സ് താനേ എനിക്ക് രൊമ്പ പിടിക്കും
1: വെച്ചോളൂ
0: ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ
1: അയ്യോ ഒന്നും വേണ്ട തന്നെ
0: അത് ശരിയല്ല അണ്ണ നിങ്ങ കോഫി സാപ്പിട്ട് താ പോണം അത് എങ്ങളുടെ വഴക്കം ഇതോ വന്നിട്ടെ
1: ഓ ഓ ആയിക്കോട്ടെ
2: വന്നിട്ടിയാടാ അനന്തൻ വന്നിട്ടിയാടാ
1: ഇല്ല വന്നിട്ടില്ല അമ്മ സാർ വീട്ടിൽ കിടക്കാണ് ചെറിയൊരു പനി മാറിയാൽ വേഗം വരും പാട്ടിയമ്മയെ കാണാ
2: വരുന്നു നാ നനക്കലേ ഡാ മുത്തു പോനതപ്പുറം പോന പയനം താനേ കേളടാ കണ്ണാ നാനേ ഒരു കൊലകാരി ഉനക്ക് തരുമാ എപ്പടി വരുവാൾ എന്തൊക്കെ വരുവാൾ അവൻ ഇന്ന കൊലകാരിയെ പാക്കുറതക്ക് എതുക്കു വരുവാൾ തുലച്ച് നാൻ അവനുടെ എല്ലാച്ചിയുടെയും വാഴ്ക ഇന്ത കൈയാലെ താൻ എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തുണ്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല് എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും തെരിയില്ലടാ കണ്ണ തെരിയില്ല
1: ധന ധനലക്ഷ്മി
0: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നിനച്ചിട്ടിയത് യാര് എന്നെ ഒന്നും തെരിയാവേ എന്താ വിഷയത്തെ പറ്റി പേശ്രത് കാപ്പി വേണമോ പാട്ടി
2: വേണ ഒന്നും വേണ
0: നിമ്മതിയ തൂങ്ക പാട്ടിമാ നാൻ ഇങ്ങ ഇരിക്കല്ലേ തൂങ്ക തൂങ്കുമാ അണ്ണ കലപ്പെടാതിങ്കോ അടിക്കടി പാട്ടി ഇപ്പിടുതാ അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ വാങ്ങോ സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാമേ റെഡി പണി വെച്ചിരിക്ക അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം കോഫി സാപ്പിടണ
1: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ
0: ഓ നാ അപ്പുറമ സാപ്പിടേ
1: ഒന്ന് ചോദിച്ചോട്ടെ
0: സൊല്ലണ്ണ
1: പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം
0: അത് വന്ന് ഒരു പഴയ പെരിയ കഥ ചൊല്ലവന്താ കൊഞ്ചം ടൈം

0: ആ മഠത്തിൻ്റെ പൂമുഖത്തു നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിൻ്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിൽ ആ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം, അതിലെ ഒരു അംഗമായ മുത്തലക്ഷ്മിയുടെയും അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
0: ഓ,
1: അന്നേക്ക് ലാച്ചി അക്കാവും രൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങെല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ച സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ച അധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനലക്ഷ്മി,
3: ധന സ്കൂളിൽ പോയിട്ടാങ്ക പാട്ടി.
2: ഓ സരി സരി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴെ വീന്തിരിച്ച് കൊഞ്ചം പാത്ത് താൻ വരണിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവന് പാത്ത് വരേ. മുത്തേ, സാമ്പാറ് വരവേ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാർപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്ക.
4: ശരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എൻ്റെ രാസ കണ്ണാ, എത്ര നാളാച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്നേ.
2: പെരിയ പഠിപ്പെല്ലാം അങ്ങി മുടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്ങളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോഴുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്തേ, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോത്തണ്ടിയാ.
3: ശരി പാട്ടി, ദോ വരേ.
2: അനന്താ കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
5: സൊല്ലു പാട്ടി.
2: മുൻപ് സ്വന്നത് താനെ, എന്നാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനെ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ ഒന്നും മറ്റും താൻ സൊല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുരാ, പോതുമാ.
2: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും. എല്ലാച്ചി രൊമ്പ് കൊടുത്തു വച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ, അത് ചക്ക.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നീന്താൻ ചതിച്ചതാണ. ലാച്ചി അണ്ണനെ കോഫി കൊണ്ടും വരുമ്പോ കാലയിൽ തെന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: അപ്പൊ കൊന്നിട്ട്.

0: എല്ലാം എന്നുടെ അവസരത്താൽ ഞാൻ അപ്പോവേ ചെന്നതില്ലയ്യാ. പാത്ത് പോണം, പാത്ത് പോകണം.
1: യാര് ലക്ഷ്മിയെ തൊടവേണ്ട. സുബു കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും. യോ അറിവ് കേട്ടവനെ, ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പണ്ണ വേണമാ, അതുക്കാക്ക എടുത്തിട്ട് പോകുന്നതിനൊക്കെ ഒരു സേല വേണം. നമ്മ കയ്യാൽ അവളെ പിടിക്ക മുടിയാതെ അതിലെ പോട്ട് താവളെ കൊണ്ടുപോണം. തെരഞ്ഞിതാ
2: സരി
1: സരി പോ. സേതു സേതു അഴാതട, കവലപ്പെടാതെ, ഞാൻ ഇരിക്കല്ലേ. സേതു ഞാനെല്ലാം പാത്തുക്കലാട്ടിയ, ഒന്നും വരപ്പുറകുന്നില്ലേ ഉനക്ക്. ഞാൻ ഇരിക്കില്ലേ.
3: സ്ഥലം

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പാ?
1: ഓ,
0: എങ്ങളുടെ അപ്പ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്ന. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: ധനേ, പാട്ടിയമ്മ വിളിക്കുന്നുണ്ടല്ലോ. ധനേ
2: വരും, സിനിമ കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ, ദോ പാത്തിട്ട് വരണ.
3: കനകമ്മ, അമ്മാ, യാരോ ഇങ്ങ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാരനീ എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു?
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കെ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാ. അപ്പോ ഉന്നെ ഇങ്ങേ പാക്കില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ളത് ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് താൻ. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു, അത് ആ കുട്ടി വാങ്ങി അകത്ത് വയ്ക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങിരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു, ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ.

0: ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
1: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
0: ആ കൂപ്പിട്.
1: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ട് എന്ന് കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
0: ആ എനിക്ക് എങ്ങനെ അറിയാം.
2: എന്നെ സുബു ഇങ്ക എന്നെ പ്രശ്ന? കാഞ്ചിനി എങ്കടാ?
1: കാഞ്ചി വാഷിംഗ് തന്നെ ഇരിക്ക, ഇങ്ക പ്രശ്ന ഒന്നുമില്ലേ.
3: എന്നാ മാമ എന്നാ ഇങ്ക കലാട്ട?
1: അതല്ല ഒന്നുമില്ലേ. ഒരു നിമിഷം, ഫോണിൽ കൂപ്പിടുന്ന പാക്കില്ലയാ? ആണാ ഇങ്ങ വന്ന് ഒരു ഹൃദയനാഥൻ എന്നൊരാൾ വന്നിരിക്കേ, അണ്ണൻ ചൊല്ലിവിട്ടതെന്നും പറഞ്ഞു. ആ ആ ഓക്കെ ഓക്കെ. അപ്പടിയാ? ഓഹോ ആമാ ആമാ. ശരി ശരി, ഇപ്പോ താൻ പുരിഞ്ഞത്. നാളെ കാലയും തന്നെ. ആ ശരി ശരി, അപ്പടിയാവട്ടെ. മന്ദിച്ചിരുന്നു തമ്പി.
0: ഏയ് സാരമില്ല പരസ്യപ്രണയം, ഏതായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നും അല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
2: ശരി പോയിട്ട് വാങ്ക.
3: ശരി.
0: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
2: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ക മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
0: എന്നാൽ
1: ആ ശരി തമ്പി, ഒന്ന് മനസ്സിലെ വെച്ചിട്ടാ.
0: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ.
1: ആ
0: ശരി എന്നാ.
1: മീന ഇപ്പൊ ചൊന്ന മാതിരി യാര് മല്ലികപ്പൂ ചൂടി ഇങ്ക വന്നേ? എനിക്ക് അതല്ല ആശ്ചര്യമാനത്. കാപ്പി പോട്ട കപ്പെല്ലാം യാര് ഫ്രഷാ കഴുകി കമഴ്ത്തി വെച്ചത്? കാഞ്ചനയാകുമോ? അതെപ്പടി? കാഞ്ചന ഗ്ലാസും പ്ലേറ്റ് എല്ലാത്തെയും കഴുകി തിരുമ്പി കൊണ്ടുവന്നതില്ല. ഇനി ഒരു വേള പയ്യൻ ചൊന്നത് ആ ഞാനൊക്കെ തരും.
4: പെരിയപ്പാ കോഫി ഇങ്ങ എടുത്തിട്ട് വരട്ടുമാ.
5: പിന്നെ അവിടെയൊക്കെ തിരഞ്ഞിട്ട് അവള് കണ്ടില്ല ധനലക്ഷ്മിയെ. ഹൃദയൻ താനാ സിസ്റ്റത്തില് ട്രാക്ക് 15 ഒന്ന് പ്ലേ ചെയ്യ.
0: ഇല്ല, കൂട്ടത്തിൽ ആ ബാലസുബ്രഹ്മണ്യവും അതിഭീകരമായി അവിടെയൊക്കെ തിരഞ്ഞു കേട്ടോ, ആരെയും കണ്ടില്ല. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
5: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
0: ഏ
5: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
0: സർ എന്താ പറയുന്നത്?
5: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
0: സർ, എന്താ സർ?
5: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ് ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
0: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
5: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
0: ഏ അപ്പോ ഞാൻ കണ്ടതൊക്കെ?
5: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്ര തെളിഞ്ഞ് മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും

എൻ്റെ സ്വപ്നങ്ങളിലെ നിറം മങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച് അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ, അല്ല, എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏതിരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ലിന്റെ മുക്കുത്തിയെയും ആ പാദസ്ഥലങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എന്റെ സേതുവിന്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽ കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത്. മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: സർ, എനിക്കൊന്ന്

0: കിടക്കണം.
1: എന്തു പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
0: നോ നോ സർ, ഒരു ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ, തീരെ പറ്റുന്നില്ല.
1: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കു ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.
2: ഹൃദയനാഥന്റെ ആരെങ്കിലും ഉണ്ടോ?
3: ആ ഉണ്ട്.
2: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
3: ഓ, ഒന്ന് കാണാൻ.
2: വേഗം കണ്ടിറങ്ങിക്കോളൂ.
4: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
3: ആളെക്കാളും വരുതല്ലോ ഒന്നും.
4: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ ഇങ്ങെടുക്ക്.
3: ഇനിയിപ്പോ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയാലും ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ. ഇവിടെ ഫോൺ അലൗഡ് അല്ല.
4: ഓ,
3: മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
2: ഹലോ, മോർണിംഗ്.
4: ആ മോർണിംഗ്.
2: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാം
3: കേട്ടോ. അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
2: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
4: ആ, നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ്, സ്വീറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിങ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
3: അമ്മയും കുഞ്ഞോടും ഇങ്ങ് വന്നിട്ട് പോരെ.
4: ആ, നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
3: പിടിക്കട്ടെ.
4: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
3: ഓ, പിന്നെ വലിയ വിറ്റായിരിക്കും. ആ, അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
5: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാം നായേ വീട്ടിൽ ചെയ്വേ. നിങ്ങ വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
3: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
5: തെരിയോ അമ്മ?
3: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ, ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
5: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും കിട്ടിയാ. ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ, ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളോട് പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
3: അവരിപ്പോ
5: ഇല്ല. ഇല്ലമ്മ, അവളിപ്പോ ഇല്ല, പോയാച്ച. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
4: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന? അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
3: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണി സഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
4: ആ, ഡോറടയ്ക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവൾ എങ്ങനെയിരുന്നു മധു?
3: ഒരൽപ്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ല പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
4: ഓക്കെ, നീ എത്ര പൈസ അവർക്ക് കൊടുത്തത്?
3: 150. എന്തു പറ്റി ഹൃദയം?
4: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
3: ഞാൻ കൊടുത്തതാ.
4: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട്, ഭദ്രമായി.
3: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
4: ഹലോ,
6: ഹൃദയനാഥനല്ലേ?
4: അതെ, ആരാണ്? എന്തുപറ്റി? എന്താ
6: അന്നേക്ക് വന്ന ജ്വരം? മീണ്ടും ജാസ്തി ആയിടുച്ച്. രാത്രി മുതൽ മീണ്ടും

0: இல்லையா, அவங்களும் போயிட்டாங்க மத்தியானத்தோட. ஃபியூனரல் எல்லாம் நாளே ஆகும், வசதியா இருந்தா நாளைக்கு வாங்களேன். நாங்க எல்லாம் இங்க இருக்கிறோம். சரி வைக்கட்டுமா?
1: എന്താണ്, എന്താ പറ്റിയേ? ഹൃദയ പറയ, എന്താ പറ്റിയേ? എന്നോടൊന്ന് പറ.
2: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
1: എന്താ?
2: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
1: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യന്. ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം
2: അതിനപ്പുറം
1: അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
2: അത് വന്നോളൂ. നീ ഇവിടെ ഇരിക്കെ എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്, ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
1: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
3: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ.

0: 65 points to 75,563, while the Nifty added 47 points to 23,737 when reports last came in. Meanwhile, in the broader market, at the National Stock Exchange, the mid-cap 100 was trading flat, while the small-cap 100 dipped nearly 0.2% a short while ago. The Delhi Metro Rail Corporation, DMRC, in collaboration with the Ministry of Petroleum and Natural Gas, today launched an integrated hydrogen-powered shuttle bus service in the national capital to reduce fuel consumption and promote the use of public transport. The shuttle service will operate on all working days during peak office hours. It will provide seamless and environment-friendly last-mile connectivity between Central Secretariat and Sevatirth Metro stations and key government establishments in the Central Vista region. In badminton, India's top men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty advanced to the semi-finals of Thailand Open. The Indian duo defeated Japanese pair of Takumi Nomura and Yuichi Shimogami with 21-12, 21-13 in Bangkok today. Later in the day, Lakshya Sen will face Thailand's Kunlavut Vidithsarn in the men's singles quarterfinals. In IPL cricket, Lucknow Super Giants will take on Chennai Super Kings at Ekana Stadium in Lucknow this evening. The match is scheduled to begin at 7:30 p.m. Earlier, Mumbai Indians defeated Punjab Kings by 6 wickets at Himachal Pradesh Cricket Association Stadium in Dharamshala last night. Tilak Verma was adjudged player of the match. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and UAE President Sheikh Mohammed bin Zayed Al Nahyan discuss energy cooperation and bilateral trade in Abu Dhabi. Both leaders exchange key MOUs in defence, petroleum and investments. BRICS Foreign Ministers Meeting 2026 underway in New Delhi. External Affairs Minister Dr. S. Jaishankar reaffirms India's commitment in advancing goal of reformed and effective multilateralism. NTA to reconduct NETUG 2026 examination on June 21st. Education Minister Dharmendra Pradhan assures fairness and transparency in exam process. BJP MLA Rotindra Bosu elected new Speaker of West Bengal Legislative Assembly. And in badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty enter semi-finals of Thailand Open. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 20-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. സംവിധാനം പി എ ബിജു.
2: എലി പൂച്ചയെ വഴിതെറ്റിക്കും പോലെയാണ് കുറ്റവാളിയായ റസ്കോൾനിക്കോവ് പോലീസ് ഉദ്യോഗസ്ഥനായ സെമറ്റോവിനെ കൈകാര്യം ചെയ്യുന്നത്. അവർ തമ്മിൽ ഒരു റെസ്റ്റോറൻറ്റിൽ സംഭാഷണത്തിലാണ്. രണ്ട് സ്ത്രീകളെ കൊന്നയാളാണ് റസ്കോൾനിക്കോവ്. പക്ഷെ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നത് ഏതോ ഒരു പെയിൻറ്റർ നിക്കോളെ. പുളിപ്പു ചേർത്ത ദോശമാവ് അടപ്പ് തകർത്ത് പുറത്തു ചാടും പോലെ നിക്കോവിൻ്റെ മനസ്സിൽ താഴിട്ട് പൂട്ടിയ കൊലപാതക രഹസ്യങ്ങളുടെ അറ്റവും മുറിയും ഇടയ്ക്കിടെ പുറത്തു ചാടുന്നുണ്ട്. സെമറ്റോവിലെ പോലീസിന് പുറത്തു ചാടുന്ന പുളിപ്പ് രുചിച്ചറിയാനാവുന്നുണ്ടോ? കാത്തിരുന്നു കാണാം. റസ്കോൾനിക്കോവ് പരമശുദ്ധനെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസ്മഹീനും ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. സെമറ്റോവാണ് ആരംഭിക്കുന്നത്.
3: നിങ്ങൾ പഠിപ്പും സംസ്കാരമുള്ള മനുഷ്യനല്ലേ?
4: അതിന്
3: ഞാൻ 6-ാം ക്ലാസ് വരെയാണ് പഠിച്ചത്.
4: 6-ാം ക്ലാസ് മിടുക്കൻ. നിങ്ങളുടെ വസ്ത്രധാരണവും മുടിജീകലും മോതിരങ്ങളും എല്ലാം കാണുമ്പോൾ ഭാഗ്യവാനായ ഒരു ധനികനെ ഓർമ്മിപ്പിക്കും. സുന്ദരനായ യുവാവ്.
3: ഓ, ശരിക്കും ഒരു വിചിത്രനായ മനുഷ്യൻ തന്നെ നിങ്ങൾ. എന്തായാലും നിങ്ങൾ

0: ഇപ്പോഴും അസുഖത്തിന്റെ പിടിയിലാണ്.
1: എനിക്കിപ്പോഴും അസുഖമോ? നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങൾക്ക് എന്നിൽ ജിജ്ഞാസയുണ്ടല്ലേ?
0: അതെ, എനിക്ക് ജിജ്ഞാസയുണ്ട്.
1: ഞാൻ എന്താണ് വായിച്ചിരുന്നെന്ന് പറയാം. പണക്കാരി വൃദ്ധയുടെയും സഹോദരിയുടെയും കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ വിശദമായി അറിയാൻ.
0: ഇത് അതേ വൃദ്ധയാണ്.
1: ഈ വൃദ്ധയെ പറ്റി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ടു വീണതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ശരി, കാര്യങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ?
0: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ഒന്നും ഉദ്ദേശിക്കുന്നില്ല.
0: നിങ്ങൾക്ക് ഒന്നുകിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ
1: അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത്? എന്താണ്? എന്നോട് തുറന്നു പറയ.
0: ഒന്നുമില്ല.
1: ശരിക്കും വിഡ്ഢിത്തം.
0: എന്താണ് നിങ്ങൾ ചായ കുടിക്കാത്തത്?
1: എന്ത്? ആ ചായ. ഓ ശരി, അതെ, കുടിച്ചില്ലേ? ആ കുടിച്ചില്ല. കുടിക്കാം കുടിക്കാം.
0: ഈയിടെയായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട്. ഒരു വലിയ കള്ളനോട്ടറി സംഘത്തെ മോസ്കോവിൽ പിടികൂടിയതായി ഈ അടുത്ത ദിവസമാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതിൽ പലരും സമൂഹത്തിലെ ഉന്നതന്മാർ.
1: അത് വളരെ മുമ്പ് നടന്ന ഒന്നല്ലേ? ഒരു മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി വായിച്ചതായി ഓർക്കുന്നു.
0: അപ്പോൾ നിങ്ങൾ അവരെ കുറ്റവാളികളായി കണക്കാക്കുന്നുണ്ടോ? തീർച്ചയായും അവർ കുറ്റവാളികളാണ്.
1: കുറ്റവാളികൾ? അവരോ? കേവലം കൊച്ചു പിള്ളേരാണവർ. തെറ്റ് ചെയ്യുമ്പോൾ കൈവിറക്കുന്നവർ.
0: കൈകൾ വിറച്ചു എന്നാണോ? അത് സ്വാഭാവികമല്ലേ. ചിലർക്ക് അത് താങ്ങാനായി എന്ന് വരില്ല.
1: എന്ത്? എന്ത്? അത് താങ്ങാനാവില്ല എന്നോ?
0: എന്താ, നിങ്ങൾക്ക് താങ്ങാനാവുന്നില്ലേ? എനിക്ക് താങ്ങാൻ കഴിയും.
1: ഞാനായിരുന്നെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുക. അതിരിക്കട്ടെ, ഈ പ്രതിയെ പിടികൂടാത്തത് എന്താണ്?
0: തീർച്ചയായും പ്രതിയെ പിടികൂടും.
1: ആര്? നിങ്ങളോ? അയാളെ പിടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് കഠിനമായ ഒരു ജോലി തന്നെ ചെയ്യേണ്ടി വരും അവനെ പിടിക്കാൻ.
0: അത്ര കഠിനമായ ജോലി ചെയ്യേണ്ടി വരുമോ? അതെന്താ?
1: നിങ്ങൾ ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യം ഏതെങ്കിലും മനുഷ്യൻ ധാരാളം പണം ചെലവാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. പണമില്ലാത്തൊരാൾ പെട്ടെന്ന് പണം ചെലവാക്കാൻ തുടങ്ങുമ്പോൾ അയാളായിരിക്കണം കൊലയാളിയെന്ന് നിങ്ങൾ കരുതും. അങ്ങനെ ഏത് കുഞ്ഞിനും നിങ്ങളെ വഴിതെറ്റിക്കാനാവും.
0: എന്നാലും അവർ അങ്ങനെ ചെയ്യുമെന്നുള്ളത് ഒരു സത്യം മാത്രമാണ്.
1: ഒരുത്തനൊരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയുടനെ മദ്യശാലയിലേക്ക് പോകുന്നു, പണം ധൂർത്തടിക്കുന്നു, അവനെയാണ് നിങ്ങൾ പിടിക്കുന്നത്.
0: നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തോ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നല്ലോ.
1: ഞാനായിരുന്നെങ്കിൽ ആ സംഭവത്തിൽ എങ്ങനെ പെരുമാറുമെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ?
0: ആ, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ, നിങ്ങളായിരുന്നു കൊലയാളിയെങ്കിൽ?
1: ഞാൻ പണവും ആഭരണങ്ങളും എടുത്ത് നേരെ പുറത്തു കടന്ന് ജനവാസമില്ലാത്ത ഒരു മതിൽക്കെട്ടിനുള്ളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ നടക്കും. 100 റാത്തലിൽ കൂടുതൽ ഭാരമുള്ള വീട് പണിയുന്ന കാലം മുതൽ ഒരു മൂലയിൽ കിടന്നിരുന്ന ഒരു കല്ല് ഞാൻ നേരത്തെ കണ്ടുവച്ചിരിക്കും. ഞാൻ ആ കല്ല് പൊക്കും.
0: എന്തിനാ കല്ല് പൊക്കുന്നത്?
1: അതിനടിയിൽ ഒരു പൊത്ത് തീർച്ചയായും ഉണ്ടാവും. എന്നിട്ട് മോഷണ വസ്തുവിനെ ഞാൻ അവിടെ ഒളിപ്പിക്കും. പിന്നെ ആ കല്ലുരുട്ടി പഴയ പടി വയ്ക്കും. 1, 2, 3 കൊല്ലത്തോളം അതുവരെ ഞാനത് തൊടില്ല.

0: അവരത് അന്വേഷിക്കുമായിരിക്കും. ഒരിക്കലും അവർക്കത് കണ്ടുപിടിക്കാനാവില്ല.
1: തനിക്ക് ഭ്രാന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: ഞാനാണ് വൃദ്ധയെയും ലിസവറ്റയെയും കൊലപ്പെടുത്തിയതെങ്കിലോ?
1: നിങ്ങൾക്കത് സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക്?
0: നിങ്ങളത് വിശ്വസിച്ചു? അതെ, തീർച്ചയായും നിങ്ങളത് വിശ്വസിച്ചു.
1: ഒരിക്കലുമില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിച്ചില്ല. ഇതിലേക്ക് വലിച്ചിഴച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ?
0: അപ്പോൾ നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നെക്കുറിച്ച് എന്താണ്, എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കിറങ്ങാം അല്ലേ? വെയിറ്റർ
2: സാർ,
0: എത്രയായി?
2: 30 കോപ്പക്സ്.
0: വോഡ്കയുടെ 20 കോപ്പക്സ് കൂടി എടുത്തോ ഈ സാറിന്റെ.
1: ഞാൻ കൊടുക്കാം.
0: വേണ്ട, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്.
1: അന്ന് കടം വീട്ടാൻ പോലും പൈസ ഇല്ലായിരുന്നല്ലോ, പിന്നെങ്ങനെ?
0: പണം കായ്ക്കുന്നൊരു മരം ഞാൻ പിടിച്ചു കുലുക്കി, അതിൽ നിന്ന് വീണ പണം ഇനിയുമുണ്ട്. നിങ്ങൾക്ക് വേണോ?
1: നിങ്ങൾക്കെന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അല്ല, സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ സംസാരിക്കാൻ മദ്യപിക്കാറൊന്നുമില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. തീർച്ച
0: യാഥാർത്ഥ്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണു മഞ്ഞളിക്കും. സത്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പ്രയാസമാണ്. നുണയാണ് പെട്ടെന്ന് വിശ്വസിക്കുന്നത്. അതല്ലേ നാട്ടു നടപ്പ് സമറ്റവും.
1: നമുക്ക് കാണാം, വൈകാതെ നമുക്ക് കാണാം.
0: ശരി, കാണാം.

0: Эй, Раскольников, да?
1: Расмухина.
0: നീ എന്ത് പണിയായി കാണിച്ചത്? നീ ആരെയും അറിയിക്കാതെ കണ്ണ് വെട്ടിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? വിഷമിച്ചു പോയല്ലോടാ.
1: ആ, എനിക്ക് തോന്നി ഞാൻ ഇറങ്ങി. എത്രയെന്ന് വെച്ചാൽ അടച്ചുപൂട്ടി ഒരേ കിടപ്പ് കിടക്കുന്നത്.
0: നിക്കോവ്, നീ വളരെ ക്ഷീണിതനാണ്. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
1: ആര് പറഞ്ഞു? എനിക്ക് ഇരട്ടി ശക്തി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ലോകത്തോടെല്ലാം വിളിച്ചു പറയാൻ
0: പോകും. കണ്ടോ, കണ്ടോ, അതും പറഞ്ഞ് നീ എന്റെ മണ്ടയ്ക്ക മറിഞ്ഞു വീഴാൻ പോകുന്നത്. നിക്കോ, നീ ഈ അവസ്ഥയിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. തല ചുറ്റി നീ എവിടെയെങ്കിലും വീഴും.
1: റസ്മുഖിൻ, നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത്?
0: നിന്നെ അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഡോക്ടറും വന്നിട്ടുണ്ട്. നീ എന്തിനാണടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിപ്പിക്കുന്നത്?
1: നിന്റെ സഹാനുഭൂതി എനിക്ക് ആവശ്യമില്ല. ഒരു മനുഷ്യനു മേൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന വിചിത്രമായ ആഗ്രഹം എന്നെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ചു വന്നത്?
0: നിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിടാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തായി പോയടാ.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

0: നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
3: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ എസ് രത്നാകരൻ പാടിയ കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം. നന്നു ബ്രോവനി എന്ന ത്യാഗരാജകൃതിയോടെ സ്വരസാഗരം ആരംഭിക്കുന്നു. രാഗം ആഭോഗി, ആദിതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് എസ് രത്നാകരൻ പാടിയ കൃതികൾ. എസ് ആർ മഹാദേവശർമ്മ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പരക്കെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. സമയം 2 മണി കഴിഞ്ഞ് 59:40. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
7: ആകാശവാണി തൃശൂർ. ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ലളിതം മധുരം.
1: ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരവിചാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. നമ്മുടെ സകല വികാരങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും കാണാനുണ്ടാവില്ല. ഈ കലയ്ക്ക് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടാവാം. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തിരുന്ന ലളിതഗാനങ്ങൾ ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ഓർമ്മകളാണ് ഇന്നും ശ്രോതാക്കളുടെ മനസ്സുകളിൽ. മലയാളി മനസ്സുകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒട്ടേറെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒത്തുചേർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ശ്രവണസുന്ദരമായ അനവധി ഗാനങ്ങളാണ്. ഗാനശാഖയിൽ ആസ്വാദക മനസ്സുകളെ കീഴടക്കിയ ആകാശവാണിയുടെ ശേഖരത്തിലെ ലളിതഗാനങ്ങൾ കോർത്തിണക്കിയ ലളിതം മധുരം എന്ന ഈ ലളിതഗാന പരിപാടി ഓരോ ശ്രോതാവിനും ഓരോരോ തലത്തിൽ ഗതകാല സ്മരണകൾ തൊട്ടുണർത്തുന്നവയാണെന്നതിൽ സംശയമില്ല. അതൊരു പക്ഷേ ബാല്യത്തിന്റെ, കൗമാരത്തിന്റെ, യൗവനത്തിന്റെ, പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, വേർപാടിന്റെയൊക്കെ ഓർമ്മകൾ പേറുന്നവയാവാം. ആകാശവാണിയുടെ ശ്രോതാക്കൾക്കായി ലളിതം മധുരത്തിന്റെ മറ്റൊരധ്യായമിതാ.
0: ലളിതം മധുരം.
1: അധരങ്ങളിൽ നിന്നുണർന്ന്

ജഗത്തിൽ നിറയുന്ന സ്വരരാഗധാരകളോട് ആത്മഹർഷമായി നിറയാനാണ് കവി പറയുന്നത്. ഉത്രാടരാത്രി കഴിഞ്ഞ് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞ് നിലാവിന്റെ പൊൻശോഭ ദൂരെ പോയി മറയുകയും ചെയ്തു. ഉത്രാടരാത്രിയുടെ യാത്രയോടെ തിരുവോണപ്പുലരി പിറന്ന് ആകാശത്തിൽ പുത്തൻ കിരണങ്ങൾ ഉയർത്തി സൂര്യൻ ഉദിച്ചുയർന്നു. ഗതകാലത്തെ സൗഭാഗ്യമുണർത്തുന്ന ഓർമ്മകളുടെ സായുജ്യം എന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമുയർത്തി. വരികൾ കെ എൽ ശ്രീകൃഷ്ണദാസിന്റേത്, ഈണമിട്ടത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, രാധികാതിലകിന്റെ മധുരമൂറുന്ന ആലാപനവും.

ലളിതം മധുരം. ബാല്യമെന്ന കളിത്തൊട്ടിലിൽ നിന്നുണരാത്തവരാണ് നാം എല്ലാം. ബാല്യത്തെ തഴുകി ഉണർത്തുന്ന ഓർമ്മകളിലേക്കുള്ള ഒരെത്തിനോട്ടമാണ് ഈ ഗാനം. നിറപ്പകിട്ടേകി വിടരുന്ന ഓർമ്മതൻ പൂവുകൾക്ക് ഒരു കോടി ഇതളുകളുണ്ട്. ഒരിക്കൽ പോലും നിറം മങ്ങി പൊഴിഞ്ഞു പോവാതെ കാത്തുസൂക്ഷിക്കുന്ന ആ പൂവുകൾ പൊട്ടിച്ചെടുത്ത് പൂത്ത

അഴുകിയുണർത്തുന്ന ഓർമ്മകളിലേക്കുള്ള ഒരെത്തിനോട്ടമാണ് ഈ ഗാനം. നിറപ്പകിട്ടേകി വിടരുന്ന ഓർമ്മതൻ പൂവുകൾക്ക് ഒരു കോടി ഇതളുകളുണ്ട്. ഒരിക്കൽ പോലും നിറം മങ്ങി പൊഴിഞ്ഞു പോവാതെ കാത്തുസൂക്ഷിക്കുന്ന ആ പൂവുകൾ പൊട്ടിച്ചെടുത്ത് പൂത്താലത്തിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കുന്നു. വീണുടഞ്ഞുപോയ വിലമതിക്കാനാവാത്ത ബാല്യത്തിന്റെ കുളിരോർമ്മകൾ, കളി പറഞ്ഞിരുന്നതും കളിവീടുണ്ടാക്കിയതുമെല്ലാം ഇന്നോർക്കുമ്പോൾ തോന്നുന്നത് ബാല്യം മിഴിനീരിലും പൂക്കുന്ന പുളകമായാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒളിക്കുന്ന മുത്തുകൾ പെറുക്കി നോക്കുമ്പോൾ മനസ്സിന്റെ കോണിൽ എവിടെയോ മരിക്കാതെ കിടക്കുന്ന കളിത്തത്ത പാടുന്ന കവിതയായാണ് ബാല്യത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യത്തെക്കുറിച്ച് ഓർക്കാത്തവരായി ആരുമുണ്ടാവില്ല. വളരെ മനോഹരമായി ഗതകാല സ്മരണ ഉണർത്തുന്ന വരികളിലൂടെ ബാല്യത്തെ വരച്ചു കാട്ടുന്നു പി കെ ഗോപി ഈ ഗാനത്തിലൂടെ. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ ഈണം. ബാല്യത്തെ തൊട്ടുണർത്തുന്ന ആലാപനവുമായി ജി വേണുഗോപാൽ.

ലളിതം മധുരം. വിടർന്നു നിൽക്കുന്ന ഓണപ്പൂക്കളുടെ പുഞ്ചിരി കണ്ടാൽ തളിരിടുന്ന ഓമൽക്കിനാക്കൾ ഒത്തിരിയാണ്. ഓണക്കിളികളോട് ഒരു പുതിയ ശ്രുതിഗീതം പങ്കിടാമോ എന്നാണ് കവി കോന്നിയൂർ രവി ഈ ഗാനത്തിലൂടെ ചോദിക്കുന്നത്. എന്റെ മനസ്സിലെ മണമൂറുന്ന സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താൻ വഴിയായി പതിക്കുമോ എന്നും ആവണി മാസത്തിലെ പൂനിലാവിനോട് ആകാശത്തെ അമ്പലത്തിരുനടയിൽ നക്ഷത്രദീപം കൊളുത്താൻ കഴിയുമോ എന്നുമൊക്കെ ചോദിക്കുകയാണ്. കോന്നിയൂർ രവിയുടെ വരികളാണ് ഇത്. ഈണം നൽകിയത് വെൺമണി സി കെ പ്രകാശ് കുമാർ. പാടിയത് ലതാ ചന്ദ്രൻ.

ലളിതം മധുരം. കിഴക്കിന്റെ പൂങ്കവിളിൽ ആദിത്യൻ ഉദിച്ചുയർന്നപ്പോൾ പുലരി വിടർന്നതോടൊപ്പം പൂക്കളുടെ വിടർന്ന സൗരഭ്യവും നിറച്ചാർത്തും കൊണ്ട് എന്തെന്നില്ലാത്ത സൗന്ദര്യം കൈവന്നു. ഇനിയും ഉണർന്നെണീക്കാത്ത കിളിമകളോട് പുലരി പൂങ്കതിരു കാണാൻ ഉണരാനാണ് പൂവച്ചൽ ഖാദർ ഈ വരികളിലൂടെ ആവശ്യപ്പെടുന്നത്. കെ പി ഉദയഭാനുവിന്റെ സംഗീതത്തിൽ ചിത്രയുടെ ആലാപനം. ഈ പഴയകാല ലളിതഗാനം ഒന്ന് കേൾക്കൂ.

0: ലളിതം മധുരം. തലമുറകൾ എത്ര കൊഴിഞ്ഞു വീണാലും ഒളിമങ്ങാത്ത ഓർമ്മകളായി മനുഷ്യ മനസ്സിനെ കീഴടക്കിയ ലളിത ഗാനങ്ങൾ. ഒട്ടേറെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒത്തുചേർന്നപ്പോൾ പിറവിയെടുത്തത് മനോഹരങ്ങളായ നിരവധി ഗാനങ്ങളാണ്. ആലാപന മികവുകൊണ്ട് ആ ഗാനങ്ങളെ ഓർമ്മയുടെ മണിച്ചപ്പിൽ സൂക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ കൊണ്ടെത്തിക്കാൻ പാകപ്പെടുത്തിയെടുത്ത ഗായകരുടെ പങ്ക് ഒത്തിരി വലുതാണ്. പാടാത്ത വീണ പോലും പാടിപ്പോകുന്ന ഗാനങ്ങൾ, അങ്ങനെ നിരവധി പേരുടെ കയ്യൊപ്പു പതിഞ്ഞ ലളിതഗാനങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെ സന്തോഷം ഏറെ നൽകുന്നതാണ്.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. പരിപാടി സമാപിച്ചു. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.

0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. ബാംഗ്ലൂർ ഡേയ്സ് ഈ ചിത്രത്തിൽ ഹരിശരൺ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ചിത്രം 1983. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ, ശങ്കർ മഹാദേവനും സംഘവും പാടിയത്.

ഓം ശാന്തി ഓശാന ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
0: ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ദശാവതാരം, യാരടി നീ മോഹിനി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.3 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. വയലാറിൻ്റെ രചനയ്ക്ക് MK അർജുനൻ്റെ സംഗീതം. പി. സുശീല പാടിയത്. ചിത്രം ചീനവല.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ്.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബിച്ചു തിരുമലയുടെ വരികൾ, ജി ദേവരാജിന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ഇന്നലെ ഇന്ന്.

0: പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ.
1: नमस्ते बच्चों.
2: नमस्ते अध्यापिका जी.
1: पिछली कक्षा में हमने क्या क्या पढ़ा याद है?
2: हाँ जी याद है.
1: अर्पिता बताइए.
2: रेन बसेरे में नामक अमृतलाल वेंगट द्वारा रचित एक यात्रा वृत्त शुरू किया. इस यात्रा वृत्त पदयात्रों का वृत्तांत है. धीरे धीरे नर्मदा पहले दो अनुच्छेद हमने पढ़ा. इसमें हाउस ऑफ लॉर्ड और हाउस ऑफ कामनेस आता है.
1: ठीक है, शाबाश अर्पिता. अमृतलाल वेंगट के बारे में चैतन्य बताइए.
3: हाँ जी, अमृतलाल वेगर, उनका जन्म 30 अक्टूबर 1928 में है. उनका मृत्यु 6 जुलाई 2018 में है. वो प्रसिद्ध साहित्यकार, चित्रकार और नर्मदा प्रेमी थे. वे नर्मदा नदी समग्र के प्रमुख थे. उन्होंने नर्मदा संरक्षण में उल्लेखनीय भूमिका निभाई थी. अमृतलाल वेगर ने पर्यावरण संरक्षण के लिए उल्लेखनीय काम किया.
1: ठीक है, अब पिछले कक्षा में हमने शुरू किया अमृतलाल वेंगट और यात्रा वृत्तांत के बारे में भी हमने बताया. अभी पाड़पा की ओर देख लीजिए. सुबह आगे बढ़े, पगडंडी एकाएक खतरनाक हो गया. सरा चुके और सीधे पानी में पतले होते होते वह लुप्त हो गई. खड़ी चटाई चढ़कर मुश्किल से ऊपर आए, लेकिन ऊपर गड़बड़ थी ना. पगडंडी और बादल थे कि हमें लगातार धमका रहे थे. वे सिमट कर घने काले मेघों में परिवर्तित हो रहे थे. कभी भी बरस सकते थे. कहीं एक आदमी तक नजर नहीं आ रहा था. किसी तरह पथोड़ा पहुंचे. रोज की अपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. सुबह आगे बढ़े, रावले आई कहिन्यू. पगडंडी एकाएक खतरनाक हो गई थी. पगडंडी नुचल नैरो वे, അത് ഏകാഏക് ഖതർനാക്ക്, ഡേഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിയെ കുറിച്ചാണ് പറയുന്നത്. സരാ ചുക്കിയ ഓർ സീതെ പാനേമേ, കുറച്ചു നേരം നിൽക്കുമ്പോൾ അത് സീതെ അവർ വെള്ളത്തിലേക്കാണ് നേരെ പോകുന്നത്. പത്തലി ഹോത്തെ ഹോത്തെ, വളരെ മെലിഞ്ഞ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുലുപ്ത് ഹോകെ, അത് പിന്നെയും അതിൽ നിന്നും കുറയുകയാണ്. ഖടീച്ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പറായെ, വല്ല വിധേനെ അവർ കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിച്ചേർന്നു ആ ഇടുങ്ങിയ വഴിയിൽ നിന്നും. ലേക്കിൻ എന്നാൽ, ഊപ്പർ ന ഗഡ്വാഡ്തി ന പകടണ്ടി, അപ്പൊ അവിടെ ഒന്നും ഒരു കുഴിയോ ഒറ്റയടി പാതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബാദൽ തേ കി ഹമേം ലഗാത്താർ ധമക്കാ രഹേ തേ, ബാദൽ ഉണ്ടായിരുന്നു, അവിടെ കാർമേഘം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ധമക്കാന്ന് വെച്ചാല് ഭീഷണി പോലെ ആ കാർമേഘം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദം അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ മഴ പെയ്യും എന്നൊരവസ്ഥ. വേ സിമട്ടുക്കർ ഖനേ കാലേ മേഘോം സെ, സിമട്ടിനാന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരുക, അതെല്ലാം ഒന്നിച്ചു ചേർന്ന്. ഖനേ കാലേ മേഘോം, കറുത്ത ഇരുണ്ട മേഘമായി കിടക്കുകയാണ്. മേം പരിവർത്തിത് ഹോരഹേത്തെ, ഇപ്പൊ മഴ പെയ്യുന്നതിന് മുന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് അവർ ആ ചെറിയ ഇടവഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭയാനകമായിട്ടുള്ളൊരു രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. കഫീഫി ബരസക്തേത്തെ, ഏത് നിമിഷവും മഴ പെയ്യാം എന്നുള്ളൊരു അവസ്ഥയില്. കഹീം ഏക് ആത്മീ തക് നസർ നഹീം ആ രഹാഥ, അവിടെ എങ്ങും ഒരാളെ പോലും കാണാനല്ലോ. കിസി തരക് പഥോട പഹൂഞ്ചെ, അവരെങ്ങനെയെങ്കിലും ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നു. റോസ് കി അപേക്ഷ ആജ് ഹം ആതാഹി.

0: ഈ ചൽ പായേഥേ. അപ്പൊ എന്നും സഞ്ചരിക്കുന്നതിന് അത്ര സഞ്ചരിച്ചിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള ചെറിയ ഇടവഴിയും ഈ കാർമേഘങ്ങളുടെ കൂടിക്കെട്ടിലും കാരണം അവര് അതിന്റെ പകുതിയെ അവർ സഞ്ചരിച്ചിട്ടുള്ളൂ. ലേക്കിൻ പാനിക്ക് ഡർസെ ഇസി ഗാവുമേ രുക്നാപട, പിന്നെ മഴവെള്ളപ്പാച്ചിൽ എങ്ങനെ വരുമോ എന്ന് പേടിച്ചിട്ട് അവർ ഈ ഗ്രാമത്തിൽ ഇന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ടീക്ക് സംശ്മയാകിയ
1: ഹാജി
0: ജി അർപ്പിത പഠിയെ.
1: സുബ ആകെ ബഡെ പകടണ്ടി ഏകാഏക് ഖതർനാക് ഹോഗൈ ജറാ ചൂക്കെ ഓർ സീതേ പാനിമേ പത്തലി ഹോത്തേ ഹോത്തേ വഹ ലുപ്ത ഹോഗൈ കടി ചടായി ചട്കർ മുഷ്കിൽ സെ ഊപ്പറായി ലേക്കിൻ ഊപ്പർ ന ഗഡ്വാട്ട് ദി ന പകടണ്ടി ഓർ ബാദൽ ദേക്കി ഹമേം ലഗാത്താർ ദമക്കാ രഹേ ദേ വേ സിമട്കർ ധനേ കാലേ മേത്തോ മേ പരിവർത്തിത് ഹോ രഹേ ദേ കഭി ഭി ബരസ് സക്തേ ദേ കഹി ഏക ആത്മീ തക് നസർ നഹീം ആ രഹാത കിസി തര പഥോഡ പഹുഞ്ചെ റോസ് കീ അപേക്ഷ ആജ് ഹം ആദാ കീ ചൽ പായേ ദേ ലേക്കിൻ പാനി കെ ഠർ സേ ഇസി ഗാവ് മേ രൂക്നാ പട.
0: ഠീക്ക് സഭാഷ് അർപ്പിത. അവർക്ക് അവിടുത്തെ ഒരു ഭീകര അന്തരീക്ഷം മഴ പെയ്യും, അങ്ങനെ ഒരു അവസരത്തില് അവര് അന്ന് രാത്രി അവിടെ തങ്ങാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർ. ദേഖോ ബിച്ച് ആകെ ദേഖോ ഉച്ച ലോകോംനി മിൽക്കർ ഗാവുമേം ഈക്ക് മന്ദർ ബെൻവായാ ഹെ അഭി മൂർത്തി കീ സ്ഥാപന നഹീം ഹുയി ഹെ മന്ദർ കെ ബരാമതേമേം ലോഹേ ക ജാലി വാല ദർവാസാ ഹെ മന്ദർ കെ ദേഖരേഖ കർണേ വാലെ ഗ്രാമീണനെ ഉസെ ഹമാരേ ലിയെ ഖോൽ ദിയ ആജ് ഹി ബരാമത ഹമാര റെയിൻ ബസേരേ ഹെ പാനി ലാനേ കെ ലിയെ ബാൾട്ടി ധി ഫർഷ് പർ പിജാനേ കെ ലിയെ ഏക് ബഹുത് ബഡി ദരി ധി ഔവർ സദാവ്രത കെ ലിയെ ഭീ പൂച്ച ലേക്കിൻ ബഹ ഹമാരേ പാസ് പര്യാപ്ത ഥ. അപ്പൊ അന്ന് അവർ അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ കുച്ച് ലോങ്കോംനി മിൽക്കർ ഗാവുമേ ഏക് മന്ദർ ബനമായ ഥ. അപ്പൊ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ ഗ്രാമത്തിൽ ഒരു മന്ദിർ ഒരു അമ്പലം പണി ചെയ്തിരുന്നു. പക്ഷേ അഭിമൂർത്തിക്ക് സ്ഥാപന നെഹീമുയീതി അവിടെ ദൈവത്തിന്റെ പ്രതിഷ്ഠ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. മന്ദർക്കെ ബരാമതയുമേയും ആ അമ്പലത്തിന്റെ വരാന്തയിൽ ബരാമതയെ വരാന്തയില് ലോഹേക്ക അതായത് മെറ്റൽ കൊണ്ടുള്ള ഒരു വല ജാലി വല ദർവാസ നെറ്റ് പോലെ അതായത് ലോഹത്തിന്റെ വലയിൽ തീർത്ത ഒരു ദർവാസ ഒരു വാതിൽ അവിടെ ഉണ്ടായിരുന്നു. മന്ദിർക്കെ ദേഖരേഖ കർണേവാലെ ഗ്രാമീണനെ ആ മന്ദിരത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിരുന്ന അവിടത്തെ ഗ്രാമീൺ അവിടത്തെ ആൾക്കാര് ഉസെ ഹമാരെ ലിയെ ഖോൾ ദിയ അത് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആജ് ഇഹി ബരാമത ഹമാര റെയിൻ ബസേരെ ഹെ അപ്പൊ ഇന്ന് അവരുടെ റെയിൻ ബസേര എന്ന് പറയുന്നത് ആ വരാന്തയാണ്, ആ പണി തീരാത്ത അമ്പലത്തിലെ ആ വരാന്തയാണ് അവരുടെ ഇന്നത്തെ റെയിൻ ബസേര. പാനി ലാനേക്കയിലെ ബാൾട്ടി ധി വെള്ളം എടുക്കാനൊക്കെ അവിടെ ബക്കറ്റൊക്കെ ഉണ്ട്. ഫർഷ് പർ ബിഛാനേക്കയിലെ ഇക് ബഹുത് ബഡി ദരി ധി ഫർഷ് മതലബ് ഫ്ലോർ തറയിൽ വിരിക്കാനായിട്ട് ഒരു വലിയ കമ്പിളിയൊക്കെ കൊടുത്തു. ദരി എന്ന് വെച്ചാല് പുതപ്പ് അല്ലെങ്കിൽ ഡെറി താഴെ വിരിച്ചു കിടക്കാനുള്ളത് അവർ കൊടുത്തു. അവർ സദാപ്രതിക്കയിലേ ഭീ പൂച്ച അവർ കാരുണ്യ പ്രവർത്തിക്ക് വേണ്ടിട്ട് അവർ ചോദിച്ചു. ലേക്കിൻ വഹ ഹമാരെ പാസ് പര്യാപ്തത അത് അവരിൽ കൊടുക്കാനായിട്ട് അവർ പൈസ അവരിൽ അത്രമാത്രം ഇല്ലായിരുന്നു. അപ്പൊ ഇനി അവർക്കും അമ്പലത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ പൈസ ചോദിച്ചത്. പക്ഷെ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ പര്യാപ്തം ആയിരുന്നില്ല. ടീ കെ സംശ്മയാക്കിയ സനിച്ചേത് ബച്ചു
1: ഹാജി
0: चैतन्य पढ़िए.
2: हाँ जी. कुछ लोगों ने मिलकर गांव में एक मंदिर बनवाया है. अभी मूर्ति की स्थापना नहीं हुई है. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. मंदिर की देखरेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. आज यही बरामदा हमारा रेन बजेरे है. पानी लाने के लिए बाल्टी दी ഫർഷ് പർ ബിച്ചാനെ കേ ലിയെ ഏക് ബഹുത് ബഡി ദരി ദി ഓർ സദാവത് കേ ലിയെ ബി പൂച്ച ലേക്കിൻ വഹ് ഹമാരേ പാസ് പര്യാപ്ത.
0: ഠീക്ക് സബാഷ് ചൈതന്യ. അബി ആഗെ ദേഖ് ലീജിയെ. ഛോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥാ ദാൽ തോ ബൻ ഗയി ഥി പർ വഹ് ഗാഗഡ് ബനാ രഹാ ഥാ കി പാനി ആ ഗയ പ്രായ സഭി കെ തോ മേം യാ തോ സോയാബീൻ കട്ട് രഹാ ഥാ യാ കട്ടേ ഹുയേ സോയാബീൻ കെ ഡർ ലഗേ ഹൈ ഇസ് പാനി സേ കിസാനോം കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. അപ്പോ ചോട്ടു ഒരു സഹായിയും കൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അദ്ദേഹത്തിന് ആഹാരം പാചകം ചെയ്യാനൊക്കെ ഒരു കൂട്ടിനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ചോട്ടു പുറത്ത് ബാഹർ ഖാന ബനാരഹാഥ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദാൽ തോ ബെൻ ഗെയ്ഥി ദാല് പാകപ്പെടുത്തി കഴിഞ്ഞു. പർ വഹ് ഗാഗഡ് ബനാരഹാഥ ഗാഗഡ് മതലബ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പലഹാരത്തിനെയാണ് ഗാഗഡ് എന്ന് പറയുന്നത്. റൊട്ടിയാവാം അത് ഉണ്ടാക്കുകയായിരുന്നു. പ്രായ സഭി ഖേത്തോ മീ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ സോയാബീൻ. അപ്പൊ നമ്മൾ നോർത്തിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അവര് ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് സോയാബീൻ. നമ്മുടെ നാട്ടിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ ആ സോയാബീൻ അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഓർ കട്ടേ ഹുയേ കട്ടേ എന്ന് വെച്ചാൽ കൂട്ടിയിട്ടിരിക്കുന്ന സോയാബീൻ കെ ഡേർ ലഗേ ധേ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു.

0: സോയയെല്ലാം കട്ട് ചെയ്യുന്ന സമയമായിരുന്നു പാടങ്ങളിൽ. ഈ സ്പാനീസേ കിസാനോം കോ ഭാരി നുക്സാൻ ഹേ. നമുക്കറിയാം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് എപ്പോഴും പേമാരിയും വെള്ളപ്പൊക്കവുമാണ് അല്ലേ. അപ്പൊ നമ്മുടെ നാടുകളിലും നമ്മുടെ കൃഷിക്കാർക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അമിതമായിട്ടുള്ള വെയിലും അമിതമായിട്ടുള്ള നമ്മുടെ വെള്ളപ്പൊക്കവും. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അന്ന് ഇവർ ആ മന്ദിരത്തിൽ രാത്രി അവർ അഭയം പ്രാപിച്ചപ്പോൾ മഴ പെയ്യാനും വെള്ളപ്പൊക്കം വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ മന്ദിരത്തിൽ ചെന്നത്. അപ്പൊ അവിടെ അടുത്തുള്ള ആൾക്കാർ സോയാബീന്റെ കൃഷി ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലെ. ടീക്കെ അബി സമസ്മേ ആഗ്യാപിച്ചു
1: ഹാജി
0: ജി അർപ്പിത സനിച്ചേത് പടിയെ
1: ചോട്ടു ബാഹർ കാന ബന രഹാത.

0: മന്ദിരത്തിൽ ചെന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാർ സോയാബീൻ്റെ കൃഷി ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്ത് അവിടെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിരിക്കും അല്ലേ. ഠീക്ക്, അപ്പൊ ഈ സംശയം ആജ്ഞാപിച്ചു.
1: ഹാ ജി
0: ജി. അർപ്പിത അനുച്ഛേദ് പടിയെ.
1: ചോട്ടു ബാഹർ കാന ബന രഹാ ഥാ ദാൽ തോ ബൻ ഗയി ഥീ പർ വഹ് ഗാകട് ബന രഹാ ഥാ കി പാനി ആ ഗയ പ്രായ സഭി കേത്തോ മേ യാ തോ സോയാബീൻ കട്ട് രഹാ ഹെ യാ കട്ട് ഹുയി സോയാബീൻ കേ ധേർ ലഗേ ഹെ ഇസ് പാനി സേ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ.
0: ഠീക്ക് ഹൈ ശബാഷ് അർപ്പിത. ആഗേ ദേഖ് ലീജിയേ ബച്ചോ. കിസി തരഹ് ചോട്ടോ നേ ഗാകട് ബന ലിയാ ഖാനാ ഖാകർ തോഡാ ആരാം കർകേ ജബ് സോനേ ലഗേ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ ബാഹർ ബിജ്ലി കാ ബൾബ് ചൽ രഹാ ഥാ. അപ്പൊ ചോട്ടു ഗാഗഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോ അവര് ഖാന ഖാക്കർ അപ്പം ദാലും ഗാഗഡുമായിരുന്നു അന്നത്തെ ഭക്ഷണം. ആ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തോടെ ആരാം കർണിക്കയിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജബ് സോനയിലേക്ക് ഉറങ്ങാനായി കിടന്നു തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ അപ്പോഴേക്കും വെള്ളം നിലച്ചു. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ അപ്പം മഴയ്ക്ക് കുറച്ച് ശമനം അപ്പോൾ വന്നു. അപ്പൊ പുറത്ത് ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ടായിരുന്നു. ഈ ചോട്ട അനുച്ഛേദ ഹെ സംശയം ആഗേ ബിച്ചു.
1: ഹാ ജി
0: ജി. ചൈതന്യ പഠിയെ.
1: കിസി തര ചോട്ടൂ നേ ഗാഗട് ബനാ ലിയ കാന കാക്കർ ദോഡ ആരാം കർക്കേ ജബ് സോനേ ലഗേ തബ് തക് പാനി ബന്ദ് ഹോ ചുക്കാ ഥാ ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ ഥാ.
0: ഠീക്ക് ശബാഷ് ചൈതന്യ. അപ്പൊ അവര് ആ മഴയത്ത് അവരുടെ കൃഷിക്കാർ എവിടെ നിൽക്കുകയാണ്, സോയാബീൻ കട്ട് ചെയ്യാനായിട്ട് പാടത്ത് നിൽക്കുവാണ്. അപ്പൊ ആ മഴയത്ത് കഷ്ടപ്പെട്ടാണ് തന്റെ സഹായി റൊട്ടി ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ആഹാരമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ മഴയ്ക്കൊരു ശമനം അവിടെ വരികയും അവര് റെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ആ കേ ദേക്ലേച്ചിയെ വെച്ചു. രാത്കോ ജബ് മേ ഉഠാത്തോ മേരെ പൈരോം കെ പാസ് കെ ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡ് മുടി പടാ ഥാ ഉസ്നെ കുച്ച് ഭീ ഓട്ടാ നഹീ ഥാ ലേട്ടേ ലേട്ടെ ബഡ്ബഡാ രഹാ ഥാ മാനോ കഹാനി സുനാ രഹാ ഹോ ഫിർ ഏകാഏക സോറോം സെ ഹസ്നേ ലഗ ബീച്ച് ബീച്ച് മേ രാമായൻ കി ചൗപ്പായി ബോൽത്താ ഷായത് പാകൽ ഥാ മേം ചുപ് ചപ് സോഗയ. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മഴയെല്ലാം കുറച്ച് കുറഞ്ഞു. ഭക്ഷണമൊക്കെ കിട്ടി, ഭക്ഷണമൊക്കെ കഴിച്ചു, ചോട്ടവും അദ്ദേഹം കൂടെ കഴിച്ചു. റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരുന്നപ്പോഴേക്കും രാത്രിക്കു ജബ് മേ മുഠ രാത്രി എപ്പോഴും ഉണർന്നു നോക്കിയപ്പോൾ മേരെ പൈരോം കെ പാസ് എന്റെ കാലിന്റെ താഴെ ഖാലി ദരി ഒരു എം ടി ആയിട്ടുള്ള കാർപ്പറ്റ് അവിടെ ഒന്നുമില്ല. പർ ഏക് ആദ്മി ഗുഡ്മുടി ചുരുണ്ടുകൂടി ഇരിക്കുന്ന കണ്ടു ഒരു വ്യക്തി ഉസ്നെ കുജുപി ഓട്ടിന് ഹീതി അതിനൊന്നും പൊതിച്ചിട്ട് പോലും ഇല്ല. ലേട്ടേ ലേട്ടേ ബെഡ്ബഡാത്തേ അപ്പൊ അവൻ എന്തൊക്കെയോ ഒരു ഇങ്ങനെ സംസാരിക്കും പിച്ചും പേയും ഇങ്ങനെ പറയുന്നുണ്ട്. മാനോ കഹാനി സുനാരഹ നീ എന്തെങ്കിലും കഹാനി കഥ പറയുകയാണോ. ഫിർ ഏക്കായേക്ക് സോരവും സെ ഹസ്നേലിക ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. ബീച്ച് ബീച്ച് മേ രാമായൺ കെ ചോപ്പായി പി ബോൾത്താത്ത ഇടയ്ക്കിടയ്ക്ക് രാമായണത്തിന്റെ കുറച്ച് വരികളും പറയുന്നുണ്ട്. ഷായദ് പാഗൽത്ത അദ്ദേഹം ആലോചിച്ചു നീ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആളാണോ. പാഗൽ ഹേ ഓ മേം ചുപ് ചപ് സോകയം മിണ്ടാതെ ഉറങ്ങി. ഇപ്പൊ നമ്മളായാലും ഞെട്ടിപ്പോവല്ലേ, നമ്മൾ ഇത്രയും കഷ്ടതൽ കഴിഞ്ഞു, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇടയിൽ ആഹാരവും എല്ലാം കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യം. അതെല്ലാം കഴിച്ച് അവര് അമ്പലംകാര് എന്തായാലും ഒരു സ്ഥലം കൊടുത്തു, ബെഡ്ഷീറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു വ്യക്തി തന്റെ കാലിന്റെ കയ്യിലിരിക്കുന്നതും. അപ്പൊ നമ്മളാണെങ്കിലും പെട്ടെന്ന് പേടിച്ചു അല്ലേ. അത് മാത്രമല്ല വെറുതെ കിടക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ വിചാരിക്കും അതേപോലെ എന്നെ പോലെ ഒരു അഭയാർത്ഥിയാണെന്ന്. പക്ഷെ അല്ല, അവിടെ എന്താണ് അദ്ദേഹം പിച്ചും പേയും പറയുന്നുണ്ട്, അതോടൊപ്പം ചിരിക്കുന്നുണ്ട്, രാമായണത്തിലെ ലൈൻസൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കമ്പിളിയും പുതപ്പോ ഒന്നും തന്നെയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, പേടിച്ചു പോയി, ചുപ്ചാപ് സോകയാത്ത മിണ്ടാതെ കിടന്നു ഉറങ്ങി. ഇനി ഒന്നും ചോദിക്കേണ്ട, ഞാൻ മിണ്ടാതെ കിടന്നു ഉറങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്തത്. ചിബച്ചോ
1: സംശയ രാത്രിക്കോ ജബ് മേം ഉഠാത്തോ മേരെ പയറും കെ പാസ് കി ഖാലി ദരി പർ ഏക് ആദ്മി ഗുഡി മുടി പടാ ഥാ ഉസ്നെ കുച്ച് ഭീ ഓട്ടാ നഹീം ദാ ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാ ഥാ മാനോം കഹാനി സുനാ രഹാ ഹോ ഫിർ ഏകാഏക് സോറോം സേ ഹസ്നേ ലഗ്ത ബീച്ച് ബീച്ച് മേം രാമായൺ കി ചൗപായി ബോൽത്ത ഷായദ് പാഗൽ ഥാ മേം ചുപ് ചാപ് സോ ഗയ.
0: ഇസ്മേ ഏക് സവാൽ ഹെ ഇസ് പാനി സെ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹേ ക്യോ. ഉത്തർ ഏ ഹേ ബാരിഷ് കെ കാരൻ ഖേത് മേയും രഹേ ഹം സോയാബീൻ ഭീഗ് ഗേ ജിസ്സേ കിസാനോ കി ഫൽ ഖരാബ് ഗൈ ഔർ ഉൻഹേം നുക്സാൻ ഹുവ അല്ലേ. അപ്പം ഇത്രയും വലിയൊരു ബാരിഷ്, ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം അവിടെ നടക്കുമ്പോഴത്തേനും അവിടെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കർഷകർക്കാണ്. അതായത് ബാരിഷ് കെ കാരൻ ഖേത് മേ രഹേ ഹുയേ സോയാബീൻ ഭീഗ് ഗേ അവിടെയൊക്കെ നനഞ്ഞുപോയി അല്ലേ, സോയാബീനെല്ലാം അപ്പടി നനഞ്ഞുപോയി. പിന്നെ അവർക്കത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വരും. അപ്പൊ ജിസ് കിസാനോ കി ഫസൽ ഖരാബ് ഗൈ ഔർ ഉൻകി നുക്സാൻ ഹുവ. ठीक है बच्चों जी. आप इस सवाल का उत्तर चैतन्य पढ़िए.
1: हाँ जी. बारिश के कारण खेत में रखे हुए सोयाबीन भीग गया जिससे किसानों की फसल खराब हो गई और उन्हें नुकसान हुआ.
0: ठीक है बच्चों, आज का विषय समाप्त हो रहा.
1: धन्यवाद अध्यापिका।

0: जी
1: धन्यवाद बिच्छू।
2: हिंदी പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിച്ചത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു ജാഗ്രത പുലർത്തൂ.

അവിചാരിതമായ കാരണങ്ങളാൽ പ്രക്ഷേപണത്തിന് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ 16:54. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. അൻവർ സാദത്ത് പാടിയത്. ആദ്യഗാനം വെള്ളിപ്പൂന്തട്ടമിട്ട് ഇന്നാരംഭിക്കുന്നു.

0: സമയം 5 മണി കഴിഞ്ഞ് 30:28 ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 5 ദിവസത്തെ ബേക്കറി കൺഫെക്ഷണറി കോഴ്സ് ഈ മാസം 19 ആരംഭിക്കുന്നു. ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് 0487-2384-253 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-2384-253. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറി എന്നീ തസ്തികളിലേക്കാണ് ഒഴിവുള്ളത്. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹാജരാകണം. നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റ്, പരീക്ഷാ വിജയം അല്ലെങ്കിൽ SSLC വിജയവും, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവും പ്രവൃത്തി പരിചയമുള്ളവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഈ മാസം 22 രാവിലെ 10 മണിക്കാണ് അഭിമുഖം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ലൈബ്രറി സയൻസ് ബിരുദം, കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0480-29-60-00. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0480-29-60-00. തൃശൂർ പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്ന അഭിമുഖം ഈ മാസം രാവിലെ 10. പുതുക്കാട് SSK കുടകര BRCയിൽ ഫിസിയോ സ്പീച്ച് ബിഹേവിയർ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ളവർ പുതുക്കാട് GVHSS സ്കൂൾ വളപ്പിലെ BRC ഓഫീസിലോ 9447-2485 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9447-2485-6. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി. UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
8: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു.

0: നേടു ജാഗ്രത പുലർത്തു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
6: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
8: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
7: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റും 7 സെക്കൻഡും. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് 5:45 കർണാടക സംഗീതപാഠം. പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് പ്രിയദർശിനി കെ. 6 മണിക്ക് പദ്ധതികളെ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:15 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. യുവവാണി 7:35 റേഡിയോ ഗൈഡ്. കേരള ചരിത്രം, ജനകീയ മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ വിപിൻ സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി കലിയൂർ. വിശ്വംഭരൻ അവതരിപ്പിക്കുന്ന കവിതകൾ. വിശ്രമം, സ്നേഹവിത്തുകൾ, അച്ഛൻ ഉപേക്ഷിച്ച മകൻ, നനവുകൾ. തുടർന്ന് സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവൊഴിയുന്ന വഴികൾ. 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുറന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, കലാജോൺ നടത്തുന്ന പ്രഭാഷണം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6th കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗന സാക്ഷി. രചന സംവിധാനം എച്ച് വിനോദ് ബാബു. മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹൻ രാമന്തള്ളി, അനീഷ് പെരുന്തറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരി എന്നിവർ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷ്. 15:00 ഇംഗ്ലീഷ് വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന ലത മുരളീധരൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം, ഭക്തിഗാനങ്ങൾ പി ജയചന്ദ്രൻ പാട്ട് ചെയ്ത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂകൾ. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 സ്വാസ്ഥ്യം, ശാരീരികാരോഗ്യത്തിന് കാലുകളുടെ പേശിക്ഷമത. ഫിറ്റ്നസ് ട്രെയിനറായ അജീഷ് കുമാർ ഡിയ സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല സിക്കണ്ടപുര റോഡ് തൃശൂർ. കാവ്യഞ്ചലി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത അലാപനം ചൈതന്യ പി. 7:20 ആര്യ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം. 7:85 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും തുറന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. 8:30 90 നിറവിൽ ആകാശവാണി പുനഃപ്രക്ഷേപണം. 8:45 ചലച്ചിത്രഗാനങ്ങൾ. 9:30 രാഗപരിചയം, വയലിൻ ആവിഷ്കാരം, സി എസ് അനരു. 10:00 നേർവഴി. 10:15 തമിഴ് ചൊൽമാലൈ. 11:00 ലളിതമധുരം. 11:30 സ്വരരാഗലയം, സി എസ് അനരു വയലിനിൽ വായിച്ചത് ചലച്ചിത്രനാഥം. 11:50 റീഗ ചൊല്ല സിക്കണ്ടപുര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണപ്പില്. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട്, കെ കെ നാരായണൻ സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ തോഹിറ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർന്ന് നാടകം ദസ്തേവേസ്കിയുടെ കുറ്റവും ശിക്ഷയും, നോവലിന്റെ ശബ്ദരൂപം ഭാഗം 21. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസഹൻ ടി വി ശങ്കരനാരായൺ പാടിയ കൃതികൾ ടി കെ വിരാമാനജാജ.

0: ഹരിലു, വയലിൻ ബി ഹരികുമാർ മൃദംഗം, 3 മണിക്ക് കൂട്ടുകാരി, 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 യുവവാണി പുനഃപ്രക്ഷേപണം. 2025 സർവീസ് പരീക്ഷയിൽ സിവിൽ സർവീസ് പരീക്ഷ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി വി സിയുമായി 5 പി അർജുനൻ നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പരിപാടി, 5:15 പാട്ടുകളും, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തൊഴിലവസര വാർത്തകൾ, 5:55 അറിയിപ്പുകൾ, കാലാവസ്ഥ, 6 മണിക്ക് പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:30 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ഇംഗ്ലീഷ് യുവാണി, 8 മണിക്ക് നാടകം, 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 8:35 പ്രത്യേക വാർത്ത ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 9:15 കായികലോകം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7-ാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാണുക കടലിനെ കണ് തുറക്കാതെ. രചന സംവിധാനം കെ വി ശരചന്ദ്രൻ, നിർവഹണ സഹകരണം ബോബി സി മാത്യു, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ പുഷ്പ വിജയൻ, കാരന്തൂർ ഗംഗാധരനായ ഇടത്തിൽ രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, ബെനി സൈറ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടൂർ, ബോബി സി മാത്യു, കുമാരി തേജശ്രീ, സനൽ, റാണി കെ വിനോദ് കീഴേടത്ത്, ഷാജി സി, കെ മീര അറിയു എന്നിവർ. 10:30 ചലച്ചിത്രങ്ങൾ, 11 മണിക്ക് സുഭാഷിൻ, 15 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ആകാനിടയുണ്ട്. ലക്ഷദ്വീപിന്റെ തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 46:02.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. ദേവമാമയി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം കേദാരഗൗള, മിശ്രചാപ്പുതാളം. പഠിക്കുന്നത് ശ്രീമതി പ്രിയദർശിനി കെ എം. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി.

0: കർണാടക സംഗീത പാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി, പഠിച്ചത് ശ്രീമതി പ്രിയദർശിനി കെ എം.
1: സമയം 5 മണി കഴിഞ്ഞാൽ 58 മിനിറ്റ് 20 സെക്കൻഡ്.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി കേൾക്കാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിൽ

0: ഇല്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: $8 billion in April 2026, registering a robust growth of 13.6% over April last year. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനുള്ള DHC-6-400 ട്വിൻ ഓട്ടർ സീപ്ലെയിൻ ആണ് 13-ന് രാവിലെ അഗത്തിദ്വീപിലും ഉച്ചയോടെ കവരത്തിദ്വീപിലെയും ലഗോണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. രണ്ട് ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി വിമാനത്തിൽ സഞ്ചരിച്ചു. കവരത്തുദ്വീപിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ SB ദീപക് കുമാർ, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഗിരിശങ്കർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് സീപ്ലെയിൻ അധികൃതരെ സ്വീകരിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് UT അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഒപ്പം സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമായത്. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൗത്യം നിറവേറ്റിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും. കൂടാതെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷം പ്രസിദ്ധി ആർജിച്ച ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ആരംഭിക്കുന്ന കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകളിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അന്തർദേശീയ നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ നഴ്സിംഗ് രംഗത്തെ മികച്ച സേവനത്തിനുള്ള ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗിലെ അവാർഡ് ലക്ഷദ്വീപ് സ്വദേശി ശ്രീമതി ഐഷ BV രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്നും സ്വീകരിച്ചു. കവരത്തി നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ നഴ്സായ ഐഷ BV ശുശ്രൂഷ മേഖലയിലെ ദീർഘകാലത്തെ സമർപ്പണബോധം, കാരുണ്യം, സേവന താൽപ്പര്യം എന്നിവ പരിഗണിച്ചാണ് ഈ ദേശീയ അംഗീകാരത്തിന് അവർ അർഹയായത്. രോഗപരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ഐഷ BV നേട്ടം ലക്ഷദ്വീപിന്റെ ആരോഗ്യരംഗത്തിനും നഴ്സിംഗ് സമൂഹത്തിനും കൂടി ലഭിക്കുന്ന ദേശീയ അംഗീകാരമാണ്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തത്. ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ആദ്യമായി ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് കവരത്തുദ്വീപിൽ നടന്ന ആഘോഷ പരിപാടികളിലാണ് വിർച്വലായി പങ്കെടുത്തുകൊണ്ട് ISRO മുൻ ചെയർമാൻ S. സോമനാഥ് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളെ ശ്രീഹരിക്കോട്ടയിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു ചരിത്രപരമായ അവസരം ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങിയത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു. ചെന്നൈ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാട് സയൻസ് ആൻഡ് ടെക്നോളജി സെന്റർ, MP ബിർള പ്ലാനറ്റോറിയം, നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റ് എന്നീ സ്ഥാപനങ്ങളിലെ പഠന പരിപാടികളിലും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കവരത്തുദ്വീപിൽ ഡോക്ടർ BR അംബേദ്കർ ITI വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ലഗൂൺ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറൈൻ എഞ്ചിൻ ഫിറ്റർ വിഭാഗം നയിച്ച ക്ലീനിംഗ് ക്യാമ്പയിൻ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് സെക്രട്ടറി സോമശേഖർ IAS ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2nd ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ അന്ത്രോദ്വീപ് ചാമ്പ്യന്മാരായി. അന്ത്രോത് സായി ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ 388 പോയിന്റുകൾ നേടിയാണ് അന്ത്രോദ്വീപ് 1st സ്ഥാനം നേടിയത്. 272.5 പോയിന്റുകൾ നേടി അമിനി ദ്വീപ് 2nd സ്ഥാനവും 247 പോയിന്റുകൾ നേടി കിൽത്താൻ ദ്വീപ് 3rd സ്ഥാനവും കരസ്ഥമാക്കി. ഉദ്ഘാടന വേദിയിൽ ലക്ഷദ്വീപ് MP അഡ്വക്കേറ്റ് ഹംദുല്ല സയ്യിദ്, ഡെപ്യൂട്ടി കളക്ടർ കുൽദീപ് സിംഗ് ഠാക്കൂർ, പ്രിൻസിപ്പൽ സാജു തോമസ്, അത്ലറ്റിക് കോച്ച് അഹമ്മദ് ജവാദ് ഹസൻ എന്നിവർ പങ്കെടുത്തു. സമാപനം റിട്ടയർഡ് സിൻഡിക്കേറ്റ് ബാങ്ക് മാനേജർ P പൂക്കോയ മുഖ്യ അതിഥിയായി വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ്.

0: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.

സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റും 22 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കസ്തൂർബാ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബാ ഗാന്ധി മരണം പ്രാപിക്കുന്നത്. 1944 February 22 അവർ അന്ത്യവിശ്രമം പ്രാപിച്ചു. ഇനി ചിന്താവിഷയം: സ്വർഗം ഒരു ഗ്രന്ഥശാല പോലെയാകുമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ജോർജ് ലൂയി ബോർഹസ്. ഇനി ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം ആവർത്തിക്കാം: കസ്തൂർബാ ഗാന്ധിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരം പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബാ ഗാന്ധി മരണം പ്രാപിക്കുന്നത്. 1944 February 22 അവർ അന്ത്യവിശ്രമം പ്രാപിച്ചു. ഇനി ചിന്താവിഷയം: സ്വർഗം ഒരു ഗ്രന്ഥശാല പോലെയാകുമെന്ന് ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നു. ജോർജ് ലൂയി ബോർഹസ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇനി ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6ാം ദിനം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചന സംവിധാനം എച്ച് വിനോദ് ബാബു. മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറയ്ക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തള്ളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരി എന്നിവർ. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 6ാം ദിനം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. രചന സംവിധാനം എച്ച് വിനോദ് ബാബു. മലയാള പരിഭാഷ കെ എസ് സിംഗ്. ഇന്ന് രാത്രി 9:30.

0: क्रिकेटसङ्घ क्रीडाङ्गणे मुम्बई इण्डियन्स् दलेन पञ्जाब किङ्ग्स् दलं षट् स्तोभैः पराजितम् इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യു എ ഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യു ജി പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യു എ ഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽ പി ജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യു എ ഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
2: 414,290 കുട്ടികൾ ഇക്കുറി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. ടി എച്ച് എസ് എൽ സി, എ എച്ച് എസ് എൽ സി പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം

0: നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. NEET UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും NEET UG പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്ക്കകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. NEET UG പുനഃപരീക്ഷ June 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ

0: തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിന്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അനിൽകുമാർ. കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണ പറയാറുള്ളത്. ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ വളർച്ചയിൽ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം വഹിക്കുന്ന പങ്ക് നിർണായകവും നിസ്തുലവുമാണ്. കുടുംബം എന്ന വ്യവസ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നത് മുതലാണ് ആധുനിക മനുഷ്യൻ്റെ വികാസ പരിണാമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടതും സാമൂഹികമായി ഉയർന്നു തുടങ്ങിയതും. ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ സമൂഹത്തിൻ്റെ വളർച്ചയിലും ആധുനികത കൈവരിക്കുന്നതിലും ചെലുത്തിയ സ്വാധീനം ഒട്ടും കുറവല്ല. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും May 15 ലോക കുടുംബദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ലോകസമാധാന ഫെഡറേഷനുമാണ് ഈ ദിനം വിഭാവനം ചെയ്തത്. മെച്ചപ്പെട്ട കുടുംബ വ്യവസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, ഉത്തരവാദ പൗരൻ്റെ സാമൂഹ്യ കടമകൾ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ അന്താരാഷ്ട്ര കുടുംബദിനത്തിനുണ്ട്. കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര കുടുംബദിനം പൗരന്മാർക്ക് അവസരം നൽകുന്നു. 1980കളോടെയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. 1983 ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക വികസന കമ്മീഷൻ വികസന പ്രക്രിയയിൽ കുടുംബത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചിരുന്നു. പിന്നീട് 1993 മുതലാണ് എല്ലാ വർഷവും May 15 അന്താരാഷ്ട്ര കുടുംബദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ കുടുംബദിനാചരണത്തിൻ്റെ പ്രമേയം കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ്. വർദ്ധിച്ചുവരുന്ന അസമത്വങ്ങൾ കുടുംബജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും കുട്ടികളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പ്രമേയത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും കുട്ടികളുടെ ആരോഗ്യകരമായ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനുമായി സംയോജിതവും കുടുംബാധിഷ്ഠിതവുമായ നയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് പ്രമേയത്തിലൂടെ UN അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ കേന്ദ്ര ബിന്ദു കുടുംബങ്ങളാണ്. എന്നാൽ വരുമാന അരക്ഷിതാവസ്ഥയും അസമത്വവും പലവിധത്തിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുന്നതായാണ് ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ദാരിദ്ര്യത്തിൻ്റെ ഉയർന്ന അപകട സാധ്യതകൾ കുടുംബത്തിൻ്റെ മൊത്തത്തിലും കുട്ടികളുടെ പ്രത്യേകിച്ചും ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയെ തീർത്തും പ്രതികൂലമായി ബാധിക്കുന്നു. രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ പരിഹാര നടപടികളിലൂടെ കുടുംബമെന്ന അടിത്തറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ശക്തമായ കുടുംബങ്ങൾ ശക്തമായ സമൂഹത്തിൻ്റെ അടിത്തറയാണ്. സാമൂഹ്യമായ കാരണങ്ങൾ ബാധിക്കുന്നത് പോലെ തന്നെ വ്യക്തിപരമായ കാരണങ്ങളും കുടുംബത്തെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാകാത്ത ബന്ധങ്ങളാണ്. സ്നേഹം, വിശ്വാസം, കരുതൽ, പരസ്പര ബഹുമാനം എന്നിവയാണ് നല്ല കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനം. കുടുംബ ബന്ധങ്ങളുടെ കരുത്ത് മനുഷ്യന് വിവിധങ്ങളായ തലങ്ങളിൽ സന്തോഷവും പിന്തുണയും മാനസിക സമാധാനവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിമുട്ടുകളിൽ കരുത്തും ആശ്വാസവും നൽകുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സഹായിക്കുന്നു. കുട്ടികളിൽ നല്ല സ്വഭാവവും മൂല്യങ്ങളും വളർത്താൻ കുടുംബ ബന്ധങ്ങൾ സഹായിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാൻ ലളിതവും ഗുണപരവുമായ ഒട്ടേറെ വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനം സാഹചര്യവും സമയം പോലെ കുടുംബാംഗങ്ങൾ പരമാവധി സമയം ഒരുമിച്ചിരുന്ന് ചെലവിടുക എന്നതുമാണ്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, ചെറിയ സഹായങ്ങളും സ്നേഹപ്രകടനങ്ങളും നൽകുക, പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ക്ഷമയോടെ കേട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവയിൽ ചിലതു മാത്രമാണ്. നല്ല കുടുംബങ്ങൾ നല്ല വ്യക്തികളെയും അതിലൂടെ നല്ല സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. കുടുംബങ്ങൾ സമൂഹത്തിലേക്ക് മൂല്യങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം കൂടിയാണ്. സത്യസന്ധത, ബഹുമാനം, കരുണ, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ കുടുംബത്തിൽ വച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്വഭാവവും ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിന് നിർണായക പങ്കുണ്ട്. വളരുന്ന പൗരന്മാരുടെ വ്യക്തിജീവിതത്തിലും പൊതുസമൂഹത്തിലുമുള്ള പെരുമാറ്റങ്ങളും ഇടപെടലുകളും സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം കൂടിയാണ്. നല്ല പെരുമാറ്റവും സൗഹൃദത്തിൽ ഊന്നിയുള്ള ഇടപെടലും കൈമുതലായി കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരാൾ സമൂഹത്തിൻ്റെ ഉത്തമമായ വളർച്ചയുടെ താങ്ങാണ്. സമൂഹത്തോടുള്ള കടമയും നിയമാനുസൃത ജീവിതവും കുടുംബത്തിൽ നിന്നാണ് ഓരോരുത്തരും പഠിച്ചു വരുന്നത്.

കുടുംബങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിൽ പരമപ്രധാനമാണ്. പരസ്പരമുള്ള മാനസികവും സാമ്പത്തികവുമായ പിന്തുണ പ്രതിസന്ധികളിൽ കുടുംബങ്ങൾക്കുള്ളിൽ മാത്രമല്ല പുറത്തും കരുത്തും സുരക്ഷയും നൽകുന്നു. ഭാഷ, ആചാരങ്ങൾ, സംസ്കാരം, പ്രകൃതി പാഠങ്ങൾ, സഹജീവി സ്നേഹം തുടങ്ങിയവ തലമുറകളിലേക്ക് കൈമാറുന്നത് കുടുംബങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച ഇന്ന് പല സമൂഹങ്ങളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ആശയവിനിമയക്കുറവ്, വിശ്വാസനഷ്ടം, തിരക്കേറിയ ജീവിതം, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത, സാങ്കേതികവിദ്യയുടെ അതിരുകടന്ന ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാൽ കുടുംബ ബന്ധങ്ങൾ ഉലച്ചിലിലാവുകയാണ്. ആശയവിനിമയത്തിലെ കുറവ് കുടുംബബന്ധ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. പരസ്പരം തുറന്ന് സംസാരിക്കാത്തത് തെറ്റിദ്ധാരണകൾക്കും അകൽച്ചയ്ക്കും കാരണമാകുന്നു. പരസ്പര വിശ്വാസം കുറഞ്ഞാൽ ബന്ധത്തിൻ്റെ അടിത്തറ തകരാം. വ്യക്തികളിലെ അഹങ്കാരവും സഹിഷ്ണുതയില്ലായ്മയും വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവവും ചെറിയ പ്രശ്നങ്ങളെ വലിയ തർക്കങ്ങളാക്കി മാറ്റുന്നു. അഭിപ്രായങ്ങളെയും വികാരങ്ങളെയും വിലമതിക്കാത്തത് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാതിരിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥതകളും തർക്കങ്ങളും ക്ഷണിച്ചു വരുത്തും. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ കുടുംബശാന്തിയും സുരക്ഷയും നഷ്ടപ്പെടുത്തുന്നതാണ്. പുറത്തുനിന്നുള്ള അനാവശ്യമായ ഇടപെടലുകളും കുടുംബബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കാം. ഇതോടൊപ്പം വരുമാനക്കുറവ്, കടബാധ്യത, തൊഴിൽ സമ്മർദ്ദം എന്നിവ കുടുംബത്തിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കും. ഇന്ത്യയിലെ കുടുംബബന്ധങ്ങൾ പവിത്രമാണെന്നാണ് പുറമേയുള്ളവർ കരുതുന്നത്. വിവാഹം കേവലമായ വ്യക്തി ഉടമ്പടി അല്ലെന്നും അത് സാമൂഹികമായ ഇടപെടലാണെന്നും ആത്മീയവും മതപരവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടതാണെന്നുമാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബ ബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന സാമൂഹിക സ്വാധീനങ്ങളും നഗര ഗ്രാമ വ്യത്യാസങ്ങളും ദർശിക്കാനാകും. ഗ്രാമീണ മേഖലകളിലുള്ള കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് നഗരങ്ങളിലെ അവസ്ഥ. തിരക്കിട്ട ജീവിതവും പുതിയ കാലത്തെ ബഹുവിധങ്ങളായ സ്വാധീനവും കുടുംബ ബന്ധങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന തകർച്ചയും ധാർമ്മികമായ മൂല്യച്യുതിയും പതുക്കെ നമ്മുടെ നാട്ടിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം ആഴമുള്ള കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കാനും സാമൂഹ്യ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താനും ഇടയാക്കുമെന്ന ആശങ്ക കനപ്പെടുകയാണ്. സമൂഹത്തിൽ വിവാഹമോചന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് കുടുംബ ബന്ധങ്ങളിലെ ഇടർച്ചയുടെ ഭാഗമാണ്. രാജ്യത്തെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് വിവാഹമോചനം, ഗാർഹിക പീഡനം, പങ്കാളികൾക്കും കുട്ടികൾക്കും ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കുടുംബ ബന്ധങ്ങൾ എത്രത്തോളം ദുർബലമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. 2026 ആദ്യപാദത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിവാഹമോചന കേസുകളിൽ 8.27 ലക്ഷം ദമ്പതികളാണ് വിവിധ കോടതികളിൽ വിവാഹമോചന കേസുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ 18.7% കേസുകളും മഹാരാഷ്ട്രയിലാണ്. 2nd സ്ഥാനത്ത് 11.7% കേസുകളുമായി കർണാടകയും 3rd സ്ഥാനത്ത് 8.1% കേസുമായി തമിഴ്നാടുമുണ്ട്. ഉത്തർപ്രദേശിലും പശ്ചിമബംഗാളിലും സമാനമായ നിരക്കിൽ വിവാഹമോചന കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വിവാഹമോചന നിരക്ക് മിസോറാമിലാണ്. രാജ്യത്ത് 1.2% വിവാഹമോചനങ്ങൾ നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളം 1.1, കർണാടക 1.0, ഡൽഹി 1.3, പശ്ചിമബംഗാൾ 0.9 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ നിരക്ക്. 2016 രാജ്യത്തെ വിവാഹമോചന നിരക്ക് 0.4% 10 വർഷം കൊണ്ട് അത് 1% എത്തിയിരിക്കുന്നു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിവാഹമോചന കേസുകളിൽ 58% കേസുകളും സ്ത്രീകൾ ഫയൽ ചെയ്തവയാണ്. അതേസമയം ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ 33% ഉഭയസമ്മത പ്രകാരമുള്ളവയുമാണ്. ഔദ്യോഗികമായ വിവാഹമോചനത്തിന് പുറമേ അനൗപചാരികമായ വിവാഹമോചനങ്ങൾ ഇത്രത്തോളം വരുമെന്നാണ് വിവിധ ഏജൻസികൾ നടത്തിയ പഠനങ്ങളിൽ തെളിയുന്നത്. ജുഡീഷ്യൽ കോടതികളിലെ നടപടിക്രമങ്ങളിലെ കാലതാമസം, ചെലവ്, നിയമ സംവിധാനത്തെക്കുറിച്ചുള്ള അജ്ഞത, മധ്യസ്ഥതയിലൂടെയുള്ള വേർപിരിയൽ, പ്രാദേശിക സാമൂഹ്യ കാരണങ്ങൾ എന്നിവയാലും വിവാഹമോചനം എണ്ണമറ്റ രീതിയിൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കുടുംബ കോടതികളിൽ വിവാഹമോചനം, ജീവനാംശം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കേസുകളുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കോടതികളിൽ കേസുകളുടെ എണ്ണത്തിൽ 40% കേസുകളുടെ ബാഹുല്യം കാരണം തീർപ്പ് കൽപ്പിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. കേസുകൾ വേഗത്തിലാക്കാൻ പല ജില്ലകളിലും പുതിയ കുടുംബ കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിലെ വർധന നിയമപരിഹാരം നീളാനിടയാക്കുന്നു. അതേസമയം കോടതിക്ക് പുറത്ത് വ്യവഹാരങ്ങൾ പരിഹരിക്കുന്നതിനായി കൗൺസിലിംഗ് സെന്ററുകൾ ഉൾപ്പെടെ കുടുംബ കോടതികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് വലിയ തോതിൽ പരിഹാരമുണ്ടാക്കാൻ സഹായിക്കുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും ഓരോ വ്യക്തികളെയും അവരവരുടെ പരിമിതികളോടെ ഉൾക്കൊള്ളൽ, തുല്യതയിലുള്ള ചിന്ത എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢമാക്കുക വഴി കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ തകർച്ച ഒഴിവാക്കാൻ ഒരളവോളം സാധിക്കും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, കുടുംബ ബന്ധങ്ങളുടെ സ്വാധീനവും സമൂഹത്തിൻ്റെ നിലനിൽപ്പും. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിലേക്ക് കടക്കാം. നാളികേരത്തിന്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില ഉയരുന്ന സാഹചര്യത്തിൽ പോലും കർഷകർ കൽപ്പവൃക്ഷമായ തെങ്ങിൽ തന്നെയാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇപ്പോഴും ഉപജീവന മാർഗമായി തെങ്ങ് കൃഷിയെ കാണുന്നവർ നമ്മുടെ നാട്ടിൽ വിരളമല്ല. കേരളത്തിൽ അങ്ങിങ്ങായി തെങ്ങുകൃഷി വ്യാപകമാണെങ്കിലും ഉൽപാദനക്ഷമത മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണമാണ്. തെങ്ങിലെ കീടരോഗബാധയും അവയുടെ വ്യാപ്തിയും കൃത്യമായി നിർണയിച്ച് സംയോജിത നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ വിളനഷ്ടം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും. തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസാണ്. ഷിബു ജോർജ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നു.
1: ബിന്ദു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളെയും കുറിച്ചാണല്ലോ.
2: സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട കീടങ്ങൾ വരുന്നത് കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതേപോലെ തന്നെ മണ്ടരി, പൂങ്കുലച്ചാഴി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രധാനപ്പെട്ടമായ കർഷകർ ഫേസ് ചെയ്യുന്ന കീടങ്ങൾ. അതിനുപരിയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മുടെ രോഗങ്ങൾ അധികരിക്കുന്ന സമയം. അപ്പോൾ രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെല്ലിയുടെ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം ഉണ്ടായ തെങ്ങിലാണെങ്കിൽ രോഗങ്ങളുടെ ആക്രമണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആദ്യമായിട്ട് പറയാൻ പറ്റുന്ന കൊമ്പൻചെല്ലിയെ കുറിച്ചാണ്. കൊമ്പൻചെല്ലി വ്യാപകമായിട്ട് കൃഷിസ്ഥലത്ത് എല്ലാ തെങ്ങുകളിലും ഒട്ടുമിക്കവാറും കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൊമ്പൻചെല്ലിയാണ്. അത് തൈത്തെങ്ങ് തൊട്ട് വലിയ തെങ്ങ് വരെയുള്ള തെങ്ങിനെ ഇത് ആക്രമിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു നിയന്ത്രണ മാർഗം തന്നെ നമ്മൾ അവലംബിക്കാൻ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡിലാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് കൊമ്പൻചെല്ലിയെ വളരെ നന്നായിട്ട് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ.
1: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ തൈത്തെങ്ങാണെങ്കിൽ ചിലപ്പോൾ തെങ്ങ് തൈ തന്നെ
2: നശിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തെങ്ങ് നടുമ്പോൾ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും മിശ്രിതവും കൂടെ ചേർത്ത് നടാൻ പറയും. ഒരു പരിധിവരെ കീടങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കവിളിൽ അതിൻ്റെ ഏതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ നിറയ്ക്കാനുള്ള ശുപാർശയുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കോ മരവെട്ടി പിണ്ണാക്കോ എടുക്കാം. അതിൻ്റെ തുല്യ അളവിൽ മണലും, അതായത് നമ്മൾ 250 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എടുക്കുകയാണെങ്കിൽ 250 ഗ്രാം മണലും കൂടെ ചേർത്തുള്ള മിശ്രിതം തയ്യാറാക്കും. ഇപ്പോൾ ചെറിയ തെങ്ങാണെങ്കിൽ അത്ര ആവശ്യം വരുന്നില്ല, 50 ഗ്രാം എന്നുള്ള രീതിയിലായാലും മതിയാവും. പക്ഷേ എല്ലാ കവിളും നന്നായിട്ട് നിറയ്ക്കണം. അത് നിറയ്ക്കുകയെന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ തോതിലല്ല, നന്നായിട്ട് നിറയ്ക്കുക. അതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പാറ്റാഗുളിയ. പാറ്റാഗുളിയെ നമുക്ക് ഒരു ഏകദേശം ഒരു 3-4 പാറ്റാഗുളി ചെറിയതിനാണെങ്കിലും വലുതിനാണെങ്കിലും ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 12 ഗ്രാമെങ്കിലും ചേർത്തുള്ള പാറ്റാഗുളിയെ നമുക്ക് കവിളിൽ പോകണം. അപ്പോൾ കവിളിൽ വെറുതെ ഇട്ടാൽ പോരാ, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും മണൽ ചേർത്ത മിശ്രിതവും കൂടെ ഇടുക. കാരണം അതിൻ്റെ മണം പുറത്തേക്ക് വമിക്കാതെ ആ കീടത്തിനെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ കർഷകർക്ക് ഒട്ടും തന്നെ സാമ്പത്തികം മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് നമുക്ക് ഉപയോഗശൂന്യമായ വലകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് കെട്ടുവല എന്നൊക്കെ പറയുന്ന രീതിയിൽ ലഭ്യമാകുന്നു. ഈ വലകൾ നമ്മുടെ ആ കവിളിൻ്റെ ഭാഗം

0: ഭാഗത്ത്, പ്രത്യേകിച്ചും നാമ്പ് വരുന്ന കവള് അതിൽ ചുറ്റുപാടുമുള്ള ഓലക്കവളിന്റെ ഭാഗത്തായിട്ട് ഈ വലകൾ വളരെ ലൂസായിട്ട് ഒന്ന് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വളരെ ടൈറ്റായിട്ടല്ല ലൂസായിട്ട് തിരികെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെല്ലി വന്ന് ആക്രമിക്കാൻ വരുമ്പോൾ ആ വലയിൽ കുരുങ്ങും. അപ്പോൾ നമുക്ക് ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെല്ലിയെ നമുക്ക് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: എസ്പെഷ്യലി തൈത്തെങ്ങിന്,
0: തൈത്തെങ്ങിനൊക്കെ തീർച്ചയായിട്ടും, അതായത് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗനിർദ്ദേശം. തെങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഇത്രയും ചെയ്താൽ പോലും സാധാരണഗതിയിൽ ഇതിൻ്റെ പുഴുക്കൾ, ഈ മുട്ടയിടുന്നത് വളരെ ജീർണിച്ച അവസ്ഥയിലുള്ള വളക്കുഴികളിലോ അല്ലെങ്കിൽ ചാണകക്കുഴിയിലോ ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് കൂടുതൽ ഘടകങ്ങളുള്ള സ്ഥലത്തായിരിക്കും മുട്ടയിടുന്നത്. അപ്പം അവിടെയും നമ്മളൊരു നിയന്ത്രണ മാർഗം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ സാധാരണഗതിയിൽ വന്ന് മുട്ടയിട്ടാൽ അതിൻ്റെ പുഴുക്കൾ അവിടെ തന്നെ കാണും. സമാധി എത്തിയതിനു ശേഷം വണ്ടുകളായിട്ടായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള തെങ്ങുകളിലേക്ക് ഇത് കയറുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു മാർഗം ഏതാന്ന് ചോദിച്ചാൽ, നമുക്ക് പെരുവലം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, കള ചെടിയാണ്. ആ ചെടികൾ നമുക്ക് വെട്ടിക്കൂട്ടി വേരോടെ പിഴുത് ഈ ചാണകക്കുഴിയിലിട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ വളരെ നന്നായിട്ട് ഈ ചാണകവുമായിട്ട് ചേർന്ന് ഇത് വന്നു കഴിയുമ്പോൾ, ഇല അഴുകി കഴിയുമ്പോൾ, ഏതെങ്കിലും അവസ്ഥയിൽ നമ്മുടെ ഈ പുഴുക്കൾ ചാണകത്തിലാണല്ലോ അത് കിടക്കുന്നത്, അപ്പം അത് അതിനകത്ത് ജീവിക്കാനുള്ള ഭക്ഷണം ഉള്ളപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ വിഷാംശവും കൂടെ ചെല്ലും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് തടസ്സപ്പെടും. അപ്പം നമുക്ക് ചെല്ലികൾ പുതുതായിട്ട് ഉണ്ടാകുന്നതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും,
1: അവിടെ
0: നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മിത്രകുമൾ ലഭ്യമാണ്, മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു മിത്രകുമൾ. ഇതും നമുക്ക് നമ്മുടെ ചാണകക്കുഴിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് ഒട്ടുമിക്കാറുമുള്ള നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാകുന്നുണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു ലായന തയ്യാറാക്കി 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ ലായന തയ്യാറാക്കി ചാണകക്കുഴിയിൽ നമുക്ക് തളിച്ചു കൊടുക്കുക. അപ്പം ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടക്കുന്നതനുസരിച്ച് നമുക്ക് അടുത്ത അടുത്ത ചാണകം വരുമ്പോൾ ഇതിൻ്റെ കുറച്ച് മിശ്രിതം വേണമെങ്കിൽ നമുക്ക് അതിന് കൊടുത്ത് ഇനോക്കുലമായിട്ട് തന്നെ കൊടുത്ത് വീണ്ടും അതിന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതും അവിടെ സംഭവിക്കുന്നത് ഈ പുഴുക്കൾക്ക് രോഗം വരുത്തി കൊല്ലാനായിട്ടാണ് ഇത്തരത്തിലുള്ള മിത്രകുമ്പൾ നമ്മൾ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് മാറാതെ രോഗം വന്ന് പൂർണ്ണമായിട്ടും നമുക്ക് പുഴുക്കളെ അവിടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബേസിസിൽ വേണം ഇത് ചെയ്യാനായിട്ട്.
1: പിന്നെ ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ പൊതുവെ വലിയ തെങ്ങിലൊക്കെ എനിക്ക് തോന്നുന്നു വി ഷേപ്പ്.
0: അതെ, ആക്രമണം എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ നമുക്കൊരു തെങ്ങോല വരുന്നതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും കൂടെ വരുന്നതാണ് സാധാരണ നമ്മുടെ തെങ്ങിന്റെ വളർച്ചയിൽ. ഒരു മാസത്തിൽ ഒരു തെങ്ങോല വരുന്നു, അതിനോടൊപ്പം തന്നെ ഒരു കൂമ്പും വരുന്നു. ഈ പറയുന്ന തെങ്ങോലയുടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ മടലിന്റെ ഭാഗത്ത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ഈ കൂമ്പിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കൂമ്പ് തന്നെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തൈത്തങ്ങുകളാണെങ്കിൽ നമുക്ക് ചെല്ലിക്കോലിട്ട് കുത്തിയാൽ തന്നെ നമുക്ക് ചെല്ലി ഉണ്ടെങ്കിൽ പതുക്കെ അതിൻ്റെ നാമ്പിനൊന്നും കേടാകാത്ത വിധത്തിൽ ചെല്ലിയെ കുത്തിയെടുക്കാനായിട്ട് സാധിക്കും. വലിയ തെങ്ങിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ മടലുകളുടെ അവിടെ ഒരു വിണ്ടൽ കീറലോ അല്ലെങ്കിൽ ഒരു തുരന്ന ഭാഗങ്ങളോ ചവച്ചു തുപ്പിയതുപോലുള്ള കുറച്ച് ചകിരി ഭാഗങ്ങളോ ഒക്കെ വെളിയിലിട്ട് തള്ളിയിരിക്കുന്നത് കാണാം. ആ കൂമ്പോലകളിൽ തന്നെ കുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇത് വിടരുമ്പോൾ ത്രികോണാകൃതിയിൽ ഓലകൾ വിരിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ കർഷകർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും തെങ്ങിൽ ഈ പറയുന്ന കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ശുപാർശ പറഞ്ഞാൽ, അതായത് ഇപ്പം വേപ്പിൻ പിണ്ണാക്കും മരട്ടി പിണ്ണാക്കിൻ്റെ മിശ്രിതം കൊടുക്കാനായിട്ട് പറഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഒരു പ്രാവശ്യം വർഷത്തിൽ ചെയ്തു എന്ന് പറയുന്നതല്ല, 2 മാസമെങ്കിലും ഇടവേളകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഗുണമേന്മയുള്ള വേപ്പിൻ പിണ്ണാക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വേപ്പിൻ പിണ്ണാക്കിലെ മണം നമുക്കിവിടെ നിലനിൽക്കില്ല. മണലിന് പകരം വേണമെങ്കിൽ നേരിയ തോതിലുള്ള പാറപ്പൊടി നമുക്ക് ഓപ്ഷണലായിട്ട് എടുക്കാനായിട്ട് പറ്റും.
1: പിന്നെ കൊമ്പൻ ചെല്ലി കഴിഞ്ഞാൽ അടുത്ത ചെല്ലി തന്നെയാണ്
0: ചെമ്പൻചെല്ലി, അതായത് ചുമന്ന ചെല്ലി. വളരെ ചെറുതാണ് ചുമന്ന ചെല്ലി. പക്ഷെ ചുമന്ന ചെല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുറിയ ഇനം തെങ്ങൾ അല്ലെങ്കിൽ സങ്കര ഇനം തെങ്ങുകളിലാണ് ഇതിൻ്റെ ആക്രമണം രൂക്ഷമാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അധികം പൊക്കത്തിലേക്ക് ഇത് പറക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കൊമ്പൻ ചെല്ലി ആക്രമിച്ച് നിൽക്കുന്ന തെങ്ങുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവുകളുണ്ടായ തെങ്ങുകളിലോ അല്ലെങ്കിൽ രോഗം വന്ന തെങ്ങ്, പ്രത്യേകിച്ച് നമ്മുടെ മണ്ടചീയൽ ഓലചീയൽ ഇതുപോലുള്ള അഴുകിയ ഭാഗങ്ങളുണ്ടെങ്കിൽ ഈ ചെല്ലിക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തുരന്ന് കയറുന്നതിലുപരി അവർക്ക് അഴുകിയ ഭാഗത്തിലൂടെ അകത്തേക്ക് കയറാനാണ് ഏറ്റവും നല്ലത്. പിന്നെ അവരുടെ ബ്രീഡിംഗ് സ്റ്റേഷനിൽ അവരുടെ മുട്ട, അവരുടെ പുഴു, അവരുടെ സമാധി എല്ലാം നടക്കുക തെങ്ങിൽ തന്നെയാണ്, വേറെ സ്ഥലത്തേക്ക് അവർ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ കർഷകർ ഇത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് തെങ്ങിൻ്റെ മണ്ട മറിയുന്നതായിരിക്കും കാണുന്നത്. ആ സമയത്തേക്കും ആ പൂർവാദേകം അതിനകത്ത് മുഴുവനായിട്ടും തന്നെ മുട്ടയും വണ്ടും എല്ലാമായിട്ട് തന്നെ ആ തെങ്ങ് പൂർണ്ണമായിട്ട് തന്നെ നശിക്കും. അതിൻ്റെ ലക്ഷണത്തിൽ വേറൊരു ഭാഗം പറയാനുള്ള ചവച്ചു തുപ്പിയ കുറേയധികം ചകിരിച്ചണ്ട് പോലെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അതേപോലെ തെങ്ങിൽ ചിലപ്പോൾ പല

സ്ഥലങ്ങളിൽ ഹോളുകൾ കാണാം. ഹോളിൽ കൂടെ ചെറിയൊരു ഒലിപ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൊമ്പൻ ചെല്ലി അതേ ശുപാർശ പ്രകാരം ഈ മരട്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും മിശ്രിതം കൊടുക്കുന്നത് തന്നെ ഈ ചെമ്പൻ ചെല്ലിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അത് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് ചെല്ലിയും ഒരുപോലെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആക്രമണം ഉണ്ടായ തെങ്ങാണെന്നുണ്ടെങ്കിൽ ജൈവ നിയന്ത്രണ മാർഗം നമുക്ക് ബിവേറിയ ബസ്യാന കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലായന തയ്യാറാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലും. അതേപോലെ തന്നെ കെമിക്കലാണെങ്കിൽ നമുക്ക് ഇമിഡാ ക്ലോപ്രിഡ് നമുക്ക് കൊടുക്കാം. അത് 1 mL വെള്ളത്തിന് തോതിൽ കവിളിൻ്റെ ഭാഗത്ത് അവിടെയാണെങ്കിൽ അവിടെ കൊടുക്കുക. തെങ്ങിൻ്റെ തടിയിലാണെന്നുണ്ടെങ്കിൽ തടിക്കകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ചോർപ്പ് ഉപയോഗിച്ച് ഈ ലായനി അകത്തേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 1 mL വെള്ളത്തിൽ അതിൽ ശുപാർശയുണ്ട്. ചെമ്പൻ ജെല്ലിയുടെ നിയന്ത്രണ മാർഗത്തിന് ഏറ്റവും നൂതനമായൊരു സാങ്കേതിക വിദ്യ, അതായത് EPN ക്യാപ്സ്യൂൾ, എൻഡമോ പാത്തജനിക് നിമറ്റോഡിൻ്റെ ക്യാപ്സ്യൂളായിട്ട് ലഭ്യമാകുന്നുണ്ട്. CPCRA സാങ്കേതിക വിദ്യയാണ് ഇത്. നമുക്ക് തെങ്ങിൽ കവിളിൽ വെച്ചു കൊടുക്കാം. ഒരു 5 capsules വീതം 6 months ഇടവേളകളിൽ തെങ്ങിൻ്റെ കവിളിൽ വെച്ചു കൊടുത്താൽ നമുക്ക് ചെമ്പൻ ജെല്ലിയെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠനാർത്ഥം ഇവിടെ ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. CPCRA ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ EPN ക്യാപ്സ്യൂളിന്റെ ലഭ്യത നമുക്ക് കർഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റൊരു മാർഗം ഏറ്റവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രൂക്ഷമായിട്ട് തെങ്ങിന്റെ മണ്ട പോയി ആക്രമണം വന്ന തെങ്ങാണെങ്കിൽ നശിപ്പിച്ച് തന്നെ കളയണം. അതാണ് അതെ. അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന തെങ്ങിനോടൊപ്പം തന്നെ നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തോ അല്ലെങ്കിൽ അതിനെ വേണ്ടാന്ന് കണ്ട് എടുക്കണ്ടാന്ന് കണ്ട് പോയാൽ പോലും അടുത്ത തെങ്ങിലേക്കിട്ടുള്ള വ്യാപനം വളരെ കൂടുതലായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തെങ്ങ് നമ്മൾ നശിച്ചാൽ ചുറ്റുപാടുള്ള 5 നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരുന്നിന് നിൽക്കത്തില്ല നശിക്കുന്നെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അതിനെ മുറിച്ച് നമ്മൾ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട 2 കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ മണ്ടരി എന്ന് പറയും, മൈറ്റ്സ് എന്ന് പറയും. അതൊരു അടുത്ത കാലത്തായിട്ട് വന്ന ഒരു കീടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണ മാർഗങ്ങൾ ലഭ്യമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആദ്യമേ തന്നെ അത് മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. കർഷകർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കൊഴിഞ്ഞു വീഴുന്ന വെള്ളമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മോഡം ഒന്ന് അടർത്തി മാറ്റി നോക്കിയാൽ തന്നെ അറിയാം. ത്രികോണാകൃതിയിൽ ഈ വെള്ളക്കയുടെ ഭാഗത്ത് ഈ പറയുന്ന നീരൂറ്റി കുടിക്കുന്നത് കൊണ്ട് ഒരു വെളുത്ത പാട് ത്രികോണാകൃതി താഴേക്ക് വരുന്നതായിട്ട് കാണാം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ മണ്ടരികൾ ഈ മോടത്തിൻ്റെ അടിയിൽ തന്നെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കീടങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് മുൻകരുതലായിട്ട് അത് പൂങ്കുല വിരിഞ്ഞതിന് ശേഷം, വിരിയാത്ത പൂങ്കുലകൾ ഒരു കാരണവശാലും മരുന്ന് തളി വീഴരുത്, വിരിഞ്ഞതിന് ശേഷം ആ ഒരു ഇതിനകത്തേക്ക് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗന്ധകപ്പൊടി നമുക്ക് തൂയിക്കൊടുക്കാം. ഇത് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ മണ്ടരിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു കീടമാണ് പൂങ്കുലച്ചാഴി. പൂങ്കുലച്ചാഴി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചാഴി നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണിയാണ്. അപ്പം നമുക്ക് ചെറിയ വെള്ളക്കയിൽ അത് നീരൂറ്റി കുടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് തേങ്ങയാകാനുള്ള മാർഗം ചിലപ്പം കുറേ കായകൾ കൊഴിഞ്ഞു പോകും. മച്ചിങ്ങ കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയിൽ ഈ വെള്ളക്ക എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ അത് അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള തേങ്ങയിൽ വിള്ളലുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ തെങ്ങിൽ ഈ പറയുന്ന പൂങ്കുലച്ചാഴിയുടെ ആക്രമണമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേപ്പെണ്ണ ലായന തയ്യാറാക്കി കൊടുത്താൽ, സോപ്പൂടെ ചേർക്കണം ലായന തയ്യാറാക്കി കൊടുത്താൽ ഒരു പരിധിവരെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വെള്ളീച്ചകൾ, വെള്ളീച്ചകൾ ഇപ്പം കർഷകർ വളരെ വലിയൊരു പ്രശ്നമായിട്ട് കരുതുന്ന ഒരു പ്രശ്നമാണ്. തെങ്ങിൽ മാത്രമല്ല പച്ചക്കറികളിലെല്ലാം തന്നെ വെള്ളീച്ചകളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാ വെള്ളീച്ചകളും തെങ്ങിൽ ആക്രമിക്കുന്നില്ല, ചില ഇനങ്ങൾ മാത്രമേ വെള്ളീച്ചകൾ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മഴക്കാലത്ത് വെള്ളീച്ചകളുടെ ആക്രമണം വളരെ കുറവായിരിക്കും, വേനൽക്കാലത്തായിരിക്കും വെള്ളീച്ചകളുടെ ആക്രമണം കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് അത് നമുക്ക് പോകും എന്നുള്ളതുകൊണ്ട് വലിയൊരു കീടനാശിനി പ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. വെള്ളീച്ചകൾ ഇപ്പോൾ ഏകദേശം 5 വെള്ളീച്ചകൾ പുതുതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു രാസ കീടനാശിനി ശുപാർശ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ജൈവ കീടനാശിനികൾ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മഞ്ഞക്കെണികൾ നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെള്ളീച്ചയെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ സാധാരണ മിത്ര കീടങ്ങൾ തന്നെയുണ്ട് വെള്ളീച്ചകളുടെ അവരുടെ ശത്രുക്കളായിട്ട്. അപ്പോൾ ആ പരിധിയിൽ നമുക്ക് വെള്ളീച്ചകളെ നിയന്ത്രിച്ച് നിർത്താം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളീച്ചയുടെ ആക്രമണം ഉണ്ടായാൽ ചിലപ്പോൾ ഈ പറയുന്ന അതിൻ്റെ സെക്രീഷൻ, അതായത് ഒരു തേൻ്റെ പദാർത്ഥം പോലെ അതിൻ്റെ ശരീരത്തിൽ ഉത്ഭവിപ്പിക്കുന്ന ഒരു സെക്രീഷനുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങോലകളിൽ ഒരു സൂട്ടി മോൾഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ഫംഗസിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ട്. അതെ അതെ. അതുണ്ടാകുമ്പോൾ ഈ പ്രകാശ സംശ്ലേഷണം കുറയും. അപ്പോൾ അന്നേരം നമ്മുടെ തെങ്ങിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്.
ആ സമയത്ത് നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റിക്കർ ഉപയോഗിച്ച് ഈ പറയുന്ന ആ സൂട്ടി മോൾഡ് നമുക്ക് തെങ്ങോലകളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം

0: തളിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
1: പിന്നെ ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വരുമ്പം രോഗങ്ങൾക്ക് വരാനുള്ള മാർഗവും അത് തുറന്നിടും.
0: അതെ അതെ, അതായത് ഇപ്പം പ്രത്യേകിച്ച് കൊമ്പൻചെല്ലി പോലുള്ള കീടങ്ങൾ വന്ന് ആക്രമിച്ചാൽ അവിടെ രോഗങ്ങളുടെ സാധ്യത വളരെ കൂടും. പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥ വളരെ അനുകൂലമാണ് മണ്ട ചീയൽ, ഓല ചീയൽ അതുപോലുള്ള രോഗങ്ങൾക്ക്. അന്തരീക്ഷ ഈർപ്പം കൂടി നിൽക്കുന്നൊരവസ്ഥയിലും കാലാവസ്ഥ തണുപ്പുള്ള സമയത്തും പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ സാധ്യതയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനായിട്ട്. അപ്പം ഈ രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട രോഗം തന്നെയാണ്. ഈ മണ്ട ചീയൽ എന്ന് പറഞ്ഞാൽ മണ്ട ചീഞ്ഞു പോകുന്നൊരവസ്ഥ, അതായത് നാം പോലെ അഴുകി പോകുന്നൊരവസ്ഥ. അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് മുൻകരുതലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മഴക്കാലത്ത് ബോഡോ മിശ്രിതം തയ്യാറാക്കി തെങ്ങോലകളിൽ തളിക്കുക, നാമ്പ് സഹിതം പാകങ്ങൾ തളിക്കുക. അതേപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് CPCRയുടെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്, ട്രൈക്കോഡെർമ കേക്ക് എന്ന് പറയും. അത് CPTD28 ഐസൊലേറ്റ് ആണ്. അത് നമുക്ക് ഇപ്പം ലഭ്യമാകുന്നുണ്ട്. അതും നമ്മുടെ ഒരു പ്രൊഫൈലാറ്റിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 2 മുതൽ 4 കേക്കുകൾ വരെ ഏറ്റവും അകഭാഗത്തുള്ള കവിളുകൾ നമുക്ക് നിക്ഷേപിക്കാം. അത് ജൂൺ തൊട്ട് ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. 2 മാസം ഇടവേളകളിൽ ഈ കേക്കുകൾ നമുക്ക് തിരികെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിൾ അവിടെ വ്യാപകമാകുകയും ഈ ബഡ് റോട്ട് അല്ലെങ്കിൽ മണ്ടചീലിന് കാരണമാകുന്ന ഫൈറ്റോഫ്തോറയെ നമുക്ക് അവിടെ അങ്ങനെയുള്ള അണുക്കളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനുള്ള ഈ പറയുന്ന കഴിവ് ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും തെങ്ങിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ താല്പര്യമായിട്ടുള്ളവരാണ്, ഒരുപാട് തെങ്ങൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽ ചെയ്യാൻ താല്പര്യമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ക്ലോറോതലോണിൽ എന്നൊരു കെമിക്കൽ ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നമുക്ക് 3 ഗ്രാം 300 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കവിളിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതിനെ നമുക്ക് തരിരൂപത്തിൽ ചെറിയ പാക്കറ്റുകളിലാക്കാം, അതായത് സാഷേ പോലെ ആക്കിയതിന് ശേഷം ഈ ഓലക്കവിളിൽ നമുക്ക് 3 ഗ്രാം വീതം ചെറിയ ചെറിയ പാക്കറ്റുകൾ തിരികെ വെച്ച് കൊടുക്കാം. പാക്കറ്റ് കിട്ടിയില്ല എങ്കിൽ തുണിയിലായാലും മതി, കെട്ടി നമുക്ക് തിരികെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് കെമിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
1: പിന്നെ ഓല ചീയൽ
0: നമുക്ക് വ്യാപകമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്. കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഓല ചീയലിൽ ഓലക്കാലുകൾ കരിഞ്ഞതിന് ശേഷം ഈർക്കലുകൾ മാത്രം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കുറ്റിച്ചൂലുവിൻ്റെ അവസ്ഥയിലേക്ക് തെങ്ങ് മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അത് വായുവിൽ കൂടെ തന്നെയാണ് ഈ രോഗം പടരുന്നത്. അപ്പം നല്ല കാറ്റുള്ള പ്രദേശങ്ങളിലും അതേപോലെ തന്നെ മഴ കഴിയുമ്പോഴുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമാകുന്നത്. അപ്പം ഇത് നമുക്ക് മുൻകരുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ ട്രൈക്കോഡെർമ കേക്ക് തന്നെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ഫംഗൽ ഡിസീസിനും അല്ലെങ്കിൽ നമ്മുടെ കുമിൾ രോഗങ്ങൾക്കും അത് ഈ പറയുന്ന നിയന്ത്രണം കൊണ്ടുവരും. അല്ലായെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺടാഫ് എന്നൊരു മരുന്നുണ്ട്, അതെന്ന് പറഞ്ഞാൽ ഹെക്സാകോണോസോൾ എന്ന ഒരു കെമിക്കലാണ്. അത് നമുക്ക് 2 മില്ലി 300 മില്ലി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേയിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ, അത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെറുതെ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല, ആ രോഗം വന്ന ഭാഗങ്ങൾ നീക്കിയതിന് ശേഷം ഈ ഒരു മരുന്നിൻ്റെ തളി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. മറ്റൊരു രോഗമാണ് നമുക്ക് സ്റ്റെം ബ്ലീഡിങ് അല്ലെ ചെന്നീരൊലിപ്പ് എന്ന് പറയും. അതിനും നമുക്ക് ഈ ട്രൈക്കോഡെർമ ശുപാർശയുണ്ട്. അതായത് തടിയിൽ സാധാരണഗതിയിൽ ഈ ഫംഗലിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ ഭാഗം അളിഞ്ഞു പോകുന്നൊരവസ്ഥ, അപ്പോൾ അവിടെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി അതിനുശേഷം ഈ ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് നനച്ചതിന് ശേഷം ഉണങ്ങിയ ഭാഗമാണെങ്കിൽ നനച്ചിട്ട് വെച്ച് കൊടുക്കുക ട്രൈക്കോഡെർമ കേക്ക്. അവിടെ വെച്ചിട്ട് നമുക്ക് എഴയാകുന്ന തുണി വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കമുകിൻ്റെ പാളകൾ ഉപയോഗിച്ച് കെട്ടുകയോ എന്തെങ്കിലും രീതിയിലൊന്ന് മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ട്രൈക്കോഡെർമയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും ചെന്നീരൊലിപ്പിന് കാരണമാകുന്ന അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും.
1: കാറ്റുവീഴ്ച
0: ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാധാരണയിൽ കാറ്റുവീഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ പോയിസണാണ്. അതായത് വളരെ പതുക്കെ ആയിരിക്കാം തെങ്ങിൻ്റെ നാശം വരുന്നത്, തെങ്ങിൻ്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓലചീയൽ രോഗങ്ങളും അതേപോലെ കീടങ്ങളെ, കാറ്റുവീഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു അണുവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വളരെ സംയോജിത നിയന്ത്രണ മാർഗം കൊണ്ടുവരണം. അണുക്കൾക്കൊരു നിയന്ത്രണം കൊണ്ടുവരണം, കീടങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം, തെങ്ങിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം, പ്രത്യേകിച്ചും കൃത്യസമയത്ത് ജലസേചനം, കൃത്യസമയത്ത് വളപ്രയോഗം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാറ്റുവീഴ്ചയെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് മച്ചിങ്ങ കൊഴിച്ചൽ. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം, രോഗം കൊണ്ടാകാം, കീടം കൊണ്ടാകാം, അതേപോലെ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവം കൊണ്ടും മച്ചിങ്ങ കൊഴിച്ചിൽ ഉണ്ടാകാം. മച്ചിങ്ങ കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് തെങ്ങിന്റെ ചൂട്ടിൽ കിടക്കുന്ന മച്ചിങ്ങകൾ പറക്കി ഇത് കൊഴിഞ്ഞു പോയതാണെന്ന് പറയാതെ നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം തെങ്ങിന് മച്ചിങ്ങ കൊഴിയുന്നു മനസ്സിലാക്കണം. ആദ്യം പോയി ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞാൽ മച്ചിങ്ങ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം അടുത്ത 24 മണിക്കൂറിൽ എത്ര

മച്ചിങ്ങ കൊഴിയുന്നൊന്ന് നോക്കുക, മച്ചിങ്ങ എടുത്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ മച്ചിങ്ങയിൽ കറുത്ത പാടുകളോ അഴുകലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കും രോഗത്തിൻ്റെ അവസ്ഥയാണ്. പഴയ മച്ചിങ്ങ എടുത്ത് നോക്കിയാൽ ഈ കാണും, പക്ഷെ അത് തറയിൽ കിടന്ന് ഉള്ള അഴുകലാകാം. അതുകൊണ്ടാണ് ഈ 24 മണിക്കൂറിനുള്ള ചെക്കിങ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഴുകലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പുള്ളിയ പാട് പോലെയൊക്കെ ആണെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിലേക്കായിരിക്കും നമ്മളൊരു കുമിൾനാശിനി കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കീടങ്ങളുമാകാം, നേരത്തെ പറഞ്ഞ പോലെ മണ്ടരിയോ അല്ലെങ്കിൽ പൂങ്കുലച്ചാഴിയോ ഒക്കെ ആകായാൽ പോലും നമുക്കിതേപോലെ സാധാരണഗതിയിൽ മച്ചിങ്ങ കൊഴിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കീടനാശിനി പ്രയോഗം കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടുമല്ല എങ്കിൽ വളരെ കൂടുതൽ

0: കുമിൾനാശിനി കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കീടങ്ങളുമാകാം, നേരത്തെ പറഞ്ഞ പോലെ മണ്ടരിയോ അല്ലെങ്കിൽ പൂങ്കുലച്ചാഴിയോ ഒക്കെ ആകായാൽ പോലും നമുക്ക് ഇതേപോലെ സാധാരണഗതിയിൽ മച്ചിങ്ങ കൊഴിയുക. അങ്ങനെയാണ് നമ്മളൊരു കീടനാശിനി പ്രയോഗം കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് രണ്ടുമല്ല എങ്കിൽ, വളരെ കൂടുതൽ മച്ചിങ്ങ കൊഴിച്ചിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ന്യൂട്രിയൻസിൻ്റെ അഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും മൂലകങ്ങളുടെ അഭാവമായിരിക്കും. അങ്ങനെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് മൈക്രോ ഫുഡ് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ഫലവത്തായിട്ട് നമുക്ക് CPCR ടെക്നോളജി കൽപ്പപോഷകമുണ്ട്, കൽപ്പവർദ്ധിനിയുണ്ട്. ഇപ്പോൾ രണ്ട് നമുക്ക് മൈക്രോ ഫുഡ് ലഭ്യമാണ്. കൽപ്പപോഷക് തൈത്തെങ്ങുകൾക്കും കൽപ്പവർദ്ധിനി കായ്ഫലമുള്ള തെങ്ങുകൾക്കുമാണ്. അപ്പോൾ മച്ചിങ്ങ കൊഴിച്ചിലുള്ള തെങ്ങുകൾക്ക് കൽപ്പവർദ്ധിനി ഒരു വർഷത്തിലൊരിക്കൽ തന്നെ നമുക്ക് 500 ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് 250 ഗ്രാം വീതം നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊടുക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് കൊടുക്കുക. മറ്റ് രാസവളങ്ങളോടൊപ്പമല്ല, ഒരിടവേള കൊടുത്തുകൊണ്ട് മഴക്കാലത്ത് ഈ കൽപ്പവർദ്ധിനി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മച്ചിങ്ങ കൊഴിച്ചിൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു മേഡം, താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ സംയോജിത ഒരു അപ്രോച്ച് നമ്മൾ ചെയ്താൽ, എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്താൽ രോഗങ്ങളെയും കീടങ്ങളെയും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. താങ്കൾ ഇന്ന് പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സാർ.
2: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളെയും രോഗങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ്. ഷിബു ജോർജാണ് ബിന്ദു ആർ മാത്യൂസുമായി സംസാരിച്ചത്. ബിന്ദു ആർ മാത്യൂസിന്റെ ഫോൺ നമ്പർ പറയാം. 9446911451. നമ്പർ ഒരിക്കൽ കൂടി 9446911451.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൗഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയിലെ എല്ലാ ഭാഗങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയം അടുത്തു വരികയാണ്. അതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്നും നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം ഏതാണ്? ഉത്തരം, പ്രകൃതിദത്ത റബ്ബർ പാലിൽ നിന്ന് നേരിട്ട് നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ലാറ്റെക്സ് ഫോം. ലാറ്റെക്സ് ഫോമിന്റെ സിംഹഭാഗവും മെത്തകൾ, തലയിണകൾ, കുഷ്യനുകൾ, വാഹനങ്ങളുടെ സീറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: സമയം 7:20:05. ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണോത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ്

രാവിലെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495771178 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു നമ്പർ 04872311178. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872311178. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ 6 മാസത്തെ മട്ടേനിച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC തത്തുല്യ അധിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-30 പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചിലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. ജൂലൈ 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം, 9747321760. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9747321760. ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇനി വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടത്തിൽ ക്രമാതീതമായി ഇല കുഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിന് മുൻകരുതലെന്ന നിലയിൽ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റ ഗുളിക 10 ഗ്രാം അഥവാ 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരവുട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിലിടുക. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അത് കഴിഞ്ഞും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ 2 തവണയാണിത് ചെയ്യേണ്ടത്. ബാക്കിലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10 മുതൽ 15 എന്ന കണക്കിൽ തുറന്നുവിടുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എ ഇയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് യു എ ഇയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. യു എ ഇയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी पर प्राथमिकता दी है और उनको फ्री ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് യു എ ഇ സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യു ഡി എഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ വി ഡി സതീശൻ ഗവർണറെ സന്ദർശിച്ച് എം എൽ എമാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തി.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
2: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കേ സബ് ബേകാർ ഹൈ. യഹാ ബന്നെ വാലെ അത്യാധുനിക് ഫ്യൂജ് ഹമാരി സേനാവോ കോ താക്കത് ദേംഗേ ഓർ യഹ പ്രോജക്ട് ഹമാരി അമ്മുനിഷൻ മാനുഫാക്ചറിംഗ് മേ സെൽഫ് റിലയൻസ് ആത്മനിർഭർതാ കാ ഏക് നയാ ചാപ്റ്റർ ജോഡേഗാ.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ചു പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:30.

0: 35.
1: ആകാശവാണി. യുവവാണി.
2: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് ജനകീയ മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയുടെ റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. റേഡിയോ ഗൈഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ബിബിൻ. സർ, ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ശ്രോതാക്കളോട് വിശദീകരിക്കാൻ പോകുന്നത്?
3: നമ്മളിതിനു മുന്നേ കേരളത്തിലെ ജനകീയ മുന്നേറ്റം, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഓഫ് കേരള എന്ന ഭാഗം നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗം നമ്മൾ ആദ്യം പഠിച്ച ജനകീയ മുന്നേറ്റമാണ് അഞ്ചുതെങ് കലാപം 1697, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം. അതിനുശേഷം പഠിച്ചു 1721 April 15, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം,
2: ആറ്റിങ്ങൽ
3: കലാപം. അതിനുശേഷം നമ്മൾ പഠിച്ചു കുളച്ചിലെ യുദ്ധം 1741 August 10, കേരളത്തിൽ ഡച്ച് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച യുദ്ധം. അതിനുശേഷം പഠിച്ചു പഴശ്ശി കലാപങ്ങൾ, മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ആരുടേത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പഴശ്ശി രാജാവിൻ്റെതാണ്. അതിൽ ഒന്നാം പഴശ്ശി കലാപമൊന്നും രണ്ടാം പഴശ്ശി കലാപവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി കലാപം
2: 1800 to 1805
3: വളരെ ശരിയാണ്, 1800 മുതൽ 805 വരെ. ഇനി പഠിക്കേണ്ടത് 1804, നായർ പട്ടാള ലഹള.
2: നായർ പട്ടാള ലഹള,
3: അതെ, 1804 നായർ പട്ടാള ലഹള അരങ്ങേറിയത്. തിരുവിതാംകൂറിന്റെ സേന പൊതുവെ അറിയപ്പെടുന്ന പേരാണ് നായർ പട്ടാളം അല്ലെങ്കിൽ നായർ പട. 1804 നായർ പട്ടാള ലഹള. തിരുവിതാംകൂറിന്റെ സേനയായ നായർ പടയുടെ ആനുകൂല്യങ്ങൾ അവിടുത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ദളവയായ വേലുത്തമ്പി ദളവ വെട്ടിക്കുറച്ചു. തൽഫലമായി ഈ സേന സമരം ചെയ്തു. ഈ സമരമാണ് നായർ പട്ടാള ലഹള. വർഷം ഓർമ്മിക്കുക, 1804. PS ചോദ്യമാണ്, ആ സമയത്തെ രാജാവ് ആരാണ്? അദ്ദേഹം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്.
2: അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ,
3: അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയാണ് ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ.
2: സ്വാതി തിരുനാളേക്കാളും പ്രായം കുറവായിരുന്നു.
3: പ്രായം കുറവാണ്. സ്വാതി ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു, കാരണം തന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ അധികാരത്തിലേറേണ്ട ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത്. പക്ഷെ സ്വാതി അധികാരത്തിൽ വന്നില്ല, പകരം തന്റെ അമ്മയുടെ അനുജത്തിയായ
2: റീജന്റ്
3: റീജന്റ് ഭരണാവിടെ നടപ്പിലാക്കി. റീജന്റ് റാണി ഗൗരി പാർവതിഭായ് ആണ് അധികാരത്തിലേറിയത്.
2: റാണി ഗൗരി പാർവതി
3: പാർവതിഭായ്.
2: റാണി ഗൗരി പാർവതിഭായ്. സർ, ഈ അവട്ടം തിരുനാളിന് എത്ര വയസ്സുണ്ടപ്പോഴായിരുന്നു രാജ്യത്തിന്റെ അധികാരിയായി മാറിയത്?
3: ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്റെ 12 വയസ്സിൽ അധികാരത്തിലെത്തിയെന്നാണ് പറയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അധികാരം നോക്കി നടത്തിയില്ല അദ്ദേഹമല്ല, പകരം അദ്ദേഹത്തിന്റെ അമ്മാവന്മാരാണ്. തൽഫലമായിട്ട് അവിടെ നല്ല അഴിമതി നടന്നു. അഴിമതി നടന്നപ്പോൾ രാജ്യം കൊണ്ടുപോകാൻ വേണ്ടി വേലുത്തമ്പി ദളവ തന്റെ സേനയ്ക്കുണ്ടായിരുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ടാണ് ഈ സമരം അരങ്ങേറിയത്.
2: സർ, അപ്പോൾ ഈ കുണ്ടറ വിളംബരത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായും. 1809 January 11 കുണ്ടറ വിളംബരം. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ഈ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിലൂടെ അദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നാട് നാട്ടുകാർ ഭരിക്കും.
2: നാട് നാട്ടുകാർ ഭരിക്കും,
3: അതെ. PS ചോദ്യമാണ്, നാട് നാട്ടുകാർ ഭരിക്കുമെന്ന് പ്രസ്താവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ്? അത് വേലുത്തമ്പി ദളവ. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് നിന്നിട്ടാണ് ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാട് നാട്ടുകാർ ഭരിക്കും, ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിക്കൂ എന്നും പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ജനങ്ങളെല്ലാം വേലുത്തമ്പി ദളവയോടൊപ്പം നിന്നു. അങ്ങനെ വേലുത്തമ്പി ദളവയും ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിച്ചു. അതിന് ഫലമായി ഈ സമരം അറിയപ്പെട്ടത് പേരാണ് കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ. ഏതാണ്?
2: കൊല്ലം കലാപം അല്ലെങ്കിൽ നാട്ടുകൂട്ടമിളക്കൽ.
3: അപ്പം കുണ്ടറ വിളംബരമാണ് കൊല്ലം കലാപമെന്നും നാട്ടുകൂട്ടമിളക്കലെന്നും അറിയപ്പെട്ടത്. അങ്ങനെ നാട് ഇളകി, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ സംഘടിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒന്നും നോക്കിയില്ല, വേലുത്തമ്പി ദളവയെ വധിക്കാൻ തീരുമാനിച്ചു. വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകനാണ് കേണൽ ലീഗർ. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചൊരു ചോദ്യമാണ്, വേലുത്തമ്പി ദളവയെ വധിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സേനാ നായകൻ ആരാണ്? അദ്ദേഹം കേണൽ ലീഗറാണ്. അങ്ങനെ വേലുത്തമ്പി ദളവ പല സ്ഥലങ്ങളും ഒളിച്ചിരുന്നു. അവസാനം ആദ്യം പോയത് കിളിമാനൂർ കൊട്ടാരത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രാജ രവിവർമ്മയുടെ ജന്മം കൊണ്ട് പ്രശസ്തി ആർജിച്ച കൊട്ടാരമാണ് കിളിമാനൂർ കൊട്ടാരം. രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാരിലെ രാജാവെന്നും ചിത്രമെഴുത്ത് കോയിത്തമ്പുരാനെന്നും അറിയപ്പെട്ട വ്യക്തിയാണ് രാജ രവിവർമ്മ. അവിടെ ഇദ്ദേഹം അഭയം പ്രാപിച്ചു. അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു. വീണ്ടും അവിടെയും ബ്രിട്ടീഷുകാർ വളഞ്ഞു. പിന്നെ തനിക്ക് ഓടാൻ വയ്യ എന്ന് കരുതി
2: ആത്മാഹുതി ചെയ്തു.
3: അതെ, തന്റെ വാളുകൊണ്ട്

0: തന്റെ വയറ്റിൽ കുത്തി മരിക്കുകയും ചെയ്തു.
1: സാർ, ഈ ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്?
0: സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി തന്നെയാണ്.
1: സാർ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
0: പ്രതിമ സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്താണ്. മറ്റൊന്നുമല്ല, സെക്രട്ടേറിയറ്റ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പി തലവയാണ്.
1: സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിച്ചത് ആയില്ലം തിരുനാളല്ലേ?
0: വളരെ ശരിയാണ്. എന്നാൽ കൊല്ലത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം ആദ്യമായി കൊണ്ടുവന്നത് വേലുത്തമ്പി തലവയാണ്. അദ്ദേഹം സ്ഥാപിച്ചത് കൊല്ലത്താണ്. ആ സെക്രട്ടേറിയറ്റ് മന്ദിരം കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സ്വാതി തിരുനാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുൻഭാഗം വേലുത്തമ്പി തലവയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ എന്നാണ് പറയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ പ്രതിമ.
1: അപ്പം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പ്രതിമ ഏതായിരിക്കും സാർ?
0: കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിമ വെള്ളയമ്പലത്തുള്ള ശ്രീ നാരായണ ഗുരുവിന്റെ പ്രതിമയാണ്. രണ്ടാം സ്ഥാനം മാർ ബെസേലിസ് കോളേജിലുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. മൂന്നാം സ്ഥാനം വിഴിഞ്ഞത്തുള്ള യേശുക്രിസ്തുവിന്റെ പ്രതിമയാണ്. നാലാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻഭാഗത്തുള്ള ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ പ്രതിമയാണ്. അഞ്ചാം സ്ഥാനം സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്തുള്ള വേലുത്തമ്പി തലവയുടെ പ്രതിമയാണ്. വീണ്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിക്ക് നൽകുന്ന പുരസ്കാരമാണ് വേലുത്തമ്പി തലവ പുരസ്കാരം. ഈ പുരസ്കാരം കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള മുഖ്യമന്ത്രി പേരാണ് VS അച്യുതാനന്ദൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, മികച്ച മുഖ്യമന്ത്രിക്ക് നൽകപ്പെടുന്ന പുരസ്കാരമാണ് വേലുത്തമ്പി തലവ പുരസ്കാരം. ഇത് ലഭിച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. വേലുത്തമ്പി തലവയുടെ സ്മരണാർത്ഥം കോളേജും ഒരു സ്കൂളും സ്ഥാപിച്ചിട്ടുണ്ട്. അത് VTM NSS കോളേജ് ധനുവച്ചപുരം, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഉദയൻ കുളങ്ങര എന്ന സ്ഥലത്തിനടുത്തായിട്ട് ആണ് ഈ ധനുവച്ചപുരം. VTM NSS കോളേജ്, വേലുത്തമ്പി NSS കോളേജ് ധനുവച്ചപുരം.
1: സാർ, അടുത്ത കലാപം ഏതാണ്? സാർ,
0: കുറിച്ചിർ കലാപം. 1812 കുറിച്ചിർ കലാപം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കലാപം അല്ലെങ്കിൽ ഗോത്ര കലാപം. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം. മലബാറിൽ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദിവാസി ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടപ്പിലാക്കിയ കലാപം. കുറിച്ചിർ കലാപം അരങ്ങേറിയ ജില്ല വയനാടാണ്. പ്രധാന കേന്ദ്രങ്ങൾ സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ്. തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ ജനങ്ങൾക്ക് മേൽ, പ്രത്യേകിച്ചും ഈ കുറിച്ചിർക്ക് മേൽ അധിക നികുതി ഏർപ്പെടുത്തി. നൽകാൻ കഴിയാത്തതിനാൽ അവർ സമരത്തിലേക്ക് ഇറങ്ങി. ആ സമരമാണ് കുറിച്ചിർ കലാപം. അപ്പോൾ PS ചോദ്യമാണ്, ഇതിന് കാരണക്കാരനാരാണ്? ആരാണ്? തോമസ് വാർഡൻ. ഇതിന്റെ മുദ്രാവാക്യം ഇങ്ങനെയാണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക.
1: മിക്ക PSC പരീക്ഷകൾക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, അത് ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
0: അത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം. ഒരുപാട് എക്സാമ്പിൾ ആവർത്തിച്ചൊരു ചോദ്യമാണ്, ഇത്രേ ഉള്ളൂ കുറിച്ചിർ കലാപം 1812.
1: സാർ, 1858 അച്ചിപ്പുടവ സമരം,
0: വളരെ ശരിയാണ്.
1: അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
0: തീർച്ചയായിട്ടും, ഇവർ വളരെ ഒരു ചെറിയൊരു സമരമാണ് ഈ അച്ചിപ്പുടവ സമരം.
1: ആറാട്ടുപുഴ വേലായുധ പണിക്കർ.
0: അതെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1858 അച്ചിപ്പുടവ സമരം, നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ കുറിച്ച് PSCയുടെ സ്ഥിരം ചോദ്യം, നവോത്ഥാന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്.
1: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി നമുക്ക് വേണമെങ്കിൽ മംഗൾ പാണ്ഡേ എന്ന് പറയാം.
0: ശരിയാണ്, ശരിയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെന്റ് പണിക്കർ പദവി നൽകി ആദരിച്ചതും ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറിനെ. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നേതൃത്വം കൊടുത്ത ആദ്യത്തെ സമരമാണ് അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ എന്ന പുടവ അണിയുന്നതിന് വേണ്ടിയിട്ട് ചില വിലക്കുകൾ ഉണ്ടായിരുന്നു, അതിനെതിരെ നടപ്പിലാക്കിയ ഒരു സമരമാണ് അച്ചിപ്പുടവ സമരം.
1: ഓക്കെ സാർ, 1859 ചാന്നാർ ലഹള നടന്നില്ലേ, മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി അല്ലേ?
0: വളരെ ശരിയാണ്.
1: അതിനെ പറ്റി ഒന്ന് ശ്രോതാക്കളോട് വിശദീകരിക്കാൻ.
0: തീർച്ചയായിട്ടും, 1859 ചാന്നാർ ലഹള. ചാന്നാർ ലഹള മേൽമുണ്ട് സമരമെന്നും മാറുമറയ്ക്കൽ സമരമെന്നും മുലമാറാപ്പ് സമരമെന്നും അറിയപ്പെട്ടു. ഈ സമരം അരങ്ങേറിയത് കോട്ടാർ, നാഗർകോവിലെ കോട്ടാറിലാണ് ആരംഭിച്ചത്. ചാന്നാർ ലഹള പഠിക്കുമ്പോൾ ഒന്നാം ചാന്നാർ ലഹള എന്ന് പറഞ്ഞ് പഠിക്കണം. 1822 ഒന്നാം ചാന്നാർ ലഹള അരങ്ങേറിയത്. നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ. വളരെ ശരിയാണ്. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നടപ്പിലാക്കിയ സമരമാണ് ഒന്നാം ചാന്നാർ ലഹള. വർഷം 1822.
1: വൈകുണ്ഠസ്വാമികളെ താൻ സ്വയം വിഷ്ണുവിന്റെ അവതാരമെന്ന്
0: പ്രഖ്യാപിച്ചത്. ശരിയാണ്.
1: സ്വാമിത്തോപ്പുമായി ബന്ധപ്പെട്ടത് ഇദ്ദേഹമല്ലേ?
0: വളരെ ശരിയാണ്.
1: വൈകുണ്ഠസ്വാമികൾ.
0: അപ്പൊ ഒന്നാം ചാന്നാർ ലഹള 1822 ആരംഭിച്ചത് കോട്ടാർ നാഗർകോവിൽ. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം അരങ്ങേറിയത്. ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത് റാണി ഗൗരി പാർവതിബായിയാണ്.
1: റാണി ഗൗരി പാർവതിബായി.
0: ആ സമയത്ത് അവിടുത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയ കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാം ചാന്നാർ ലഹള. 1822 കേണൽ മൺട്രോ ഈ സമരത്തിൽ ഇടപെടുകയും അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ക്രിസ്ത്യൻ മതത്തിൽ ചേരുകയും അങ്ങനെ ഈ സമരം അവസാനിച്ചു. അതാണ് ഈ ഒന്നാം ചാന്നാർ ലഹള.
1: 1859 ചാന്നാർ ലഹളയെ പറ്റി എങ്ങനെയാണ് സാർ പറയാൻ പറ്റുന്നത്?
0: ഓക്കെ, പിൽക്കാലത്ത് 1859 ആയപ്പോൾ പല സ്ഥലങ്ങളിൽ മാറുമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ അരങ്ങേറി. ആ സമയത്ത് രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് പേര് മതം മാറി പോകുന്നു.

0: അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, മാറുമറയ്ക്കാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. 1850 ജൂലൈ 26 PSC സ്ഥിരം ചോദ്യമാണ്, മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ, വർഷം 1859 ജൂലൈ 26. ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് മാറുമറയ്ക്കാം, പകരം എന്ത് നൽകണം, നികുതി നൽകണം. അങ്ങനെ നങ്ങേലി എന്ന ഒരു യുവതി നികുതി നൽകി മാറുമറച്ചുകൊണ്ടേയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ നികുതി നൽകാൻ നങ്ങേലിക്ക് കഴിയുന്നില്ല,
1: സ്വന്തം മാറുമുറിച്ച് പ്രതിഷേധിച്ചല്ലേ.
0: വളരെ ശരിയാണ്. അങ്ങനെ നങ്ങേലിയുടെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജന്മിമാർ നിരന്തരം വന്നു. പൈസ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടനെ അവിടുത്തെ ജന്മിമാർ മർദ്ദിച്ചു. ഈ മർദ്ദനം കണ്ടു നിൽക്കാൻ പറ്റാത്തതിനാൽ നങ്ങേലി തന്റെ മാറ് ഛേദിച്ച് പ്രതിഷേധിച്ചു. ഓർമ്മിക്കണം, PSC ചോദ്യമാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ്?
1: നങ്ങേലിയാണ്.
0: നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു മതപ്രകാരം അന്ന് ചിത ഒരുക്കി സംസ്കരിക്കുമായിരുന്നു.
1: സതിയല്ലേ?
0: അതെ, സതി. ഒരു പുരുഷന്റെ ചിതയിൽ സ്ത്രീ ചാടിച്ചെത്താൽ അത് സതി എന്ന് പറയും. എന്നാൽ ഒരു സ്ത്രീയുടെ ചിതയിൽ പുരുഷൻ ചാടി മരിക്കുകയാണെങ്കിൽ അതിനെ പുരുഷ സതി എന്ന് പറയും. അങ്ങനെ കേരളത്തിൽ ആദ്യമായി പുരുഷ സതി നടന്നു. കേരളത്തിൽ ആദ്യമായി പുരുഷ സതി അനുഷ്ഠിച്ചത് ചിരുതണ്ടൻ, നങ്ങേലിയുടെ ഭർത്താവായ ചിരുതണ്ടൻ. അതും കൂടെ ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഇവിടെ ഓർമ്മിക്കേണ്ടത് 1859 ചാന്നാർലഹള, ഒന്നാം ചാന്നാർലഹള എന്ന് ചോദിക്കുകയാണെങ്കിൽ 1822 മാറുമറയ്ക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, വർഷം 1859 ജൂലൈ 22.
1: അടുത്ത സമരം ഏതാണ്?
0: മൂക്കുത്തി സമരം. 1860 മൂക്കുത്തി സമരം അരങ്ങേറിയത്. 1860 മൂക്കുത്തി സമരം. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഈ സമരം അരങ്ങേറിയത് പന്തളം, പത്തനംതിട്ട ജില്ലയിലാണ്. ഒരു യുവതി മൂക്കുത്തി അണിഞ്ഞ് പന്തളം ചന്തയിൽ പ്രവേശിക്കുകയും ജന്മിമാര് ആ യുവതിയെ തടയുകയും ആ മൂക്കുത്തി മാംസത്തോടെ വലിച്ചെടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പ്രതിഷേധിച്ച സമരമാണ് മൂക്കുത്തി സമരം. PSC സ്ഥിരം ചോദ്യമാണ്, മൂക്കുത്തി സമരം നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത് പഠിക്കുന്നത് 1865 പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവകയെന്നും തിരിച്ചിരുന്നു.
1: ഇത് നടപ്പിലാക്കിയ രാജാവ് ആയിലും തിരുനാൾ.
0: വളരെ ശരിയാണ്, ആയിലും തിരുനാൾ. പക്ഷെ ഇങ്ങനെ തിരിച്ചൊരു റവന്യൂ മന്ത്രിയുണ്ട്, പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പൊ തിരുവിതാംകൂർ ഭൂമി ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവക എന്നും തിരിച്ചിരുന്നു. വസ്തുക്കളില്ലാത്ത കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് പണ്ടാരവക ഭൂമിയിൽ നിന്നും വസ്തുക്കൾ ദാനം ചെയ്ത വിളംബരമാണ് പണ്ടാര പാട്ട വിളംബരം. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ഈ വിളംബരം തിരുവിതാംകൂറിന്റെ മേഘ്ന കാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘ്ന കാർട്ട എന്നും അറിയപ്പെട്ടു.
1: മേഘ്ന കാർട്ട നടന്നത് 1215
0: 1215 ജോൺ സെക്കൻഡ് റണ്ണിമേടുന്ന സ്ഥലത്ത് മനുഷ്യന്റെ പല അവകാശങ്ങളും അംഗീകരിച്ചതായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ആ ഉടമ്പടിയാണ് മേഘ്ന കാർട്ട.
1: ആദ്യമായി ഹേബിയസ് കോർപസ് എന്ന പദം വന്നതും ഇതിൽ നിന്നാണ്.
0: മേഘ്ന കാർട്ട എന്നാണ്. അതിനുശേഷം മനുഷ്യന്റെ എവിടെയെങ്കിലും ഒരു അവകാശം വരികയാണെങ്കിൽ ഈ മേഘ്ന കാർട്ട എന്ന പദം ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിന്റെ മേഘ്ന കാർട്ട എന്നും തിരുവിതാംകൂറിന്റെ കർഷകരുടെ മേഘ്ന കാർട്ട എന്നും അറിയപ്പെട്ടു.
1: സാർ, കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ഏതാണ്?
0: 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അരങ്ങേറി. ആലപ്പുഴ ജില്ലയിലാണ് ഈ സമരം അരങ്ങേറിയത്. നേതാവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കർഷക സമരം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിവരുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരമാണ് അയ്യങ്കാളി നയിച്ചത്. പല ടെക്സ്റ്റ് ബുക്കിലും പല ചോദ്യങ്ങളിലും കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ അയ്യങ്കാളി മാത്രമേ വരാറുള്ളൂ. അതിന്റെ ഫലമായിട്ട് നമ്മളെല്ലാവരും അയ്യങ്കാളി ഓർമ്മിച്ചു വയ്ക്കും. എന്നാൽ ശരിക്കും 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. പണ്ടുകാലത്ത് ഒറ്റമുണ്ട് എന്ന സംവിധാനം ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. പിൽക്കാലത്ത് അത് അനുവദിക്കുകയും അങ്ങനെ അവർ ധരിച്ചൊരു രീതിയാണ് ഈ ഒറ്റമുണ്ട് സംവിധാനം. അങ്ങനെ ഒറ്റമുണ്ടണിഞ്ഞ് ആലപ്പുഴയിൽ പല ഭാഗത്ത് പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ നടന്നു. എന്നാൽ അവിടുത്തെ ജന്മികൾ ഇതിനെ പ്രതിഷേധിച്ചു. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടപ്പിലാക്കിയ സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ പറഞ്ഞു, നിങ്ങൾ ഇനി പാടത്തേക്ക് ഇറങ്ങണ്ട, കാരണം ജന്മിമാരുടെ ഇടപെടൽ അങ്ങനെ ആ രീതിയിലായിപ്പോയി. അതിന് ഫലമായി നടന്നൊരു സമരമാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം എന്ന് ഓർമ്മിക്കണം. ഇത്ര ഓർമ്മിച്ചെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അരങ്ങേറിയത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്.
1: ചേർത്തല
0: ഒറ്റമുണ്ട് സംവിധാനവുമായി ബന്ധപ്പെട്ടെന്ന് ഓർമ്മിക്കണം. അടുത്ത് പഠിക്കേണ്ട സമരമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ജന്മി കുടിയാൻ വിളംബരം. വർഷം 1867. ഇപ്പൊ നമ്മൾ പഠിച്ച വർഷങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും, കറക്റ്റ് ഓർഡറായിട്ടാണ് പൊക്കൊണ്ടേയിരിക്കുന്നത്.
1: അതൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുന്നുണ്ട്,
0: പഠിക്കേണ്ട കുറച്ചൊരു അറിവ്
1: ഈസിയായിരിക്കും.
0: 1865 പണ്ടാരപ്പാട്ട വിളംബരം, 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, 1867 ജന്മി കുടിയാൻ വിളംബരം. ആയില്യം തിരുനാൾ തന്നെയാണ് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത്. ജന്മി എന്ന വാക്കിനർത്ഥം ജന്മന ഭൂസ്വത്ത് ഉള്ളവരാണ് ജന്മിമാർ.
1: ലാൻഡ് ലോർഡ് അല്ലേ?
0: അതെ അതെ. അപ്പൊ 1867 ജന്മി കുടിയാൻ വിളംബരം.

0: ജന്മിമാരുടെ കീഴിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അല്ലെങ്കിൽ കുടിയാന്മാർക്ക് കൃത്യമായി ജോലി ചെയ്യേണ്ട സമയം, കൂലി, ആഹാരം ഇതൊക്കെ നിർണയിച്ചൊരു വിളംബരമാണ് ജന്മി കുടിയാൻ വിളംബരം. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ജോലി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം, ശമ്പളമില്ല, ചില ആൾക്കാർ ആഹാരം കൊടുക്കാറില്ല. അപ്പൊ ഇതൊക്കെ ഒരു നിർണയിച്ചൊരു വിളംബരമാണ് ജന്മി കുടിയാൻ വിളംബരം. വർഷം 1867 പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. PS ചോദ്യം, കർഷകരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തിയ വിളംബരം ഏതാണ്?
1: ജന്മി കുടിയാൻ
0: വിളംബരം, ആയില്യം തിരുനാൾ.
1: അടുത്ത സമരം ഏതാണ് സർ?
0: 1891 January 1 മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോട് GP പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. വർഷം 1891 January 1. ഇപ്പൊ നേതാവ് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ GP പിള്ള.
1: ബാരിസ്റ്റർ GP പിള്ളയാണോ?
0: അതാണ്, ബാരിസ്റ്റർ GP പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ള.
1: മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയ CV രാമൻ പിള്ള.
0: വളരെ ശരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ളയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. കോടതി വിധിയിലൂടെ നിരോധിക്കപ്പെട്ട ആദ്യ ചിത്രവും മാർത്താണ്ഡവർമ്മയാണ്. അത് രചിച്ച കേരള സ്കോട്ട് എന്നറിയപ്പെട്ട, വാഗ്ദേവതയുടെ ഭടൻ എന്നറിയപ്പെട്ട CV രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ വേണ്ടി 10028 പേർ ഒപ്പിട്ടു. 10028 ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചൊരു ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ എത്ര പേർ ഒപ്പിട്ടു? 10028. മലയാളി മെമ്മോറിയലിന് വേണ്ടി ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു, നാലാമത് CV രാമൻ പിള്ള. 10028 പേർ ഒപ്പിട്ടു എന്ന് പറഞ്ഞു. PSC നിരന്തരം ചോദിക്കാറ്, ഇതിൽ മൂന്നാമത് ഒപ്പിട്ടതാരാണ്? ഡോക്ടർ പൽപ്പുവാണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം, തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യവും എന്ന ലഘുലേഖനവും തയ്യാറാക്കിയത് GP പിള്ളയാണ്. ഇതൊരു നിവേദനമാണെന്ന് പറഞ്ഞു. ഈ നിവേദനം സമർപ്പിച്ചത് അവിടുത്തെ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയലിന് വേണ്ട നിർദ്ദേശം നൽകിയ വിദേശിയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നോർട്ടൺ. ഈ നിവേദനം ശ്രീമൂലം തിരുനാൾ പരിഗണിക്കുകയും കൃത്യമായി ഒരു പരിഗണന മലയാളി മെമ്മോറിയൽ നൽകുകയും ചെയ്തു. ഈ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഒന്നുകൂടി പറയാം, 1891 January 1 മലയാളി മെമ്മോറിയൽ. നേതാവ് GP പിള്ള, ഗോവിന്ദ പരമേശ്വര പിള്ള എന്നറിയപ്പെട്ട ബാരിസ്റ്റർ GP പിള്ള. മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക്. ആ മുദ്രാവാക്യവും ലഘുലേഖനവും തയ്യാറാക്കിയത് GP പിള്ള. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ള. ഒപ്പിട്ട അംഗങ്ങൾ 10028. ഒന്നാമത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള, മൂന്നാമത് ഡോക്ടർ പൽപ്പു. സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അദ്ദേഹം ഈ നിവേദനം പരിഗണിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം നൽകിയത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ നോർട്ടൺ ആണെന്ന് ഓർമ്മിക്കണം.
1: ഇതൊരു വിജയമായിരുന്നല്ലോ സാർ.
0: ശരിയായി, ഇത് മലയാളി മെമ്മോറിയൽ ഒരു വിജയമാണ്.
1: അപ്പൊ മലയാളി മെമ്മോറിയൽ വിജയമാണല്ലോ അല്ലേ സാർ?
0: ശരിക്കും വിജയമാണ്. അതുകൊണ്ട് തന്നെ വന്നു എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് എതിരെ നടന്ന ഒരു നിവേദനമാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കണം, വിദേശികളെ പരിഗണിക്കാൻ പാടില്ല. എന്നാൽ എതിർ മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തദ്ദേശീയരെ പരിഗണിക്കാൻ പാടില്ല. മലയാളി മെമ്മോറിയലിന് എതിരെ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടത്. ചെങ്കോട്ട് രാമയ്യനാണ് ഇതിന്റെ നേതാവ്. ചെങ്കോട്ട് രാമയ്യർ, രാമയ്യർ, ചെങ്കോട്ട്
1: രാമയ്യർ.
0: വർഷം 1891 June 1. 1891 June 1 ഈ നിവേദനം ശ്രീമൂലം തിരുനാള് ാണ് സമർപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പരിധിവരെ തദ്ദേശീയർക്ക് പ്രാധാന്യം നൽകിയേ പറ്റൂ എന്നാണ് ഈ നിവേദനത്തിലൂടെ അദ്ദേഹം അറിയിച്ചത്.
1: ഇത് പൂർണ്ണമായ ഒരു വിജയമല്ല എന്ന് പറയാം.
0: എതിർ മെമ്മോറിയൽ പരാജയം തന്നെയാണ്.
1: ഭാഗികമായ ഒരു വിജയമല്ല,
0: വിജയമല്ല. കാരണം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് തദ്ദേശീയർക്ക് ഒരു പരിഗണന നൽകിയേ പറ്റത്തുള്ളൂ. തൽഫലമായിട്ട് ഈ നിവേദനം പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ കേരളത്തിലെ ജനകീയ മുന്നേറ്റം നമ്മൾ ആദ്യം നോക്കിയ സമരം അഞ്ചുതെങ് കലാപം, അതിനുശേഷം ആറ്റിങ്ങ കലാപം, അതിനുശേഷം കുളച്ചൽ യുദ്ധം, അതിനുശേഷം പഴശ്ശി കലാപങ്ങൾ, അതിനുശേഷം നമ്മൾ ഇന്ന് നോക്കിയത് നായർ പട്ടാള ലഹള 1804, അതിനുശേഷം 1809 കുണ്ടറ വിളംബരം, അതിനുശേഷം 1812 കുറിച്ചർ കലാപം, അതിനുശേഷം 1858 അച്ചിപ്പുടവ സമരം, അതിനുശേഷം 1859 ചാന്നാർ ലഹള, അതിനുശേഷം 1860 മൂക്കുത്തി സമരം, അതിനുശേഷം 1865 പണ്ടാര പാട്ട വിളംബരം, അതിനുശേഷം 1866 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം, അതിനുശേഷം 1867 ജന്മി കുടിയാൻ വിളംബരം, അതിനുശേഷം 1891 January 1 മലയാളി മെമ്മോറിയൽ, അതിനുശേഷം 1891 June 3 എതിർ മെമ്മോറിയൽ. ഇത്രയും സമരങ്ങളാണ് നോക്കിയത്. സമരങ്ങൾ വളരെ ബേസ് ഏരിയയാണ്. PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും ഈ സമരങ്ങൾ കാണുക, കേൾക്കുക, പഠിക്കുക, PSC ജോലി നേടുക.
1: വളരെ ഒരു ഇൻഫോർമേറ്റീവ് ഒരു സെഷൻ ആയിരുന്നു സാർ. വളരെ നന്ദി. അടുത്ത എപ്പിസോഡിനായി ഓരോ ശ്രോതാക്കളും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.
0: നന്ദി, നമസ്കാരം.
1: നന്ദി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനകീയ

മുന്നേറ്റത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിച്ചത്. ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം തേജസ്. യുവവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കായലും കയറും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.

സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ കല്ലിയൂർ വിശ്വംഭരൻ എഴുതിയവതരിപ്പിക്കുന്ന കവിതകളും സജു ഡി കള്ളിക്കാട് എഴുതിയവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം കല്ലിയൂർ വിശ്വംഭരൻ എഴുതിയവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത വിശ്രമം.

കനൽ പോലെ ഹൃദയത്തിലെരിയുന്ന നോവുകൾ, കനുവിലാ നനവുകൾ മാഞ്ഞുപോയി, മനസ്സ്

0: കല്ലിയൂർ വിശ്വംഭരൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി സജു ഡി കള്ളിക്കാട് അവതരിപ്പിക്കുന്ന കഥ നിലാവ് ഒഴിയുന്ന വഴികൾ.
1: ദേവനന്ദനെക്കുറിച്ച് അപ്രിയമായത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിന് വല്ലാത്ത പിടച്ചിലായിരുന്നു. അവിശ്വസനീയമെന്നതുപോലെ അവ്യക്തവുമായിരുന്നു ആ വാർത്ത. ദേവനന്ദനെന്ന ഞങ്ങളുടെ സുഹൃത്ത് കൊല്ലപ്പെട്ടുവെന്നും അതല്ല അവൻ ആരെയോ കൊല്ലുകയാണ് ചെയ്തതെന്നുമുള്ള ആ വാർത്തയിൽ ഉടനീളം ചില സംശയങ്ങൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരാളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രാമവാസികൾക്ക് അത് വിശ്വസിക്കാനാവില്ല. അവൻ ഞങ്ങൾക്ക് ആരായിരുന്നു? വ്യക്തമായി നിർവചിക്കാൻ ആവാത്ത വിധം ഞങ്ങളുടെ കടലോര ഗ്രാമത്തിൻ്റെ എന്തൊക്കെയോ ആയിരുന്നു അവൻ. വർഷങ്ങൾക്ക് മുൻപുള്ള ചില വൈകുന്നേരങ്ങൾ, ഞങ്ങൾ കൂട്ടുകാരൊക്കെ 8-ലോ 9-ലോ ഒക്കെ പഠിക്കുന്ന കാലം, കടൽത്തീരത്തെ കരിമണലിൽ കിടക്കുന്ന ഞങ്ങൾക്കൊപ്പം അവനും ഉണ്ടാകുമായിരുന്നു. സൂര്യൻ ചുവന്നു തൊടുത്ത് കടലിൽ വീണ് കൈകാലുകളിട്ടടിച്ച് താഴേക്ക് പോകുന്നതിന് പലപ്പോഴും ഞങ്ങൾക്കൊപ്പം അവനും സാക്ഷിയായിരുന്നു. ആ സമയം ആകാശത്തിന് എന്തൊരു സൗന്ദര്യമാണ്! ആ സായാഹ്ന ഭംഗിയെക്കുറിച്ച് ആ നേരം അവൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു. പകൽ വഴിമാറുമ്പോൾ കടലിൽ തത്രപ്പെട്ട് ഓടി നടക്കുന്ന മത്സ്യങ്ങളെ കുരുക്കാൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ വലയറിഞ്ഞ് ചെറുവള്ളങ്ങൾക്ക് മീതെ കാത്തിരിക്കുന്നുണ്ടാവും. രാത്രിയിൽ വല വലിക്കാനായി വള്ളങ്ങളിൽ വിളക്കുകൾ തെളിക്കുമ്പോൾ ഏതോ ദ്വീപിലെ കാഴ്ചയായേ കരയിലുള്ളവർക്ക് തോന്നും. കുറെ കഴിയുമ്പോൾ മത്സ്യങ്ങളെ കയറ്റിവരുന്ന വള്ളങ്ങളെക്കൊണ്ട് തീരം നിറയും. മീൻ വാങ്ങുവാൻ വരുന്ന വണ്ടിക്കാരുടെയും മറ്റ് കച്ചവടക്കാരുടെയും തിരക്കുകളാൽ തീരം വീർപ്പുമുട്ടും. ഈ ബഹളങ്ങൾക്കിടയിൽ ഓടിയും ചാടിയും നടന്ന ഞങ്ങളുടെ ബാല്യകാലം. ഞങ്ങൾ ഓടിക്കളിച്ചു നടന്ന ആ തീരവും തീരത്തെ വീടുകളും പല പല കാലങ്ങളിലായി കടൽ ഒഴുക്കിക്കൊണ്ടുപോയി. കടൽക്ഷോഭത്താൽ വിറകൊള്ളുന്ന തീരത്ത് അലമുറയിട്ട് കരയുന്ന സ്ത്രീകളും കുട്ടികളും, കിടപ്പാടം നഷ്ടപ്പെട്ട വേദനയോടെ ക്യാമ്പുകളിൽ അഭയം തേടുന്നവർ, അതൊക്കെ അന്നത്തെ കാഴ്ചകളായിരുന്നു. ഞങ്ങളുടെ കോളേജ് പഠനകാലത്ത് നാട്ടിൽ രൂപീകരിച്ച കലാസാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റായി ദേവനന്ദനും സെക്രട്ടറിയായി ഞാനും കുറേ കാലം പ്രവർത്തിച്ചതുകൊണ്ടുകൂടിയാവണം മറ്റാരുമായും ഇല്ലാത്തത്ര ഒരടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഡിഗ്രി പഠന കാലയളവിലാണ് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ദേവനന്ദൻ്റെ കുടുംബ പശ്ചാത്തലം താളം തെറ്റി പിടിയാൻ തുടങ്ങിയത്. അസ്വസ്ഥതയുടെ കൊടുംവേനൽ നിറഞ്ഞ് അവൻ്റെ മനസ്സ് പൊള്ളിക്കൊണ്ടിരുന്ന നാളുകൾ. അമ്മ ഒരു ക്യാൻസർ രോഗിയായി മാറിയെന്ന യാഥാർത്ഥ്യം അവൻ പതുക്കെ പതുക്കെ അംഗീകരിച്ചു തുടങ്ങിയ കാലം. അച്ഛൻ വില്ലേജ് ഓഫീസ് പഠിക്കൽ ആവശ്യക്കാർക്ക് അപേക്ഷ എഴുതി കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു ആ കുടുംബത്തിൻ്റെ ആകെയുള്ള വരുമാനം. ഇസ്തിരിയിട്ട് നിവർത്തിയെടുത്ത വെളുത്ത ഖദർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു നടക്കുന്ന അവൻ്റെ അച്ഛൻ ഒരിക്കലും സങ്കടങ്ങളൊന്നും പുറമേ കാണിച്ചിരുന്നില്ല. 3 മക്കളുടെ പഠനം, ഇളയ മകളായ നന്ദനയ്ക്ക് മാറി മാറി വന്ന പലവിധ രോഗങ്ങൾ, ദേവനന്ദൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ചികിത്സാ ചെലവ് നാൾക്കുനാൾ ഏറി വന്നുകൊണ്ടിരുന്നു. വീടും വസ്തുക്കളും ഒക്കെയും കടത്തിലായി. കുടുംബത്തിന് കഴിയുന്നത്ര വെളിച്ചം പകർന്ന് അച്ഛൻ ഉരുകിത്തീരുകയാണെന്ന് തോന്നിയപ്പോൾ BSc പഠനം അവസാനിപ്പിച്ച് ദേവനന്ദൻ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി കയറി. അപ്പോഴും കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവൻ പഠനത്തിനായി ചെലവഴിച്ചു. ഒരു നാൾ തിരുവനന്തപുരത്ത് ഒരു അന്വേഷണാത്മക വാർത്താവാരികയിൽ ജോലി ശരിയായി എന്ന് പറഞ്ഞ് അവൻ വീട് വിട്ടു പോയതാണ്. പടിപടിയായി അവൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട് വരുന്നതാണ് പിന്നീട് കണ്ടത്. അവൻ്റെ 2 സഹോദരിമാരുടെയും വിവാഹത്തിന് ശേഷമാണ് ദേവനന്ദൻ വിവാഹിതനായത്. അതോടെ ഗ്രാമവാസികൾ അവനെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ഭാര്യ വന്ദന അഭ്യസ്തവിദ്യയും സുന്ദരിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമാണ്. രണ്ടുപേരും തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവർക്ക് 6 വയസ്സ് കഴിഞ്ഞ ഒരു മകളുമുണ്ട്. എന്താണ് സംഭവിച്ചത്? ചാനലുകൾ വിശദമായ വാർത്ത പുറത്തുവിട്ടുവന്ന വിവരം ഞങ്ങളുടെ സുഹൃത്ത് സേതുവാണ് പറഞ്ഞത്. തമ്പാനൂരിലെ റോഡരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരാളെ ദേവനന്ദൻ അടിച്ചു കൊന്നുവെന്നാണ് ചാനൽ വാർത്ത. ആ വാർത്ത വിശ്വസിക്കാനാവാതെ അവൻ്റെ ആത്മമിത്രങ്ങളായ ഞങ്ങൾ പകച്ചു നിന്നു. ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ ദേവനന്ദന് ഒരാളെ കൊല്ലാനാകുമോ?

തെരുവിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്ന ഒരു യാചകനെ കൊല്ലുകയോ? ആ യാചകൻ എന്തു കുറ്റമാവും ചെയ്തിട്ടുണ്ടാവുക? തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തമായി കുറച്ച് ഭൂമിയും മനോഹരമായ വീടും അവൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. വീടല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫ്ളാറ്റെന്ന മോഹവും അവനിൽ ഉണ്ടായിരുന്നു. നീണ്ടുപോകുന്ന അവൻ്റെ സ്വപ്നങ്ങൾ. അത്തരം സ്വപ്നങ്ങളുമായി നടക്കുന്ന ദേവനന്ദൻ ഒരു തെരുവുതണ്ടിയെ കൊന്നുവെന്ന്, ഇല്ല, ഈ വാർത്ത അവനെ അറിയുന്നവർ ആരും വിശ്വസിക്കില്ല. അവസാനമായി ഞാൻ ദേവനന്ദനെ കണ്ടതും അവനോട് ഒരു രാത്രി ചെലവഴിച്ചതും 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനൊരു PSC ടെസ്റ്റ് എഴുതാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അന്ന് ഏറെ നേരം അവൻ എനിക്കൊപ്പം ചെലവഴിച്ചു. കുറേ സമയം സംസാരിക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തനം എന്ന പേരിൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ കാലത്തെക്കുറിച്ചായിരുന്നു അവൻ്റെ പരാതി. ആ പ്രായത്തിൽ കഠിനമായി അധ്വാനിച്ചിരുന്നുവെങ്കിൽ എത്രയോ പണം സമ്പാദിക്കാമായിരുന്നു. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, ബാക്കി സമയം നാം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? അവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. 8 മണിക്കൂർ ഓഫീസിലും 8 മണിക്കൂർ വീട്ടിലും ഇരുന്ന് ഞാൻ ജോലി ചെയ്യുന്നു. വെറുതെ കളയാവുന്ന സമയം കൂടി ജോലി ചെയ്യുമ്പോഴാണ് നാം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് കൂടുതൽ അടുക്കുക. ടാർഗറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ലക്ഷ്യത്തിലാണ് മനസ്സെങ്കിൽ നാം മറ്റൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കൂടി വന്ദനയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. ജീവിതത്തിൻ്റെ ടാർഗറ്റ് തികയ്ക്കാനുള്ള ഓട്ടത്തിൽ അവൾ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. അത് പറയുമ്പോൾ വല്ലാത്തൊരു ഗൗരവം അവനുണ്ടായിരുന്നു. അമ്മയും മുലപ്പാലും പ്രകൃതിയും ഒരു കാലത്ത് അവന് വിലപ്പെട്ടതായിരുന്നു. കരുതലും കരുണയും ഏറെയുള്ള വ്യക്തിയായിരുന്നു അവൻ. സൗന്ദര്യം നശിക്കുമെന്ന അജ്ഞതയാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരുന്ന ഒരമ്മയുടെ മുലപൊട്ടി വികൃതമാകുന്നതും ആ വൈകൃതം മുഖവും ശരീരവും ഏറ്റുവാങ്ങുന്നതും വിഷയമാക്കി ദേവനന്ദൻ എഴുതിയ കവിതയുടെ വരികളിൽ ചിലത് ഞാൻ ആ സമയം ഓർത്തുപോയി. പഠനകാലയളവിൽ സമാന വിഷയങ്ങൾ മുൻനിർത്തി അവൻ കുറച്ചൊക്കെ എഴുതുകയും ആനുകാലികങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്വന്തം നിലപാടുകളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത കർക്കശക്കനായിരുന്നു ദേവനന്ദൻ. സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്നും ആർജിച്ച മനക്കരുത്താണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ അവനെ പ്രാപ്തനാക്കിയതെന്നും ആത്മഹത്യ മുനമ്പിൽ നിന്നും അവനെ പലതവണ തിരികെ നടത്തിയത് പൊതുപ്രവർത്തനത്തിലൂടെ നേടിയ സൗഹൃദമാണെന്നും എത്രയോ തവണ അവൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവനത് എന്തു പറ്റിയെന്ന് ഞാൻ സ്വയം ചോദിച്ചുപോയി. ആ സമയം ഞാനും അവനും അല്പനേരം മൗനത്തിന്റെ കൂടാരം കയറുകയും ചെയ്തു. നീണ്ട മൗനത്തിന് ശേഷം അവനായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. സത്യത്തിൽ ഞാനൊന്ന് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും നാളുകൾ എത്രയായെന്നോ. ഞാൻ സ്വയം ചുരുങ്ങുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയാവുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടിയാണെന്ന് ഞാൻ എന്റെ മനസ്സിനോട് കൂടെ കൂടെ പറയാറുണ്ട്. ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി. ശേഷം ചോദിച്ചു, ഒരു കുഞ്ഞിനെ കൂടി നിങ്ങൾക്ക് വേണ്ടേ? ഈ തിരക്കിനിടയിൽ നിങ്ങൾ അത് മറക്കരുത്. നിങ്ങളുടെ ഈ യാന്ത്രിക ജീവിതത്തിൽ മോൾക്കൊരു കൂട്ടാവശ്യമാണ്. അത് കേട്ടതും ഒരു ശത്രുവിനെ എന്ന പോലെയാണ് അവൻ എന്നെ നോക്കിയത്. പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു മകളുണ്ടല്ലോ, അവൾ മിടുക്കിയ, ക്ലാസ്സിൽ ഫസ്റ്റാ. അത്രയും പറഞ്ഞവൻ നിർത്തി. അളന്നുകുറിച്ചുള്ള സംസാരം. ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ദേവനന്ദൻ ആരോടും സംസാരിക്കുകയോ ഒന്ന് ചിരിച്ചു കാണിക്കോ പോലും ഇല്ലെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. നാട്ടിൽ വരുമ്പോൾ ഒക്കെയും അവൻ എന്നെ തേടി വരാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ദേവനന്ദൻ ചിരിച്ചു കണ്ട ഒരു നിമിഷവും എൻ്റെ ഓർമ്മയിലില്ല. ആ മനസ്സിൻ്റെ നിഗൂഢത പല നേരങ്ങളിലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പഠനമുറിയിൽ നിന്നും അടുക്കളയിലേക്ക് പോകുന്ന ദേവനന്ദൻ്റെ മകളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാണ് ആ കുട്ടി അകത്തേക്ക് പോയത്. ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് കീ കൊടുത്തുവിട്ട ഒരു പാവയെപ്പോലെ എന്നെ നോക്കി ആ മകളെന്തേ ഒന്ന് ചിരിക്കാത്തതെന്ന് ഞാൻ സ്വയം ചോദിച്ചു. ഞാൻ ഒന്നല്ല, പലതവണ അവളെ നോക്കി ചിരിച്ചിട്ടും അത് കണ്ടതായി ഭാവിക്കാതെ പോയ കുട്ടി എന്നിലൊരു ചോദ്യമായി മാറിയിരുന്നു. പുതിയ വിവരങ്ങളുമായി എത്തിയ സുഹൃത്തുക്കൾക്ക് മുന്നിൽ എൻ്റെ ഓർമ്മകൾ മുറിഞ്ഞു. അറിഞ്ഞതൊക്കെയും സത്യമാണ്. ദേവനന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തു. TVയിൽ മിന്നിമറയുന്ന കാഴ്ചകളിൽ ഞങ്ങൾ ഗ്രാമവാസികൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരം ലേഖകൻ സന്തോഷ് കുട്ടിയും ലൈനിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സന്തോഷിനോട് ചോദിക്കാം. ഹലോ സന്തോഷ്, ഞാൻ ചോദിക്കുന്ന കേൾക്കാമോ? കൊലപാതകം ചെയ്തത് ദേവനന്ദനാണെന്ന പോലീസിന്റെ കണ്ടെത്തൽ സത്യം തന്നെയല്ലേ? ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? മറുഭാഗത്തു നിന്നും വരുന്ന മറുപടിയിലായി ഞങ്ങളുടെ ശ്രദ്ധ. പോലീസിന് അയാൾ നൽകിയ മൊഴി അനുസരിച്ച് ജീവിതത്തിൽ യാതൊരുവിധ സുരക്ഷിതത്വമില്ലാത്ത ഒരു തെരുവുതണ്ടി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായ അസഹിഷ്ണുതയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ആദ്യ വിവരം. അത് സത്യമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. വിചിത്രമായ ഈ ഉത്തരം ദേവനന്ദൻ ഒരു മാനസിക രോഗിയാണോ എന്ന സംശയം പൊതുവെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞന്മാർ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരം കൊലപാതകങ്ങൾ വരും കാലങ്ങളിൽ കേരളത്തിൽ കൂടുതലായി ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ IT കമ്പനിയിൽ വിശ്രമമില്ലാതെ പണി ചെയ്ത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ ഏറെയാണ്. കുടുംബത്തോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കിട്ടാത്തതിനാൽ ഇവരിൽ പലരുടെയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പണവും ഭൂസ്വത്തും മണിമാളികയും ഒക്കെ ഉണ്ടായിട്ടും ഒന്ന് ചിരിക്കാൻ കഴിയാത്തവർക്ക് ഒരു തെരുവുതണ്ടിയുടെ ചിരി അസ്വസ്ഥതയുണ്ടാക്കുമെന്നത് സ്വാഭാവികം മാത്രമാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഏതായാലും ഈ സംഭവം കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന് വിചാരിക്കാം. TVയിലെ കാഴ്ച മിന്നിമറയുന്നു. ഇത് ചുമ്മാ കള്ളക്കേസ, ഒരു എറുമ്പിനെ പോലും കൊല്ലാത്ത ചെക്കൻ ആരെയോ കൊന്നെന്ന് അത് പറഞ്ഞിട്ട് തുടർച്ചയെന്നോണം മറ്റെന്തോ പുലമ്പുന്ന വൃദ്ധയെ ഞങ്ങൾ നോക്കി നിന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ സുഹൃത്തും ഒരു IT കമ്പനിയിലെ ജോലിക്കാരനുമായ വിനോദനെ ഫോണിൽ വിളിച്ചു. അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദേവനന്ദനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. ചെയ്തത് തെറ്റാണെന്ന് ദേവനന്ദൻ ഇനിയും അംഗീകരിച്ചിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത്. ദേവനന്ദൻ

0: എന്നോട് പറഞ്ഞത് അവൻ ഓർത്തു പറഞ്ഞു. ആ തെരുവുതണ്ടി പലതവണ എന്നെ നോക്കി ചിരിച്ചു. ഒന്നുമില്ലാതെ അലഞ്ഞുകിടക്കുന്ന തെണ്ടികൾ എന്നിട്ടും ചിരിക്കുന്നു, നമ്മളെ പരിഹസിക്കുന്നു. കൊന്നു, ആ തെണ്ടിയെ ഞാൻ അടിച്ചു കൊന്നു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ അടങ്ങാത്ത ജ്വാലയുണ്ടായിരുന്നു. ഇത് സത്യമോ മിഥ്യയോ വിശ്വസിക്കാനാവുന്നില്ല. അവിശ്വസനീയമായ പല വാർത്തകളും ദിവസേന വന്നുകൊണ്ടിരിക്കെ ഈ വാർത്തയും വിശ്വസിച്ചേ പറ്റൂ. എന്തൊക്കെ ചെയ്തിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ കിതയ്ക്കുന്നവന്, ഒന്ന് ചിരിക്കാൻ കഴിയാത്തവന് മറ്റൊരുവിന്റെ ചിരി അസഹനീയമായേക്കാം. എന്റെ മുൻപിൽ നിന്നും ആരൊക്കെയോ ചിരിക്കുന്നു. കിടക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്തവർ, ഒരു നേരം പോലും വയറു നിറയെ ആഹാരം കഴിച്ചിട്ടില്ലാത്തവർ, അവർക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? പണവും പദവിയും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്വയം ചോദിച്ചു. ചുമ്മാ ചിരിക്കാൻ ശ്രമിച്ചു. എന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകുന്നത് കണ്ടിട്ടാവണം കൂടെയുള്ളവർ ഉറക്കെ ചിരിച്ചു. ഒപ്പം ഞാനും. അപ്പോൾ എന്റെ മനസ്സിന്റെ വെണ്മ അവിടെ ആകെ പടർന്നതുപോലെ. ഞങ്ങൾ കടൽക്കരയിലേക്ക് നടന്നു. അപ്പോൾ സൂര്യൻ ചുവന്നതൊടുത്ത് കടലിലേക്ക് ഇറങ്ങുവാൻ തയ്യാറെടുക്കുകയായിരുന്നു.
1: നിലാവ് ഒഴിയുന്ന വഴികൾ സജു ഡി കള്ളിക്കാട് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ആകാശവാണി അറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aar@tvmpm@gmail.com.

മറ്റൊരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:05 മുതൽ 12 മണി വരെ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും. അറിയിപ്പ് സമാപിക്കുന്നു.

ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച്

0: വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. പ്രധാനമന്ത്രി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഏപ്രിൽ മാസത്തിൽ 80.8 ബില്യൺ US ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13.6%

0: വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. മികച്ച കയറ്റുമതിയും ഉൽപ്പാദന മേഖലയുടെ സ്ഥിരതയാർന്ന പ്രകടനവുമാണ് നേട്ടത്തിന് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ പരസ്യങ്ങൾ നൽകിയതിന് രാജസ്ഥാനിലെ രണ്ട് കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിഴ ചുമത്തി. മോഷൻ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് 10 ലക്ഷം രൂപയും സിക്കാറിലെ കരിയർ ലൈൻ കോച്ചിങ്ങിന് 5 ലക്ഷം രൂപയും പിഴ ചുമത്തിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യു ജി പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ അവസാനത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയം എന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയും അഭിനന്ദനം നേർന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കായിക താരങ്ങളുടെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. താരങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയിൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 91 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ലക്നൗ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ ഈ മാസം 19 മുതൽ 21 വരെ പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിന്യസിക്കും. അപേക്ഷകർക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിലേക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹികവും ജനസംഖ്യാപരവും സാമ്പത്തികവുമായ ഘടകങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിച്ചു. കുടുംബങ്ങൾ, അസമത്വങ്ങൾ, കുട്ടികളുടെ ക്ഷേമം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 11 സെക്കൻഡും. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാവും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ASAP കേരള ചാത്തന്നൂർ സെൻട്രലിൽ നടത്തുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 ദിവസമാണ് കോഴ്സ് കാലാവധി. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 9495999971. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9495999971. സിവിൽ സർവീസ് പരിശീലനം ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ICSR ബിരുദധാരികൾക്കുള്ള പ്രിലിം

കം മെയിൻസ് റെഗുലർ കോഴ്സിന് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് കരിമ്പന ഈശ്വരമംഗലം പി ഒ പൊന്നാനി പിൻ 679573 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0494-266-5489. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0494-266-5489. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ, ഓർഗാനിക് ഇന്റർവെൻഷൻസ് ഫോർ ക്രോപ്പ് സസ്റ്റൈനബിലിറ്റി എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നടത്തപ്പെടുന്ന കോഴ്സിന് കുറഞ്ഞത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ്. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയും കോഴ്സ് ഫീസായി 4000 രൂപയുമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 30 മാസം. കോഴ്സിലൂടെ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളെ പരിസ്ഥിതി സാമ്പത്തിക ജൈവ സാമൂഹിക മേഖലകളിൽ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള ജൈവ ഇടപെടലുകൾ സംബന്ധിച്ച് സാങ്കേതികവിദ്യ അറിവ് നൽകും. അപേക്ഷിക്കേണ്ട അപേക്ഷകർ cti.kau.in എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് വിഭാഗം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് cti@kau.in എന്ന ഇമെയിലോ 0487-2371104 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-2371104. ചിറ്റൂർ നാട്ടുകൽ നടുപ്പുണ്ണി റോഡിലെ ഹെർബർട്ട് പാലത്തിൻ്റെ കരിമണ്ണ് പാലം അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് 21 മുതൽ 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തു നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റ് ഭാഗത്തു നിന്നും വലതുവശത്തുള്ള എരുത്തേമ്പതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും കെവൺ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം 25 മാസം വൈകിട്ട് 5 PM പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8547-63-0126. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8547-63-0126. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: one silver and two bronze medals in Macau. The women athletes in particular put up a stellar display by securing both gold medals from the six-member contingent. In the women's 75-kilogram category, Border Security Force athlete Shivani defeated a Russian opponent to clinch the gold medal. Aparna also produced a brilliant performance in the 52-kilogram category to secure India's second gold medal. In the 48-kilogram category, Indian Air Force athlete Kushal Kumar claimed silver medal. At the Asian Under-17 Boxing Championships, Indian young boxers concluded the historic campaign today by winning two golds and seven silver medals in Tashkent, Uzbekistan. India also bagged eight bronze medals in the Under-17 category. With this, the total number of medals won by the boys and girls teams of the country combined reached 17 in this category. Earlier in the Asian Under-15 Boxing Championships, India won a total of 27 medals, including 9 gold, 6 silver and 12 bronze medals. In Asian Weightlifting Championships, Harjinder Kaur won bronze medal in the women's 69-kilogram category snatch event by lifting 96-kilogram in Gandhinagar today. Harjinder also lifted 121-kilogram in the clean and jerk event and finished 4th overall with a total lift of 217-kilogram. In Thailand Open Badminton, India's top men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty advanced to the semifinals in Bangkok. They defeated Japanese pair of Takumi Nomura and Yuichi Shimogami in straight games in the quarterfinal match today. However, PV Sindhu and Lakshya Sen lost the singles quarterfinal matches. In IPL cricket, Chennai Super Kings were 153-5 in 18 overs against Lucknow Super Giants in Lucknow when reports last came in. Earlier, Lucknow Super Giants won the toss and opted to field. The sacred Piprawa relics of Lord Buddha were accorded an emotional farewell at the Leh airport today after the conclusion of a 14-day long grand exposition in Ladakh. Over 1 lakh devotees paid obeisance to the holy relics, making it one of the largest spiritual gatherings organized in the Union Territory. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi reaffirms India's support for safe and uninterrupted navigation through Strait of Hormuz for regional stability and energy security. BRICS foreign ministers call for democratic global governance and stronger multilateral action on peace and climate challenges. CBI arrests one of the kingpins in NEET UG 2026 paper leak case. West Bengal government suspends three IPS officers in connection with RG Kaur rape and murder case. Indian Ushu team bags two gold, one silver and two bronze medals at Sanda World Cup in Macau. And India concludes Asian Under-17 Boxing Championships with historic two gold and seven silver medals at Tashkent. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവധിക്കാലം കളിച്ച് രസിച്ച് ആസ്വദിക്കുകയാണല്ലോ അല്ലേ? എല്ലാ രസങ്ങൾക്കുമൊപ്പം ജീവിതത്തിൻ്റെ രസക്കൂട്ടിലൂടെ പഠനാനുഭവങ്ങൾ നേടാനും ഈ അവധിക്കാലം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പ്രകൃതി ഒരു വലിയ തുറന്ന പാഠപുസ്തകമാണ്. ക്ലാസ് മുറിയിലെ നാലു ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ഭൗതിക ലോകം, പരിസ്ഥിതി, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഭൗമപ്രതിഭാസങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ ആകെ തുകയെയാണ് പ്രകൃതി എന്ന് വിളിക്കുന്നത്. മനുഷ്യനിർമ്മിതമല്ലാത്ത സ്വാഭാവികമായി നിലനിൽക്കുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ അടിസ്ഥാന ഗുണം, സ്വഭാവം എന്നീ അർത്ഥത്തിലും പ്രകൃതി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ജീവനുള്ളവയെക്കുറിച്ചും അവയ്ക്ക് ചുറ്റുപാടുമായുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണല്ലോ ജീവശാസ്ത്രം. അനുഭവം ഗുരു എന്നാണല്ലോ പറയാറ്. അപ്പോൾ ചുറ്റുവട്ടത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത്.

നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് കുട്ടികളുടെ ജീവിത വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമാകും. ജീവശാസ്ത്രം കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ അല്ലേ? ജീവശാസ്ത്രത്തിന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമേയില്ല. ജീവശാസ്ത്രം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിശാസ്ത്രം പ്രകൃതിയിലൂടെ പഠിക്കുക, പ്രകൃതിയെ അറിഞ്ഞ് പഠിക്കുക എന്നത് തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്ര പുസ്തകത്തിൽ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗവും അതോട് ചേർന്ന് ബയോളജിക്കൽ ഇന്ററാക്ഷൻസ് അഥവാ ജീവിബന്ധങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം കുട്ടികളിൽ ഉറപ്പിക്കാനായി ഒരു ക്യാമ്പസ് വാക്ക് അഥവാ സ്കൂൾ വളപ്പിലൂടെയുള്ള നടത്തം നടത്താൻ ടീച്ചർ തീരുമാനിച്ചു. കുട്ടികളും ടീച്ചറുമായി സ്കൂൾ പരിസരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പലതരത്തിലുള്ള വൃക്ഷലതാദികളും പൂച്ചെടികളും കാക്ക, പരുന്ത്, അണ്ണാൻ, ഓന്ത്, അരണ, പുഴുക്കൾ തുടങ്ങി പലവിധ ജീവികളും കുട്ടികൾ നിരീക്ഷിച്ച് കണ്ടെത്തി. അവരുടെ പരിസരത്തുള്ള വൈവിധ്യമാർന്ന ജീവജാലങ്ങൾക്ക് അവർ വ്യക്തമായി ജൈവവൈവിധ്യം എന്ന പേര് നൽകി. സലഭപ്പാർക്കിലെ പൂവും പൂമ്പാറ്റയും, മാവിലെ ഇത്തിളും, പ്ലാവിലെ മരവാഴയും മൂടില്ലാത്താളിയും, വിളകൾക്കിടയിലെ കളകളും, പലതരത്തിലുള്ള ജീവിബന്ധങ്ങളായ പരാദജീവനം, കമൻസലിസം, മ്യൂച്വലിസം, മത്സരം എന്നിവയ്ക്കുദാഹരണങ്ങളാണെന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് വിശദീകരണക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രാപ്തി നേടി. ക്യാമ്പസ് വാക്കിന്റെ അവസാനം വന്നെത്തിയത് ക്യാൻറ്റീൻ മുറ്റത്താണ്. അവിടെ ജൈവവൈവിധ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്ന പ്രവർത്തനത്തിന് പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിരിക്കുന്നതും കരിയില കത്തിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ടെത്തിയത് വളരെ അതിശയകരമായി തോന്നി. ക്യാമ്പസ് വാക്ക് കഴിഞ്ഞ ഉടൻ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് ഇടവേള സമയത്ത് കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾ ടീച്ചറെ കാണാൻ വന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർ ചോദിച്ചു, ടീച്ചർ, ഞങ്ങൾ ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാനുള്ള പ്രവർത്തനം നടത്തിക്കോട്ടെ എന്ന്. എല്ലാ പിന്തുണയുമായി കുട്ടികളോടൊപ്പം ടീച്ചറും കൂടി. ജീവശാസ്ത്ര പഠനം ക്ലാസ് മുറിയിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ച മാറ്റമാണ് മേൽപ്പറഞ്ഞത്. ഇനിയും പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ജീവിയുടെ പ്രകൃതി അറിഞ്ഞ് ജീവശാസ്ത്ര പഠനം നടത്തുമ്പോൾ ഓരോ കുട്ടിയും അവൻ്റെയും മറ്റു ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്നും ആ കോശങ്ങൾക്കുള്ളിൽ പല വിധത്തിലുള്ള കോശാംഗങ്ങളും അതിനുള്ളിലെ ജീവൽ പ്രവർത്തനങ്ങളും തിരിച്ചറിയാൻ പ്രാപ്തി നേടുന്നു. ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നേടിയെടുക്കുന്നു. ജീവശാസ്ത്രം മനുഷ്യനുൾപ്പെടെയുള്ള ഓരോ ജീവിയെക്കുറിച്ചും ഓരോ ജീവിക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും കുട്ടികൾക്ക് അറിവ് നൽകുമ്പോൾ പ്രകൃതി എന്ന പാഠശാലയിലൂടെ നേരനുഭവങ്ങൾ നേടുന്ന കുട്ടിക്ക് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പഠനം ബഹു ഇന്ദ്രിയാനുഭവ പ്രധാനമായ ബോധന രീതിയിലൂടെ രസകരമായ ഒരു പ്രക്രിയയായി മാറുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പൊള്ളിക്കുന്ന ചൂട് ഈ വേനലവധിയെ വളരെ ദുഷ്കരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വിവേകശാലിയായ മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഓരോ കുഞ്ഞുമനസ്സിലും ഉണ്ടാവേണ്ടതാണ്. ജീവികൾക്ക് ജീവശ്വാസവും ജീവജലവും ആഹാരവും തന്നു പോറ്റുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യം കുറച്ച് മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുഞ്ഞു കൈകളിൽ ഈ പ്രകൃതി സുരക്ഷിതമാക്കാൻ പ്രകൃതിയിലൂടെയുള്ള ജീവശാസ്ത്ര പഠനത്തിനു മാത്രമേ സാധിക്കൂ. നമ്മുടെ പൂർവികരിൽ നിന്നും നാം കടം കൊണ്ട ഈ ഭൂമി അതിൻ്റെ പച്ചപ്പ് മായാതെ സംരക്ഷിക്കാൻ, ഒരു മരം നടാൻ, നട്ടമരം പരിപാലിക്കാൻ ഓരോ കുട്ടികളും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണം. മരം നൽകുന്ന തണലും ജീവശ്വാസവും അതിൻ്റെ വിലയും തിരിച്ചറിഞ്ഞ് സ്വന്തം ചുറ്റുവട്ടത്ത് നിന്നും ഒരുപിടി മണ്ണിൽ വിളയുന്ന തക്കാളിയും മുളകും വളർത്തിയെടുക്കാനുള്ള അവധിക്കാല പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും മാതാപിതാക്കളുടെ പിന്തുണയോടെ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ അവസരം ഒരുക്കുമ്പോൾ ഡിജിറ്റൽ ലോകത്തിൻ്റെ മായാലോകത്ത് നിന്നും പരിസരത്തിൻ്റെ പച്ചപ്പിലേക്കിറങ്ങി കുട്ടികളുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാകും. ആഘോഷങ്ങളുടെ കാലത്ത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വലിച്ചെറിയുന്ന വർണ്ണക്കടലാസുകൾക്കപ്പുറം ഓരോ ആഘോഷവും ഒരു ഓർമ്മയാക്കി മാറ്റുന്ന ഫലവൃക്ഷത്തൈകൾ കുട്ടികൾക്ക് നൽകി അത് വച്ചുപിടിപ്പിച്ച് പരിപാലിക്കാനുള്ള പരിശീലന കാലമായി ഈ അവധിക്കാല പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ജീവശാസ്ത്രം ഓരോ ജീവന്റെയും പ്രാധാന്യം മനസ്സിലാക്കാനുള്ള പഠനമാകണം. ഓരോ ജീവിബന്ധവും നിലനിർത്താനും

0: പരിപാലിക്കാനും സഹായകരമാകുന്ന തരത്തിൽ കുട്ടികൾക്ക് നേരനുഭവം നൽകാൻ ജീവശാസ്ത്ര പഠനം പ്രകൃതി അധിഷ്ഠിതമാകണം. പഠനയാത്രകളും പരിസര നിരീക്ഷണവും ഇതിനായി പ്രയോജനപ്പെടുത്താം. പഠനം അനുഭവാധിഷ്ഠിതമാകണം. അത് ജീവശാസ്ത്ര പഠനം മാത്രമല്ല, എല്ലാ പഠനവും. ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ ആഴമേറിയതും പ്രായോഗികവുമായ അറിവാണ് പ്രകൃതിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ലഭിക്കുന്നത്. ജീവശാസ്ത്രം പഠിക്കേണ്ടത് പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ജീവനുള്ള പ്രകൃതിയിലൂടെയാണ്. വളരെ ഫലപ്രദമായ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായി, അത് അറിവിൻ്റെ ദൃഢത ഉറപ്പുവരുത്തുന്നു. പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയേക്കാം. എന്നാൽ കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. രണ്ടാമതായി, കുട്ടികളിൽ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ ഈ രീതി പ്രയോജനപ്പെടുന്നു. ചുറ്റുമുള്ള ലോകത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വളരുന്നു. ഒരു ചെടിയിലെ ഇലകളുടെ അറേഞ്ച്മെന്റ്, പൂക്കൾ, പ്രാണികളുടെ ഘടന, ഇതൊക്കെ നിരീക്ഷണ പാടവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി, പഠനം രസകരമായ അനുഭവമാക്കി മാറ്റാൻ പ്രകൃതിയധിഷ്ഠിത പഠനം സഹായിക്കുന്നു. കുട്ടികളിലെ പഠനത്തോടുള്ള വിരസത മാറ്റി പഠന സമ്മർദ്ദം കുറച്ച് ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ ഈ മാർഗം സഹായിക്കുന്നു. നാലാമതായി, പരിസ്ഥിതി ബോധം കുട്ടികളിൽ വളർത്താൻ സഹായിക്കുന്നു. പ്രകൃതിയെ അറിഞ്ഞു പഠിക്കുമ്പോൾ അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, പ്രകൃതിയധിഷ്ഠിത പഠനം പ്രായോഗിക അറിവ് നൽകി കുട്ടികളെ പരിപോഷിപ്പിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ പഠനരീതി സഹായിക്കുന്നു. ഉദാഹരണത്തിന്, മണ്ണൊലിപ്പ് തടയാൻ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്ന് നേരിട്ട് കാണുന്നത് വലിയൊരു പാഠമാണ്. അത് ഒരു പ്രകൃതി സംരക്ഷണ പ്രക്രിയയെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി, ശാസ്ത്രീയ ചിന്താഗതി വളരാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്താനും കുട്ടികൾ ശ്രമിക്കുന്നു. ഉദാഹരണം, കാലാവസ്ഥാ വ്യതിയാനം ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പ്രകൃതി നിരീക്ഷണത്തിലൂടെ കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അടുത്തതായി, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളർത്താനായിട്ട് ഈ രീതി കുട്ടികളെ സഹായിക്കുന്നു. ക്ലാസ് മുറിയിലെ വിരസത മാറ്റി പ്രകൃതിയുമായി ഇടപഴകുന്നത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും അവർക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ജീവനുള്ള പ്രകൃതിയിൽ നിന്നു തന്നെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ കുട്ടികൾ കേവലം പഠിതാക്കളല്ല, മറിച്ച് ചെറിയ ശാസ്ത്രജ്ഞന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് അവരിൽ സഹാനുഭൂതിയും അന്വേഷണത്വരയും വളർത്തുന്നു. പഠനം ഹൃദ്യവും പ്രായോഗികവുമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ നടത്തുമ്പോൾ പഠനം രസകരമായ ഒരു അനുഭവമായി മാറുന്നു.
1: ജീവശാസ്ത്ര പഠനം പ്രകൃതിയിലൂടെ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ. ആരണ്യ കേരളം. ചിന്നാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽപ്പെടുന്ന മറയൂരിനടുത്താണ് ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. മറയൂരിൽ നിന്ന് 18 കിലോമീറ്റർ വടക്കായി NH-17 വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മഴമേഘങ്ങളെ കാണാമെങ്കിലും മഴ ഇവിടെ വിരളമാണ്. ഒരു മരുഭൂമിയുടെ പ്രതീതിയാണ് വരണ്ടുണങ്ങിയ ഈ പ്രദേശം കണ്ടാൽ തോന്നുക. കുറ്റിച്ചെടികളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം അത്യപൂർവങ്ങളായ ജീവികളുടെയും സസ്യങ്ങളുടെയും കലവറ കൂടിയാണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത്. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ എന്നിവയാണ് ഈ സങ്കേതത്തിലെ പ്രധാന ആകർഷണം.

ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ചാമ്പൽ മലയണ്ണാൻ അവശേഷിക്കുന്നുള്ളൂ. 200-ൽ താഴെ മലയണ്ണാന്മാരാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇലപൊഴിയും കാടുകൾ ധാരാളമുള്ള ചിന്നാറിൽ ആന, പുലി, കടുവ തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നായ പാമ്പാർ ചിന്നാർ സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനാണ് സങ്കേതത്തിന്റെ ഭരണസംരക്ഷണ ചുമതല.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ കെ എസ് സിംഗ്.
1: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
2: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
1: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
2: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
1: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ...
2: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
1: മഹാരാജൻ, എന്നോട് അങ്ങ് ഒരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കുമോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ, അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ

0: വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
1: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
0: ഉത്തരവ് മഹാരാജൻ.
1: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
1: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
0: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
1: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
0: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
1: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
0: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
1: മന്ത്രി, എന്തായത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
0: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
1: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
0: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
1: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജാവ് നിനാൾ വഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
0: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
2: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
0: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിനെ ബഹുമാനിച്ചില്ല. ഇതിനും വലിയ കാരണം എന്താ?
1: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
2: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
0: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
1: മന്ത്രി, അഭിമന്യു പറയട്ടെ.
2: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുവരൂ
2: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
0: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
2: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
1: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
2: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്
3: ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്.

0: മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എൻ്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എൻ്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എൻ്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എൻ്റെ ഏക വരുമാനം ഈ പശുവിൻ്റെ പാൽ മാത്രമാണ്. എൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എൻ്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
1: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
2: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാൾ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
1: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതെ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയും ഉണ്ടായി.
2: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
1: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
2: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
0: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിത മാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
1: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
2: അങ്ങൊന്നിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
1: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
2: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
1: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
2: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
1: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
2: പക്ഷേ എന്താണൊരു പക്ഷേ?
1: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
2: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
1: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
1: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
1: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
1: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
1: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ!
1: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
1: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും

0: വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
1: സബാഷ്, അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിലുണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
1: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
2: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
1: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
2: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോടുകൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
1: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
2: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവീ കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
1: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
2: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
1: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
2: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
1: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
2: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ലയില്ല മന്ത്രി, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
1: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു.

0: ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
1: മഹാരാജൻ നീനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
0: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
2: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നീനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജ.
0: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
0: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
0: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണ്, ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
1: മഹാരാജൻ,
0: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
0: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
0: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും, നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
1: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
0: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
1: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജാ എഴുന്നള്ളുന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
3: ശരി അച്ഛാ.
4: മഹാരാജൻ

0: നിണാൾ വാഴട്ടെ.
1: ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
2: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
1: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
3: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
1: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
4: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
2: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
1: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
3: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവി വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതുമൊരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
1: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
3: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
1: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
3: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തെ
1: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയനെ സമ്മതമാണ്.

0: രാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
2: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
2: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
2: ഒന്നുകൊണ്ടും പേടിക്കണ മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീകടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ, ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ! പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ

0: പറഞ്ഞത് സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
1: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
1: ഉത്തരവ് മഹാരാജൻ.
2: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്, നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
2: അത് അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോൾ അതിലൊന്ന് ദുസ്സഹനമെന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
2: അത് മഹാരാജൻ പറയുന്നതിൽ ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമന് കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനി തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
2: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
3: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
4: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാൻ ഒന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരൂ. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്ന് മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
3: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
5: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
3: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
6: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാകുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
6: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളും.
0: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ്

0: രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
1: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
1: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നു എന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്ക് അഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ, പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
1: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
1: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനു വേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
1: അഭയ, കരയതെ.
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
1: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധിയിൽ നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
2: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
1: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
2: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
1: നിന്റെ അച്ഛൻ തീർത്ത ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
2: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
1: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
1: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു, വന്നാലും നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
1: രണ്ടുമല്ല മഹാരാജൻ.
3: അഭിമന്യു രാജസഭയെ പരിഹസിക്കുകയാണോ? രാജസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
1: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
3: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
1: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
3: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
1: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
0: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
1: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം

0: ഭരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അതെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയുടെ ഒരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
2: ഇതെന്ത് മറിമായ ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
1: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടെ ഏവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു

0: എനിക്ക് തോന്നുന്നത് മഹാരാജൻ,
1: അഭിമന്യു നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
2: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
1: അസാധാരണമായ കാര്യം? അതെന്താണ്?
2: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളോ?
2: അതെ മഹാരാജൻ, 6 വിരലുകൾ.
1: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
0: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
3: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
4: നിർത്തൂ, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
2: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു.
4: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
5: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ട് തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്ത് പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ, ദേവി.
4: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
5: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
4: മറ്റെന്താണൊരു വഴി?
5: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകും.
4: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
5: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവി വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
4: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
5: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
4: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
1: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്തു ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട് വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമൻ

0: എന്റെ തെറ്റല്ല, വിഗ്രഹ നിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
1: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
0: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
2: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
3: വന്നിരുന്നു മന്ത്രി, അവിടുന്ന് കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
2: ശരി, വരാൻ പറയൂ.
3: ഉത്തരവ് മന്ത്രി.
2: എന്താധികാരി ക്ഷീണതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
4: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
2: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
4: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
2: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവി വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
4: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
2: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
4: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
2: ആ നോക്കട്ടെ. ഓ, അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
4: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
2: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
5: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
2: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗം ആവട്ടെ.
5: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
2: അടിയന്തര അറിയിപ്പോ? എന്താത്, പറയൂ.
5: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവി വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
2: ശരി, നീ ചെല്ല്.
4: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
2: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
4: ഉത്തരവ് മന്ത്രി.
2: പ്രഭോ, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
1: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ

0: ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
1: അങ്ങ് പറഞ്ഞു വരുന്നത്,
0: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളൂ. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
1: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
0: എന്താ മന്ത്രി, എന്ത് പറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
0: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
0: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
2: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ചു വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
0: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
3: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
4: മഹാരാജൻ, വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
5: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
5: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്നു? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെപ്പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
6: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 33 സെക്കൻഡ്.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ
2: സമയം 10:33. ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. കാവാല നാരായണ പണിക്കരുടെ രചന, ജോൺസന്റെ സംഗീതം, എസ് ജാനകി പാടിയത്. ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
2: അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായചിത്തം എന്നു പറഞ്ഞ് യേശുക്രിസ്തു മേരി മഗ്ദലനയെ സമാശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്നതായി മഹാകവി വള്ളത്തോൾ എഴുതിയിരിക്കുന്നു. പശ്ചാത്താപം വലിയൊരു പ്രായച്ചിത്തം തന്നെയാണ്. കഴിഞ്ഞ കാലത്ത് ചെയ്തുപോയ തെറ്റുകളെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പരാജയങ്ങളും വീഴ്ചകളും ഭാവിയിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണക്കിലെടുക്കുകയാണ് വേണ്ടത്. പരാജയങ്ങളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മികച്ചതാവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നിഷ്ക്രിയരായി ഇരിക്കാതെ അടുത്ത ചുവട് വയ്ക്കാൻ എങ്ങനെ എന്ന് ആലോചിച്ച് മുന്നോട്ട് നീങ്ങാൻ ഈ പാഠങ്ങൾ സഹായിച്ചേക്കാം, ഉപകരിച്ചേക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലെറ്റ് ദ ബൈഗോൺ ബി ദ ബൈഗോൺ എന്നൊക്കെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ചില കൃതികളിലും കാണാം. പ്രകൃതിയെ നോക്കുക. തണുപ്പുകാലത്ത് ഇലകൊഴിഞ്ഞ് നിർജീവമായി കാണപ്പെട്ട വൃക്ഷക്കൊമ്പുകൾ വസന്താഗമത്തിൽ താരും തളിരുമണിയുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ വസന്തവും ഗ്രീഷ്മവും ശിശിരവും വർഷവും ഒന്നും കൃത്യമായ ഘട്ടങ്ങളിലായി ഇല്ലല്ലോ എന്ന് സംശയിക്കേണ്ട. വിദേശങ്ങളിൽ യാത്ര ചെയ്തവർ ഇത്തരം ഋതുഭേദങ്ങൾ കാണുന്നുണ്ട്. ഇത്രയൊന്നും വേണ്ട. കഠിനമായ വെയിലേറ്റ് ഇല മുഴുവൻ പോയ നമ്മുടെ സ്വന്തം തൊടിയിലെ ചെറിയ ഒരു മരം പെട്ടെന്ന് കിട്ടിയ മഴയിൽ ഉണർവാർജിക്കുന്നതും പുതിയ ഇലകളോടെ ചാഞ്ചാടുന്നതും കാണാൻ നാം പുറത്തേക്കിറങ്ങി നോക്കിയാൽ തന്നെ മതി. ചിറകുകൾ നമ്മിൽ തന്നെയുണ്ട്. ലോകപ്രശസ്ത സംവിധായകനായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സംഭവകഥ വായിച്ചതോർമ്മ വരുന്നു. ഒരിക്കൽ താൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രത്തിലെ ചില രംഗങ്ങൾ എങ്ങനെ സംവിധാനം ചെയ്യണമെന്നു തീരുമാനിക്കാനാവാതെ വിഷമിച്ച് അദ്ദേഹം സ്റ്റുഡിയോയുടെ സമീപമുള്ള ഒരു തടാക

0: കരയിലേക്ക് പോയി ഏകനായിരുന്നു. വെറുതെ ചിന്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി വെള്ളത്തിൽ ഓടി നടന്ന ഒരു തരം പാറ്റകളിൽ പതിഞ്ഞു. കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നെങ്കിലും വീണ്ടും അദ്ദേഹം സ്വന്തം ചിന്തകളിൽ ആമഗ്നനായി. അല്പം കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ ആ പ്രാണിയുടെ പുറമേയുള്ള ആവരണം പൊട്ടുന്നതായും സ്വർണ ചിറകോടെ രക്തം പതിച്ച പോലെ തിളങ്ങുന്ന തലയോടുകൂടിയതുമായ ഒരു തുമ്പി പുറത്തു വരുന്നതായും അത് ആകാശത്തേക്ക് പറന്നുയരുന്നതായും കണ്ടു. നിവൃത്തിയില്ലെന്ന് കരുതുന്ന വിഷമ പ്രശ്നങ്ങൾക്ക് മീതെ പറന്നുയരാൻ ചിറകുകൾ നമ്മിൽ തന്നെയുണ്ട് എന്ന മഹാപ്രപഞ്ച സത്യം ഈ കാഴ്ചയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം പെട്ടെന്ന് കർമ്മനിരതനാവുകയും ചെയ്തു. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തു ദുഃഖിച്ചിരുന്നാൽ ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. ഇതിലൊക്കെ പ്രകൃതി നമ്മെ കാഴ്ചകൾ കാണിച്ചു തന്ന് പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനമരാമ്പരാന്തെ ചിക്കന്നൊരാളേറ്റി ചുകപ്പു വർണ്ണം അതിനുടൻ താൻ കരുതേച്ചിടുന്നു ജഗത്തിതിൻ ഉത്തരമേകിടട്ടെ. പുറകോട്ട് സഞ്ചരിക്കാനല്ല മുന്നോട്ട് പോകാനാണ് പ്രകൃതീശ്വരി നമ്മെ പഠിപ്പിക്കുന്നത്. അങ്കുലിയമാലൻ എന്ന മഹാദുഷ്ടനും കൊലപാതകിയുമായ ഒരു കൊള്ളക്കാരനെ ശ്രീബുദ്ധൻ ധർമ്മോപദേശം ചെയ്തു ശിഷ്യനാക്കി എന്ന് വായിച്ചിട്ടുണ്ട്. ആയിരം ആളുകളെ കൊന്നു കൈവിരലുകൾ മുറിച്ചെടുത്ത് അവയുടെ അസ്ഥികളെ കൊണ്ട് മാലയുണ്ടാക്കി ഇഷ്ടദേവതയ്ക്ക് ചാർത്താൻ അവൻ നേർന്നിരുന്നുവെന്നും അതിൽ 999 ആളുകളുടെ അസ്ഥികൾ സമ്പാദിച്ച് ഒടുവിൽ ബുദ്ധദേവനെ 1000-ാമത്തെ ആളാക്കി വധിച്ച് നേർച്ച പൂർത്തിയാക്കുവാൻ ചെന്നതാണവൻ. ഭഗവാന്റെ ഉപദേശത്താൽ അവൻ്റെ പ്രകൃതമേ മാറിപ്പോയി. ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തിധനം ഭഗവാൻ അവന് നൽകി.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: action to strengthen international peace and security. The ministers also called for addressing global challenges through diplomatic and political means to reduce conflict risks and stressed the importance of conflict prevention by tackling root causes. The ministers stressed their commitment to uphold multilateralism as necessary to address challenges threatening their shared planet and future, such as climate change. External Affairs Minister Dr. S. Jaishankar today addressed the open session on the second day of the BRICS Foreign Ministers meeting. He said India remains committed to working with all partners in advancing the goal of reformed and effective multilateralism. Dr. S. Jaishankar also met foreign ministers of Iran, Malaysia, Uganda, Cuba on the sidelines of the meeting. Prime Minister Narendra Modi has said that government remains committed to improving ease of doing business and ease of living for the countrymen. In a social media post, Mr. Modi rejected a report of a media house on cess or tax or surcharge on foreign travel. He said the report is totally false and there's not an iota of truth in it. The Prime Minister said there's no question of putting such restrictions on foreign travel. The Central Bureau of Investigation has arrested the kingpin in connection with alleged irregularities in paper leak related to NEET UG 2026 examination. The agency said that P.V. Kulkarni has been arrested at Pune after thorough interrogation. P.V. Kulkarni is a chemistry lecturer involved in the process of examination on behalf of National Testing Agency. He had access to the question papers. Lok Sabha Speaker Om Birla has constituted the Empowerment of Women Committee. BJP MP from Lok Sabha, Dr. D. Purandeswari, will be the chairperson of the committee. The committee comprises of 18 members from Lok Sabha and 10 members from Rajya Sabha. The members of the lower house include prominent personalities like Hema Malini, Harsimrat, Kumar Badal and Ikra Chaudhary. In IPL cricket, chasing a target of 188 runs set by Chennai Super Kings, Lucknow Super Giants were 164 for 3 in 16 overs at Ighana Cricket Stadium, Lucknow, when reports last came in. Chennai Super Kings scored 187 for 5 in stipulated 20 overs. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ആകാനിടയുണ്ട്. ലക്ഷദ്വീപിന്റെ തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 10:27. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.